0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: തെറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ ഇതാ നമുക്ക് ഇവിടെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോകുന്നത് അല്ലേ? കാറ്റിന്റെ വേഗതയാണെന്ന് തോന്നി പോവുകയാണ്. ശരിക്കും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഒരു ചെറിയ അവലോകനം വേണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും അതിനൊന്നിനും സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിൽ പൂർണമായും ഒരു പീസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു അധ്യായം, അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മുടെ ഈ ലൈഫ് ബുക്കിൽ കിട്ടുമോ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? വളരെ പ്രയാസമാണ്, ഇതുവരെ കിട്ടിയില്ല. ഇനി കിട്ടിയെങ്കിൽ ആയതേ ഉള്ളൂ. ഒരു വേവലാതി കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞല്ലോ, ഒരു പ്രാരാബ്ധം കഴിഞ്ഞല്ലോ, ഒരു പ്രോബ്ലം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും മറ്റൊന്ന് ജീവിതത്തിന്റെ വാതിലിൽ വന്ന് ടക് ടക് മുട്ടി നോക്കുന്നത്. ബാല്യത്തിലാണെങ്കിലോ അതിൻ്റെതായ ആശങ്കകൾ, സ്കൂളിൽ പോകുന്ന കുട്ടിക്കുണ്ട് അതിൻ്റെതായ ഭാരം, അവൻ്റെ ആ കൊച്ചു ബാഗും ആ ബുക്കും ആ സ്ലേറ്റും ആ ഫുഡും ക്യാരി ചെയ്യുന്നത് പോലും അവൻ്റെ തോളുകൾക്ക് വേദനയെടുക്കും. അതുപോലെ ഫിസിക്കലി മെന്റലി ഉള്ള സ്ട്രെസ് വേറെ. ഇനി നമ്മളൊരു കുറച്ചുകൂടെ മുതിർന്നു, ഒരു യൗവന കാലഘട്ടത്തിലെത്തിയാലോ അതിൻ്റെ പോരാട്ടങ്ങൾ അത് പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ്. ആർക്കും ഒരു ഉത്തരം ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായ പിന്നെ ഈ പറഞ്ഞ പോലെ യുവത്വത്തിനുള്ള പോരാട്ടങ്ങൾ തീവ്രമായി കണ്ടിട്ടുമുണ്ട്. ഇനി ഒരു കുടുംബജീവിതം ഒക്കെ ആയി എന്ന് തന്നെ വിചാരിക്കുക, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വേറെ, റെസ്പോൺസിബിലിറ്റിയാണ് അതിൽ കൂടുതൽ വരുന്നത്. ഒരു പുതിയ ജോലിയിലേക്ക് കയറിപ്പറ്റിയാലോ, ജോലിയുടെ പ്രഷറും ആ പുതിയൊരു അറ്റ്മോസ്ഫിയറിലും നമുക്ക് നിലനിൽക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ല കാര്യം. ജോലി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെതായ പ്രാരാബ്ധങ്ങൾ. ഇനി എല്ലാം പോട്ടെ, വാർദ്ധക്യത്തിലെത്തിയാലോ അതിൻ്റെതായ ഏകാന്തത അത് പുറകെ വന്ന് കൂടും. അങ്ങനെ ഓരോ ഘട്ടവും ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ടാണ് നാം കടന്നു പോകാറുള്ളതല്ലേ? എല്ലാവരും അതെ, എവ്രി വൺ ഇസ് നമ്പേർഡ് ഓൺ ദാറ്റ്. അതുകൊണ്ട് തന്നെ വേവലാതികളില്ലാത്ത ഒരു ജീവിതം തേടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഏത് പ്രാരാബ്ധങ്ങൾക്കിടയിലും ഏത് വേവലാതികൾക്കിടയിലും മനസ്സിനെ ശാന്തമായി നിലനിർത്താൻ പഠിക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. ദർ യു ഫൈൻഡ് യഥാർത്ഥ സമാധാനം. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: എത്ര നന്നായി സംസാരിച്ചാലും വിവേകപരമായി ആ സന്ദർഭം അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം ലഭിക്കുക. എന്ത് പറയണം എന്നതിനേക്കാൾ പ്രാധാന്യമാണ് എങ്ങനെ പറയണം. എന്നാൽ എങ്ങനെ പറയണം എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അത് പറയണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിന്. സാഹചര്യം അനുസരിച്ച്, ചുറ്റും നിൽക്കുന്ന ആളുകൾ അനുസരിച്ച് വർത്തമാനം പഠിക്കാൻ പറ്റുന്നത് ഒരു മികവുറ്റ കഴിവ് തന്നെയാണെന്ന് സംശയം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നിയാലും പറയാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറയാം. ഒരു ദരിദ്രനായ ഒരു മനുഷ്യന്റെ മുൻപിൽ, അല്ലെങ്കിൽ പണമില്ലാത്ത ഒരാളുടെ മുന്നിൽ നമ്മുടെ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ് അല്ലേ? നമുക്കിത്രയും വെൽത്ത് ഉണ്ടെന്നോ നമുക്കിത്രയും ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നോ ഒരു കടം കയറി നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരിക്കലും വെച്ച് വിളമ്പാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ആരോഗ്യം ഇല്ലാത്തൊരു അവസരത്തിൽ, അല്ലെങ്കിൽ ഒരു ആളെ സന്ദർശിക്കാൻ പോകുന്നു, ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് നിങ്ങൾ നടത്തുന്നു, ഒരു രോഗിയായ ഒരാളെ കാണാൻ പോകുന്ന അവസരത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ഡെയിലി റുട്ടീനെ കുറിച്ച് അവിടെ പറയേണ്ട കാര്യങ്ങളില്ല. ഇതൊന്നും പ്രാപ്യമല്ലാത്തൊരവസ്ഥയിലാണ് ആ രോഗി കിടക്കുന്നത്. അതുകൊണ്ട് അത് അവിടെ വെച്ച് വിളമ്പി വീമ്പെടുക്കരുത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ ശക്തിയെക്കുറിച്ച് പറയുന്നത്, ബോത്ത് ഫിസിക്കൽ ഓർ മെന്റൽ. അതായത് ഏത് പരിതസ്ഥിതിയെയും കടന്ന് മുന്നോട്ട് വരാനുള്ള കെൽപ്പ് എനിക്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. മേ ബി നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു വീക്ക് പേഴ്സൺ ആയിരിക്കാം. അവന് കൊച്ചു കാര്യങ്ങൾക്ക് പോലും താങ്ങാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കാം. അവനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ വമ്പിനെ കുറിച്ച് വീമ്പിളക്കുന്നത് ആ സാഹചര്യത്തിൽ ഒട്ടും തന്നെ അനുകൂലമല്ല. അതുപോലെ നമ്മൾ പറയുമല്ലോ, ഒരു ജയിൽ വിസിറ്റിന് പോകുന്ന ഒരാള്, പ്രിസണിനകത്ത് കിടക്കുന്ന ഒരാളോട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിങ്ങൾ ചെറുകെ വിരിച്ച് പറഞ്ഞതിനെ കുറിച്ചും പറയാതിരിക്കുക, തെറ്റ് തന്നെ. അതുപോലെ നിങ്ങൾക്ക്, നമുക്കറിയാം, ഒരു കുഞ്ഞുങ്ങളില്ലാത്തവരോട് സ്വന്തം കുഞ്ഞിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാതിരിക്കുക. അതുപോലെ അനാഥനായ ഒരു വ്യക്തിയോട് സ്വന്തം വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും ബന്ധുമിത്രാദികളെക്കുറിച്ചും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ഗുണഗണങ്ങളെക്കുറിച്ചും അത്തരമൊരാളോട് പറയാതിരിക്കാനുള്ള വിവേകമാണ് നാം ആർജിച്ചെടുക്കേണ്ടത്. ബിക്കോസ് ദർ വൂൺസ് കനോട്ട് ബെയർ എനിമോർ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് ടു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ലോകം മുഴുവൻ നിങ്ങളെ അവിശ്വസിച്ചാലും നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങൾ പറയുന്നതിന് കാതോർക്കാതെയും ഇരുന്നാൽ തന്നെയും നാം ഒരേ ഒരാളെ വിശ്വസിച്ചാൽ മതി. ആരെയാണെന്നോ? നമ്മെ തന്നെ. നമ്മെ വിശ്വസിക്കാൻ നാം മാത്രം ഉണ്ടാകേണ്ടതാണ് അനിവാര്യം. അവിടെ തുടങ്ങുന്നു നമ്മുടെ ജീവിത വിജയം, നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ തുടക്കം. ഇതൊരു യാത്രയാണ്, നീണ്ട യാത്ര. ലക്ഷ്യം മാത്രമല്ല നാം കാണേണ്ടത്. ഈ ഓരോ യാത്രയും ഓരോ ദിവസത്തെയും സ്നേഹിക്കുക, ആസ്വദിക്കുക. ഓരോ നിമിഷവും പൂർണ്ണമായി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, അപ്പോഴാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പറ്റുന്നത്. ചുറ്റുമുള്ള പല കാര്യങ്ങൾ, ഒരുപാട് പൈസ കൊടുത്ത് നേടേണ്ടാത്ത കാര്യങ്ങൾ പോലും ഏറ്റവും അസുലഭമായ ഭാഗ്യങ്ങളിൽ ഒന്നായി കരുതേണ്ടതാണ്. എന്താണ്? രാവിലെ ഉണർന്ന് നല്ലൊരു കപ്പ് കാപ്പി കുടിക്കുക എന്നുള്ള ആ ഒരു ആസ്വാദ്യത, എൻജോയ് ദാറ്റ് മൊമെന്റ്. അതുപോലെ തന്നെ പുറത്തേക്കിറങ്ങി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, അരമണിക്കൂർ നടക്കാനാകുമെങ്കിൽ, ആ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, വാക്കിംഗ് ഈസ് ഓൾസോ ഫ്രീ. അതിനും കാശ് കൊടുക്കേണ്ടതില്ല, അതും ആസ്വദിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ സമ്മാനം നേടുക, നല്ലൊരു വാക്ക് ഒരാളിൽ നിന്ന് പറയാൻ ആ ഒരു കൃതജ്ഞത തിരികെ കാണിക്കാനുള്ള ആ ഒരു പ്രവണത, അതും എൻജോയ്മെന്റ് ഓഫ് ലൈഫാണ്. അതുപോലെ ദയാലുവായിരിക്കുക, കരുണയായി ഉള്ള മനസ്സുണ്ടാവുക, പ്രാർത്ഥന, അതും മുടക്കാതിരിക്കുക, എല്ലാം ഫ്രീയാണ്. അതുപോലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആളെ ചേർത്ത് പിടിക്കുക, ഒരു കുഞ്ഞിന്റെ മുത്തം ആസ്വദിക്കുക, ഇതെല്ലാം തന്നെ ഫ്രീയാണ്. അതുപോലെ നമ്മൾ സൂര്യോദയം കാണാൻ ഭാഗ്യം സിദ്ധിക്കുക, സൂര്യാസ്തമനം കാണാൻ ഭാഗ്യം സിദ്ധിക്കുക, ഇതൊന്നും ആരും പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നമുക്ക് തരുന്ന റിലീഫും ആനന്ദവും വാക്കുകൾ കൊണ്ട് എഴുതി വെക്കാൻ പറ്റാത്തതാണ്. അതുപോലെ ഏറ്റവും അധികം ആരോഗ്യകരമായ കാര്യങ്ങൾ പരിപാലിക്കുക, ഇത് വളരെ ഫ്രീയാണ്. ഏറ്റവും ഒരുപാട് കാശ് കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കുത്തിക്കയറ്റി ഭക്ഷണം കഴിച്ച് അസുഖം വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മിതമായ ആഹാരം കഴിക്കുക, ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ഗ്രീൻ ഫാമിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കും, കാരണം മൈ ഡേ സ്റ്റാർട്സ് വിത്ത് ഷിയ സീഡ്സ്. ഞാനത് ഒരു വാം വാട്ടറിൽ ഷിയ സീഡ്സ് ഇട്ട് കുടിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഗ്രീൻ ഫാമിനെ കുറിച്ച് ഓർത്തു പോകുന്ന അതുകൊണ്ടാണ്. അതുപോലെ ഏറ്റവും മിതമായി ഭക്ഷണം കഴിക്കാനും ഏറ്റവും ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനും രാത്രിയിൽ ഏർലി ഡിന്നർ കഴിക്കാനും ഒക്കെ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ഓൾ ഫ്രീ, നമുക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയുമായിട്ട് കിട്ടുന്ന സമയം ചെലവഴിച്ചു നോക്കൂ, എത്ര ആസ്വാദ്യകരമായ ലൈഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോൾ അനുഭവവേദ്യമാകും. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില കൊച്ചു കൊച്ചു വിഷമങ്ങളെയൊക്കെ ഹീൽ ചെയ്യാൻ, മുറിവ് ഉണക്കാൻ ഒരുപാടധികം സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഒരു വാക്കൊന്ന് കേട്ടു നോക്കൂ, എത്ര ഭംഗിയായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ജീവിതത്തെ പറ്റി ഒരാൾ പറയുന്നതാണ്. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, ഏറ്റവും ആനന്ദത്തോടെ ഈ നിമിഷത്തെ പിന്നെയും പിന്നെയും ആസ്വദിച്ചു ജീവിക്കൂ. വരാനിരിക്കുന്ന എന്തോ ഒന്നിന്റെ പേരല്ല, ഈ കഴിഞ്ഞു പോകുന്നതിന്റെ പേരാണ് ജീവിതം.
1: ഏറ്റവും നല്ലത് ആസ്വദിച്ച് ചെയ്യുക, ഏറ്റവും നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും ലക്ഷൂറിയസ് ഭക്ഷണം കഴിക്കാനല്ല, ഏറ്റവും മിതമായ നല്ല ഭക്ഷണം കഴിക്കുക, അതിലൂടെ സന്തോഷം കണ്ടെത്തുക. ചുറ്റും കാണുന്ന നമുക്ക് ഉണ്ടാകുന്ന മുറിവുകൾ, മനസ്സിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ ചുറ്റും ഫാർമസികളുണ്ട്, അവിടെ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. അതെല്ലാം ആ ഔഷധങ്ങളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ പറയും, ദ മോസ്റ്റ് ഹീലിംഗ് തിങ്സ് ഇൻ ലൈഫ് ആർ ഓൾ ഫ്രീ. നമ്മൾ ആ ഒരു സൗജന്യം പലപ്പോഴും കയ്യിൽ എത്തിപ്പിടിക്കാത്ത രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് ചുറ്റും കണ്ണോടിച്ച് നോക്കൂ, സൗജന്യമായതൊക്കെ തന്നെയും ഏറ്റവും നല്ല സന്തോഷദായനികളും കൂടിയാണ്. ഏറ്റവും നല്ല ഒരു രഹസ്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത്, നല്ല സന്തോഷകരമായ ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈറ്റ് ഹാഫ്, കഴിക്കുന്നത് പകുതിയാക്കുക. വർക്ക് ഡബിൾ, അതായത് ജോലി ചെയ്യുന്നത് ഇരട്ടിയാക്കുക. ലാഫ് ട്രിപ്പിൾ, ചിരിക്കാൻ മറക്കരുത്, അതിന്റെ പ്രാധാന്യം ഒരിക്കലും കൈവിടരുത്, അത് 3 ഇരട്ടിയായിട്ട് ജീവിതത്തിലേക്ക് വരട്ടെ. അപ്പോ ഭക്ഷണം പകുതി, ജോലി ഇരട്ടി, അതുപോലെ കളിചിരി തമാശകൾ 3 ഇരട്ടി. പക്ഷേ അളവുകോൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി നമുക്ക് ചുറ്റുമുണ്ട്, ദാറ്റ്സ് ഓൾസോ ഫ്രീ, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലവ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
3: Wake up, call with Jaya.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ലോക്സഭയിൽ പൊതുപരീക്ഷ നിയമ ഭേദഗതി ബിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ. 6 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് നീക്കിവച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും സ്തംഭനങ്ങളും ഉണ്ടായെങ്കിലും സ്പീക്കറുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് പ്രതിപക്ഷം ഇന്ന് ചർച്ചയുമായി സഹകരിക്കാൻ തയ്യാറായത്. വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന നിലയിലാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന് രാജിയിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ കേസെടുക്കില്ലെന്ന ഉറപ്പ് കേന്ദ്രം ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധവും പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ബഹളം ശക്തമായിരുന്നു. ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. അതിനിടെ സ്പീക്കർ അന്ന് നീക്കവുമായി പ്രതിപക്ഷ നേതാക്കളെ കണ്ട് സഹകരണം തേടി. സോനം വാങ്ചുക്കിന് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കേണ്ടതാണെന്ന നിലപാട് അറിയിച്ചു. തുടർന്ന് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുകയായിരുന്നു. CJP പാർലമെന്റ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. ഇന്നലെ ഹർജികൾ പരിഗണിക്കവേ സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. പ്രതിഷേധം നടന്നുവെന്ന കാരണത്താൽ മാത്രം ലാത്തിചാർജിനെ ന്യായീകരിക്കാനാകില്ലെന്നും കോടതി. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബവും തങ്ങളുടെ വാദം കേൾക്കണമെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CJPക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉറപ്പ് ലംഘിച്ചാൽ വീണ്ടും സമരം തുടങ്ങുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരെ സമരം ചെയ്തവരെ പോലീസ് വേട്ടയാടുകയാണെന്ന് CJP ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിച്ചതോടെ വ്യവസ്ഥകൾ ലംഘിച്ച് സമരം ചെയ്തവരെ ലക്ഷ്യമിടുകയാണെന്ന് പാർട്ടി വക്താക്കൾ ആരോപിച്ചു. സമരക്കാർക്കെതിരായ കേസുകൾ റദ്ദാക്കാമെന്ന വാഗ്ദാനം ഡൽഹി പോലീസും സർക്കാരും പാലിക്കുന്നില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CJP പ്രതിനിധികൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR റദ്ദാക്കുമെന്ന് ബീഹാർ, അസം, രാജസ്ഥാൻ സർക്കാരുകൾ അറിയിച്ചു. NDA ഭരണത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സമാന നടപടി വേണമെന്ന് CJP ആവശ്യം. അതേസമയം CJP സമരവേദിയിലെത്തിയ ക്രിമിനലുകളെക്കുറിച്ച് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 20-നും 25-നും ഇടയിൽ 2873 കുറ്റവാളികൾ ജന്തർ മന്ദറിൽ എത്തിയെന്നാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ വഴി പോലീസ് കണ്ടെത്തിയത്. കൊലപാതകം, ലൈംഗിക അതിക്രമം, പോക്സോ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. RSS നേതാവ് TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ നടപടി. സൈബർ സെൽ IGP പ്രകാശ് അന്വേഷിക്കും. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹി ജന്തർമന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ജെൻസി പ്രക്ഷോഭകരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് TG മോഹൻദാസ് വിവാദ പരാമർശം നടത്തിയത്. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയിരിക്കും. സംഭവം വിമർശനങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയത്. ആരോപണ വിധേയനായ പോലീസുകാരിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയാദിനെ വാഹനത്തിലിട്ട് മർദ്ദിച്ചു എന്ന് പരാതിക്കാരിയായ യുവതി വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ കസ്റ്റഡിയിലെടുത്ത സിയാദിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസിന്റെ വാദം പൊളിഞ്ഞിട്ടുണ്ട്. ശബരിമലയിലേക്കുള്ള മിൽമ നെയ് വിൽപ്പനയിൽ വലിയ ആസൂത്രണത്തോടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. മിൽമ നെയ് വഴിമധ്യെ മറിച്ചുവിറ്റ് നിലവാരമില്ലാത്ത നെയ് ശബരിമലയിൽ എത്തിച്ചുവെന്ന ഗുരുതര ആരോപണത്തിലാണ് കണ്ടെത്തലുകൾ പുറത്തുവന്നിരിക്കുന്നത്. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ USനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇറാൻ. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റിനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 10 മെഡലുമായി ക്ഷമിക്കണം, 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കല മെഡലും അടക്കം 10 മെഡലുമായി ഇന്ത്യ മുന്നേറ്റം നടത്തുകയാണ്. ഓസ്ട്രേലിയയാണ് 1st സ്ഥാനത്ത്, 26 സ്വർണം. വിശദവാർത്ത 8 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7:05.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 71%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: Good morning, welcome back home. 92.2 of Abilaka. Swagadam. Hey, Noskaram. Vakshayana. Samayam 7 manu kazhinju 11 minute. Angane namukkiniyum oru maasam polum illa thiruvanathinu vendittu onathinte thayaradupadukokke ellavarthum ingane thakrathiyayittu thodangikonde irikkunnu. Very good morning, Mini Padma. Namaskaram.
1: Yes, very good morning. Angane nammal onakalathilekku pogiyan karkadagada pagadhi avarayirikkunnu. Nammal thodangiyathu onnam theeyathu inna karkadagam onnanennu ramayana maasam ennokke paranju thodangi adinidayil idha onam varan vendi povaan. Ini correct alle oru maasam illa 24am theeyathu ഓണം വരെയാണ്. തിരുവോണം വരാൻ വേണ്ടി പോവാണ്. നമ്മൾ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടി പോകുമ്പോൾ നാട്ടിലുള്ള വാർത്തകളും ഗൾഫ് മേഖലയിലുള്ള വാർത്തകളും പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകളുടെ ലോകത്തേക്ക് കൂടി നമുക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അധ്യാപകരാണ്, നമുക്ക് അക്ഷരം പറഞ്ഞു തരുന്നവർ, നമ്മളെ വഴികാട്ടുന്നവർ, നമ്മുടെ നല്ല വഴിക്ക് നടത്തുന്നവർ, നമ്മുടെ അച്ഛനും അമ്മയും മാതാപിതാ ഗുരു കഴിഞ്ഞിട്ടേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമുള്ളൂ എന്നാണ് പറയാറുള്ളത്. അത്രത്തോളം പ്രാധാന്യം നമുക്ക് ടീച്ചേഴ്സിന് അധ്യാപകർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മളെ വിഷമിപ്പിച്ചു. അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലേക്ക് എത്തിയത് ഇൻസ്റ്റഗ്രാം വഴി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചിരിക്കുകയാണ്. വടകരയിൽ നിന്ന് കോഴിക്കോട്ട് നിന്നാണ് ഈ വാർത്ത വന്നത്. MDMA ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലെ കണ്ണികളുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴിയെന്ന് അന്വേഷണ സംഘം പറയുന്നു. ലഹരി മാഫിയയിലെ ആളുകളാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഇവർ ബന്ധം സ്ഥാപിച്ചത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് തെറ്റാണ്. തുടക്കത്തിൽ രണ്ടുപേർക്കും ഇവർ വഴി MDMA ലഭിച്ചു. പിന്നീട് വിൽപ്പനയിലെ കണ്ണികളായി മാറി. ഇതിന് കമ്മീഷൻ കിട്ടി. അപ്പൊ ഇത് പണം കിട്ടുന്ന ഏർപ്പാടാണെന്ന് മനസ്സിലായതോടുകൂടിയിട്ട് ഇവരെ ഈ വഴിയിലേക്ക് തിരിഞ്ഞു. അബദ്ധത്തിൽ ഒരു കണ്ണിയിൽ ചെന്ന് പെട്ടിട്ട് അങ്ങനെ ഈ മാഫിയയുടെ ഭാഗമായതല്ല, അറിഞ്ഞുകൊണ്ട്, പണം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടും ഇത് MDMA ആണെന്ന് മാഫിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. 50,000 രൂപയ്ക്ക് 3,000 രൂപയാണ് കേട്ടോ അക്ഷയ കമ്മീഷനായിട്ട് ഇവർ നൽകിയതെന്നാണ് മൊഴി വന്നിരിക്കുന്നത്. ഇത് ശരിയല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിലും കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവും. MDMA ഇടപാടുകൾ കീർത്തനയുടെയും കാവ്യയുടെയും അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം ഇവർ സ്വന്തം ആവശ്യത്തിന് ചെലവഴിച്ചിരുന്നു. വലിയ പ്രതിഫലം ഈ MDMA വിൽപ്പനക്കാർ ഇവർക്ക് നൽകിയിരുന്നു എന്നതിന്റെ തെളിവാണിത്. കാവ്യ അടുത്തിടെ പുതിയ കാർ വാങ്ങിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മംഗലൂരുവിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യം MDMA ഉപയോഗിച്ചത്. പിന്നീടാണ് വിൽപ്പനക്കാരെ തേടുന്നതും ഇൻസ്റ്റഗ്രാം വഴി ബന്ധം സ്ഥാപിക്കുന്നതും. അപ്പൊ ഇവരും ഒരു മാഫിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇവരെ ഉപയോഗിച്ച ആൾക്കാരാണ്, പിന്നീട് ഇവർ ബന്ധം സ്ഥാപിക്കുന്നു, അത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, വിൽക്കുന്നു. ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ചെയ്യുന്നതാര? അധ്യാപകർ.
0: അല്ല, കറക്റ്റ് പോയിന്റിലാണല്ലോ അവർ കയറി പിടിച്ചത്. ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആൾക്കാർ കറക്റ്റിലാണ് കയറി പിടിച്ചത്. അത് മാത്രമല്ല, ഞാൻ വിചാരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൾഫിലെ പോലത്തെ നിയമം
1: പിന്നെ പുറത്തിറങ്ങരുത്. ഇതിപ്പോ എന്താ, ഇതിപ്പോ ജാമ്യം കിട്ടും, പുറത്തിറങ്ങും, അടുത്ത ഒരു ഏർപ്പാടിലേക്ക്. ഇനിയിപ്പോ അവർക്ക് എന്താ, സമൂഹത്തിന്റെ മുന്നിൽ ഇവർ അതായി കഴിഞ്ഞു. ഇനി ലൈസൻസ് കിട്ടിയ മാതിരി അവർക്കത് ചെയ്യാനുള്ളത്. പക്ഷെ ക്രിമിനൽ കുറ്റമായിട്ട് അത് മാറ്റിയിട്ട് പുറത്തിറങ്ങാത്ത വിധം, ഓരോ വിധിയും ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള പേടിപ്പെടുത്തലാവണം. അപ്പൊ പലരും പറയുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാരീതികൾ റോഡിൽ ഉൾപ്പെടെ ആയിക്കഴിഞ്ഞാലും ഗതാഗത നിയമലംഘനത്തിനൊക്കെ ഇത്രയും വലിയ ഫൈൻ കൊടുക്കണോ, എന്തൊരു കഷ്ടമാണെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആ കഷ്ടം തോന്നുന്നത്? പിന്നീട് അത് ആവർത്തിക്കാൻ തോന്നുമോ? പോക്കറ്റിൽ നിന്ന് 400, 800 ഒരു ബ്ലാക്ക് പോയിന്റും അല്ലെങ്കിൽ ഒരു റെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3,000 ദിർഹംസും വാഹനം കട്ട് ചെയ്യും, 50,000 ദിർഹംസും ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ വാഹനം കൃത്യമായിട്ട് ഓടിക്കാൻ പഠിക്കും. റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ചവിട്ടാനുള്ളതാണെന്നും അത് ഗ്രീൻ തെളിഞ്ഞാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന ബോധം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്ത് നമ്മുടെ പണമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏറ്റവും വലിയ ശിക്ഷാരീതിയും കിട്ടുമ്പോൾ നമ്മൾ പഠിച്ചോളും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും. നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടോ കേരളം പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഗ്രീൻ തെത്തിക്കഴിഞ്ഞാൽ, ഗ്രീൻ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഹോൺ അടിക്കലാണെന്ന്, നിർത്താതെ അടിക്കലാണെന്ന്. ഈ ഹോൺ അടിക്കൽ സംസ്കാരം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളതെന്ന്. ഹോൺ എന്ന് പറയുന്നത് അത്യാവശ്യത്തിനുള്ളതാണ് അല്ലേ? അത്യാവശ്യത്തിന് ഒരു വാഹനം മാറ്റിക്കൊടുക്കാനോ ഒരു സിഗ്നൽ കൊടുക്കാനോ ഇത് അതല്ല. വണ്ടി എടുത്തിട്ട് പോടേ പോടേ എന്ന് പറഞ്ഞ ഒരു ഒരു ഭീഷണി സന്ദേശമാണ് ഫോണായിട്ട് പലപ്പോഴും നമ്മുടെ
0: നാട്ടിൽ. നല്ല ഫൈൻ കൊടുക്കേണ്ട, ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻസ് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഹോൺ അടിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ഒരു പാർക്കിംഗിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. അപ്പൊ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇപ്പുറത്തൊന്നും ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടില്ല വണ്ടി, ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ പോലീസ് വണ്ടിയായിരുന്നു, അവർ ഹോൺ അടിച്ചു. ഞാൻ ആദ്യമായിട്ടാണ്, കാരണം അതെന്താ, അവരെന്നെ അലേർട്ട് ചെയ്യാനിരിക്കുന്നത്. ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഒരാൾ ക്രോസ് ചെയ്യാൻ വരുന്നു, ലൈസൻസ് പഠിക്കുന്ന സമയത്ത് ഇത് അലേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലാതെ പോകാൻ പറയാനോ അല്ലെ അവരെ വേറെ ഏതെങ്കിലും ഭാഷയിൽ
1: അധിക്ഷേപിക്കാനൊക്കെയാണ് പലരും അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ലൈറ്റ് ഡിമും ബ്രൈറ്റും ആക്കി കൊടുക്കുന്നതും അത് ആവശ്യത്തിന് രാത്രി കാലങ്ങളിൽ റോട്ടിൽ ഈ ഡിമും ബ്രൈറ്റും പോലും അറിയാത്തവരാണ് നാട്ടിൽ. ബ്രൈറ്റ് ഇട്ടിട്ടേ ഓടിക്കുള്ളൂ, ഡിമ്മ് ചെയ്യുകയേ ഇല്ല. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലേക്ക് ഓടിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ചു നോക്കി, ചുരവും വളവും ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് മുന്നിൽ വരുന്ന വണ്ടി, മുന്നിലുള്ള റോഡ് ഒന്നും മനസ്സിലാകാത്ത സമയത്താണ് നമ്മളിങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട്. പക്ഷെ വാർത്തയിൽ ഇപ്പോൾ വരുന്നത് അധ്യാപികമാരുടെ വിഷയമാണ്. ടീച്ചേഴ്സ് എങ്ങനെ ഈ മേഖലയിൽ, ഒരാൾ ഇറങ്ങരുതെന്നാണ് നമുക്കുള്ളത്. പക്ഷേ രണ്ടക്ഷരം നല്ല അക്ഷരം കുട്ടികളെ നല്ല ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സ് എം ഡി എം എ വിൽക്കുന്ന ആൾക്കാരായിട്ട് മാറുമ്പോൾ അത് വലിയ സങ്കടം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർശന നടപടി, പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല. ഇതിന്റെ ചങ്ങലയിലേക്ക് തൂഫാനൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ചങ്ങലയിലേക്ക് പോകട്ടെ, ഇതിന്റെ വേരറുക്കട്ടെ. മംഗലൂരു നിന്നാണ് വന്നത്, ഡി കെ ശിവകുമാറല്ലേ അവിടെ ഭരിക്കുന്നത്, കണ്ടുപിടിക്കുക. കേരളത്തിൽ വി ഡി സതീശൻ ഭരിക്കുന്നു, തമിഴ്നാട്ടില് വിജയ് ഭരിക്കുന്നു, ഇങ്ങനെ ഒരു നല്ലൊരു നെക്സസ് ഉണ്ടാക്കട്ടെ അല്ലെ, എന്നിട്ട് തൂഫാൻ ഒരു വലിയ വിജയമായിട്ട് സംരംഭമായിട്ട് തന്നെ മാറട്ടെ എന്നാണ് നമ്മുടെ ഒക്കെ ഒരു റിക്വസ്റ്റ്.
0: തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ലഹരിയെ നമുക്ക് തുടച്ചു മാറ്റണം. അതിന് തൂഫാൻ നമുക്ക് ഇച്ചിരി സ്ലോ ആയോ എന്നൊരു സംശയമുണ്ട് എവിടേക്കോ. കാരണം ആദ്യത്തെ ആ ഒരു പേസ് ഇപ്പൊ ഇങ്ങും വാർത്തകളിൽ നിറഞ്ഞു
1: നിൽക്കുന്നില്ല
0: എന്നപോലെ നമ്മളും കാണുന്നത്. എന്തായാലും നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ ലഹരിക്കെതിരെ ആഞ്ഞടിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. തലസ്ഥാനത്ത് വേറെ തലസ്ഥാനത്ത് ഒരു ലോൺ ആപ്പ് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു,
1: മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞത്, ഇപ്പൊ വാർത്തകൾ അതിൽ അന്വേഷണം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുക്കുന്നത് മുഖ്യമന്ത്രി. നമ്മൾ മുഖ്യമന്ത്രിയുടെ പേര് കാണുമ്പോൾ നമ്മൾ എന്തായാലും അറിയാതെ അതിൽ പോകും. അപ്പോൾ ഈ രാജ്യമായാലും നമ്മുടെ ഇന്ത്യയും കേരളമൊക്കെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കേരള പോലീസ് ഇപ്പോൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്ത് ലിങ്ക് വന്നു കഴിഞ്ഞാൽ ചാടിക്കേറി അതിൽ അയ്യോ ഒ ടി പി കൊടുക്കുക, ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചില ബാങ്ക് മാനേജേഴ്സിന് ഇത് പെട്ടിട്ടുണ്ട്, മുൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്നവർക്ക് സൈബർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇതൊരു പ്രത്യേക നിമിഷത്തിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ എന്ത് ലിങ്ക് വന്നാലും എന്ത് സന്ദേശം വന്നു കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ചിട്ട് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ പണം പോകുമെന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും അഹമ്മദാബാദിലെ ഒരാളാണ് പിടിയിലായത് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ളതിനകത്ത് പോയി പെടാതിരിക്കുക എന്നുള്ള ഒരു കാര്യം.
1: ഈ സൈബർ തട്ടിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ, കഴിഞ്ഞ ഓൺലൈൻ പരസ്യം കണ്ടിട്ട് ഡ്രോൺ ഓർഡർ ചെയ്ത യുവാവിന് ലഭിച്ചത് എന്താണെന്നറിയോ? രണ്ട് കുപ്പി വെള്ളമാണെന്ന്. കയ്യിൽ കിട്ടിയ പാഴ്സൽ തുറന്നപ്പോൾ ഓൺലൈനായി ഓർഡർ ചെയ്ത ഡ്രോണിന് പകരം യുവാവിന് ലഭിച്ചത് രണ്ട് കുപ്പി വെള്ളം. പനമണ്ണ സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഓൺലൈൻ ഇടപാടിൽ കബളിപ്പിക്കപ്പെട്ടത്. ഫേസ്ബുക്ക് പേജിൽ കണ്ട പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഡർ കൊടുത്തത്. മലയാളത്തിലുള്ള വിവരണത്തോടെയുള്ള പരസ്യമായതിനാൽ സംശയമില്ലാതെ ഓർഡർ കൈമാറി. കൊറിയർ ചാർജ് ഉൾപ്പെടെ 2200 രൂപയാണ് വിലയായി ആവശ്യപ്പെട്ടത്. ഫേസ്ബുക്കിലെ ലിങ്കിൽ തൊട്ടേ ഉടൻ വാട്സ്ആപ്പ് ചാറ്റിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. കൊറിയർ അയക്കേണ്ട വിലാസവും മുൻകൂർ തുകയായിട്ടുള്ള 200 രൂപ അടച്ചതിന്റെ സ്ക്രീൻഷോട്ടും ആവശ്യപ്പെട്ടു. സന്ദേശമെത്തി അത് അയച്ചു കൊടുത്തു. 3 ദിവസത്തിനകം തന്നെ വീട്ടിലെത്തിയ പാർസൽ ശേഷിക്കുന്ന തുകയായിട്ടുള്ള 2000 രൂപ നൽകി കൈപ്പറ്റി. പാർസൽ തുറന്നപ്പോഴാണ് കുപ്പി വെള്ളമാണെന്ന് അറിയുന്നത്. തട്ടിപ്പിന്റെ പല രൂപങ്ങൾ. എന്നാൽ 2200 രൂപയ്ക്കൊക്കെ നാട്ടിൽ ഡ്രോണൊക്കെ കിട്ടുമല്ലേ, അതാണ് എന്റെ ചോദ്യം. എന്നൊരു പത്രം
0: വാങ്ങണേ, ഒരുപാട് സൈറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു കൗതുകമോ മേടിച്ചു, പണ്ട് നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ ഹെലികോപ്റ്റർ ഓടിക്കണം ആഗ്രഹിച്ചു.
1: എന്നാലും വെള്ളത്തിന് പകരം വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ലോക്സഭ ഇന്നലെ പ്രക്ഷുബ്ധമായിട്ടുണ്ട് സമരക്കാർക്ക്. സി ജെ പിയുടെ സമരം, അവർക്കെതിരായിട്ടുള്ള അതിക്രമം, അതുപോലെ നീറ്റിന്റെ ബില്ലിനെ സംബന്ധിച്ചിട്ട് ഇന്നും സമരം നടക്കുകയാണ്. അതുപോലെ ഇന്നും ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. ഇന്നൊരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ സി ജെ പിയുടെ നേതൃത്വത്തിൽ ജൂലൈ 20 പാർലമെന്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികളെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തതും ലാത്തി ചാർജ് നടത്തിയതും ടിയർ ഗ്യാസ് പൊട്ടിച്ചതും അതിക്രൂരമായി നേരിട്ടതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷമാപണവും ആവശ്യപ്പെട്ടിട്ടാണ് പ്രതിപക്ഷം പാർലമെന്റിന്റെ 2 സഭകളും ഇന്നലെ വലിയ രീതിയിൽ സ്തംഭിപ്പിച്ചത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് 7 റൗണ്ടാണ്. ഉടമ്പടി ലംഘിച്ചാൽ വീണ്ടും പ്രക്ഷോഭമെന്ന് സി ജെ പി പറഞ്ഞ വാർത്തയൊക്കെയാണ് ഇന്ന് ആദ്യ പേജിലെ പ്രധാന വാർത്തയായിട്ട് വരുന്നത്. ഇന്ന് സുപ്രീംകോടതി ഈ കേസ് കേൾക്കുന്നുണ്ട്. അതായത് കുട്ടികളെ അതിക്രമിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രക്ഷോഭത്തിന് അടിച്ചമർത്തിയോ എന്ന രീതിയിൽ ഇന്ന് സുപ്രീംകോടതി ഇത് കേൾക്കുന്നുണ്ട്.
0: തീർച്ചയായും നമ്മുടെ ഗുരുവായൂരിൽ വീണ്ടും ഒരു തിരിമറി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത എന്താണ് അത്? ഇനി ഗുരുവായൂരും കൂടെ ഉള്ളത്
1: എല്ലാ സ്ഥലത്തും, അത് മാത്രമല്ല ശബരിമല, ഗുരുവായൂരിലെ തിരിമറി അങ്ങനെ വരുന്നു. ശബരിമലയിലേക്ക് മിൽമയുടെ നെയ്യ് അവിടേക്ക് കൊണ്ടുപോയി, ആ കൊണ്ടുപോയ നെയ്യ് തിരികെ വരുന്ന വഴിയിൽ അത് വേറെ ഏതോ നെയ്യുമായിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് എക്സ്ചേഞ്ച് ചെയ്തു, നല്ല ക്വാളിറ്റി നെയ്യ് അങ്ങോട്ട് കൊടുത്തിട്ട് മോശം ക്വാളിറ്റി നെയ്യ് ശബരിമലയിൽ ഡാൾഡ ആയിരിക്കും എനിക്ക് തോന്നി. ശരിക്കും അങ്ങനെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഇന്ന് ആലോചിച്ചു, ഞാൻ ആലോചിക്കുകയാണ്, ശബരിമലയിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ആൾക്കാർ വരുന്നത് ഇവരൊക്കെ നെയ്യും കൊണ്ടാണ് വരുന്നത്. ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെയ്യാണ് അയ്യപ്പന് പിന്നെ അഭിഷേകത്തിന് കൊണ്ടുവരുന്നത്. ആ നെയ്യ് തന്നെ ആവശ്യത്തിലധികം ഉണ്ടാവില്ലേ? പിന്നെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് മെൽമേന്റെ അടുത്ത് നിന്ന് നെയ്യ് എടുത്തു, ആയിക്കോട്ടെ സാരമില്ല, ആവശ്യം ഉണ്ടാവുന്നതായിരിക്കും. ഈ നെയ്യാണ് മറച്ചു വിറ്റിട്ട് അതിലും പൈസ ഉണ്ടാക്കുക. നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അമ്പലത്തിൽ ജോലി ചെയ്യുന്നവർ, പള്ളികളിൽ ജോലി ചെയ്യുന്നവർ, ഇതുമായിട്ട് ഈ മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വിശ്വാസത്തിന്റെ വലിയൊരു പ്രതീകമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഉള്ളവരാണ് ഈ നെയ്യ് മറച്ചു വിൽക്കുന്നത്. അപ്പൊ വിശ്വാസം എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം വിശ്വാസികളല്ലാത്തവർക്ക് പോലും ചോദ്യം ചെയ്യപ്പെടില്ലേ? നിങ്ങൾ അതായത് അയ്യപ്പനെ നിവേദിക്കാൻ അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ മിൽമയിൽ നിന്ന് വാങ്ങുന്ന ഒരു നെയ്യ് വെച്ചിട്ട് അത് ഒരു കള്ളത്തരത്തിലൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യല്ല അപ്പൊ അഭിഷേകം ചെയ്തിട്ട് ഭക്തർക്ക് കൊടുക്കുന്നത്, അതും വലിയ ആരോഗ്യ പ്രശ്നവും അത് നിയമ പ്രശ്നവും അത് ക്വാളിറ്റി ഇല്ലായ്മയും വിശ്വാസം ആശ്വാസം ഇല്ലായ്മയും അല്ലേ.
0: ഇങ്ങനെ പോയ ആരവണ ഇനി നാളെ മുതൽ വെള്ളമായിട്ട്.
1: അതാണ് അതാണ് പേടി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ശബരിമലയിൽ ആര് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ആദ്യമാണ് അരവണ അപ്പം തല്ലിയെന്ന് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു ടെൻഷനാണ് അത് കഴിക്കാൻ. അതിനിടയിൽ അരവണയിൽ എലി വീണു എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഏലക്ക, അതായത് മാരക കീടനാശിനി അയച്ച
0: ഏലക്ക,
1: എത്ര ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വരേണ്ട സംഭവങ്ങളാണ്.
0: എലി വീണെന്ന് പറഞ്ഞാൽ അത്രയും സംഭവം എടുത്ത് കഥ പറയും.
1: ശരിക്കും
0: ഇതൊക്കെ ഇപ്പൊ നമ്മൾ അങ്ങനെ കൂടെ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലൂടെ. അരവണയായാലും പഞ്ചാമൃതം ആണെങ്കിലും ഇതൊക്കെ എത്രയോ നല്ല, അത് നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ആരോട് വേണേലും പറയാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഒരു അമൂല്യ ട്രഷേഴ്സ് ആണ് ഇതൊക്കെ. അപ്പം എന്താണേലും വളരെ മോശമാണ്. ആരാണേലും ഇതിപ്പം നമ്മളെ കേൾക്കുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നവരാണോ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഇടപെടേണ്ട കാര്യങ്ങളാണ്. 107 crore ഗുരുവായൂർ തിരുമറി എന്ന് പറഞ്ഞേക്കുന്നു വന്നേക്കുന്നത്.
1: അതിൽ 54 crore ഇടപാടിൽ ഓഡിറ്റ് വിഭാഗം ശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലോചിക്ക, അതിൽ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100 crore അടുത്ത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചില്ലറയല്ല, 1, 2, 3 crore ഭക്തർ വിശ്വാസപൂർവ്വം കൊടുക്കുന്ന തുകകളിൽ നടന്ന ഒരു തട്ടിപ്പാണ്. ഗുരുവായൂർ ദേവസ്വം കണക്കിൽ സുതാര്യത കുറവുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് വിജിലൻസ് അന്വേഷണം അതിലേക്കും വരും. PSC പരീക്ഷ ക്രമക്കേടിൽ സംശയ നിഴലിൽ ഉദ്യോഗസ്ഥർ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമല്ല അല്ലെ രാവിലത്തെ നക്ഷേ. അതിനിടയിൽ നമുക്ക് അയൽ സംസ്ഥാനത്തേക്ക് പോയാൽ, നമ്മുടെ തൊട്ടടുത്ത് പോയാൽ, മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം. നിർണായക ചോദ്യത്തിന് മറുപടി നൽകാതെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയാസ് വലിയ പ്രാധാന്യത്തോടെ മുല്ലപ്പെരിയാർ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തുന്ന വിദഗ്ധ സമിതിയിലേക്ക് പുതിയ ആളെ നാമനിർദ്ദേശം ചെയ്യാൻ കേരളത്തോട് ആവശ്യപ്പെട്ടതായി കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ CPM അംഗം ജോൺ വെർട്ടാസിന്റെ ചോദ്യത്തിന് ജലശക്തി സഹമന്ത്രി രാജ് ഭൂഷൺ ചൌധരിയാണ് ഈ വിവരം നൽകിയത്. എന്നാൽ കേരളത്തിന്റെ പ്രതിനിധിയെ മാറ്റുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചിരുന്നു എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയില്ല. അതെ അല്ലെങ്കിൽ അല്ല എന്ന വിശദീകരണത്തിന് പകരം കേരളം നാമനിർദ്ദേശം ചെയ്ത വിദഗ്ധൻ വ്യക്തിപരമായ കാരണങ്ങളാൽ തുടരാനാകില്ലെന്ന് അറിയിച്ചതിനാലാണ് മാറ്റിയതെന്നും മറ്റൊരു വിദഗ്ധനെ നിയമിച്ചതെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും സജീവമാവുകയാണ് മുല്ലപ്പെരിയാർ വിഷയം.
0: നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ ഈ കുതിച്ചുയരുന്ന അരി വില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇപ്പം വരുന്നുണ്ട്. അത് കൃത്രിമമായിട്ടുള്ള ഒരു വിലക്കയറ്റമാണോ എന്നുള്ളൊരു സംശയം കൂടെ വരുന്നുണ്ട്. ഇത് നമുക്കറിയാം, യൂഷ്വലി ഓണക്കാലം ഈ ഓണക്കാലം ആവുന്ന സമയത്ത് നമുക്കറിയാം എല്ലാവരും കുറച്ചെങ്കിലും കൂടുതൽ മേടിച്ചു വെക്കുന്ന കാരണം വരുന്നകാർ വരുന്നതാണ്. അപ്പൊ അത് ആ സമയം നോക്കി ആണോ ഇത്തരത്തിലുള്ള ഒരു വിലക്കയറ്റം എന്നുള്ളതും കൂടെ നമ്മൾ സർക്കാർ വളരെയധികം രീതിയിലുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇനി ഏകദേശം ഒരു 10-25 days കൂടെ മാത്രമേ ഉള്ളൂ ഓണക്കാലത്ത്. അപ്പൊ എല്ലാവർക്കും ഇനി ആ ഓണ ഷോപ്പിംഗിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയമാണ്. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: കേരളത്തിലെ മറ്റൊരു വാർത്ത ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ആ കുട്ടിയുടെ മെസ്സേജും അല്ലെങ്കിൽ ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നിരുന്നു. കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥനോട് പെൺകുട്ടിയുടെ ഉള്ളൊരുക്കിയ ഫോൺ സംഭാഷണം. സാറാണ് അടിച്ചതെന്ന് പപ്പ പറഞ്ഞിരുന്നു, ഇപ്പൊ പപ്പ പോയി, എന്തായാലും അടിയന്തര നടപടി വേണമെന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡിയിൽ എടുത്തപ്പോഴേ പപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ സാർ, പിന്നെ എന്തിനാണ് അടിച്ചത്? സിയാദ് എന്ന് പറഞ്ഞിട്ട് ഒരു യുവാവാണ് മരിച്ചത്. കൊല്ലം കുണ്ടറയിലാണ് ഈ സംഭവം. എന്തായാലും ഈ വിഷയവും ഇന്ന് പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ രീതിയിൽ, കസ്റ്റഡി മരണം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ആളെ എടുത്തിട്ട് വലിയ രീതിയിൽ മർദ്ദിക്കുന്നതിനെതിരെയൊക്കെ ഈ പോലീസിന്റെ നടപടിക്രമങ്ങളിൽ തന്നെ ചട്ടമുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഒരാളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് മകളോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൾ ആ പോലീസുകാരനയച്ച ആ ഓഡിയോ സന്ദേശം തന്നെ ഏറ്റവും വലിയ മൊഴിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് തെറിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. തെറിക്കുന്നതിലുപരി വരുന്നത് പ്രതിയാണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ ദേഹോപദ്രവം ചെയ്യുന്നതോ അല്ലെങ്കിൽ കസ്റ്റഡി മരണത്തെ ഒന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ഒരാളെ മൊഴിയെടുപ്പിനോ തെളിവെടുപ്പിനോ കൊണ്ടുപോകും, രണ്ടവന് കൊടുക്കണമെന്ന് ചില കേസുകളിൽ നമ്മുടെ തന്നെ മനസ്സിൽ പറയാറുണ്ട്. പക്ഷേ പോലീസുകാരെന്തിനാ അപ്പോഴും അത് തടയുന്നത്? ആൾക്കൂട്ടം ആക്രമിക്കാതിരിക്കാൻ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം എന്നുള്ളതുകൊണ്ടാണ്.
0: ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നേക്കുന്ന മറ്റൊരു വാർത്ത എന്താ വെച്ചാല്, ഈ നമ്മൾ പണം പിൻവലിക്കുന്ന പോലെ നമുക്ക് ഈ അരി പിൻവലിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഇപ്പൊ വരുന്നുണ്ട്. ഒഡീഷയിലായിരുന്നു ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഒഡീഷ മോഡൽ ഇനി മുതൽ
1: കേരളത്തിൽ
0: അരി പിൻവലിക്കുക. അതായത് ധാന്യ ATM എന്നാണ് ഇതിനെ പറയുന്നത്. ധാന്യങ്ങളാണ് അത് ഇന്ന് വരുന്നത്. അത് വളരെ നല്ലൊരു
1: കാര്യമാണ്.
0: അല്ല, ഇതുപോലെയുള്ളത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വിലക്കയറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങ് നിന്നോളൂ. നമുക്ക് എത്രയാണ് വില, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് അതിനകത്ത് ആ മെഷീനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണേലും അതിനകത്ത് ഇപ്പൊ നല്ല രസമാണ്. ഒരു ചാക്കോ അല്ല സഞ്ചിയൊക്കെ താഴെ വെച്ചിട്ട് എത്രയാണ് കൊടുക്കുക,
1: ആവശ്യത്തിന് എടുക്കാൻ പോവാ. നല്ലൊരു കാര്യമാണ്. എല്ലാത്തിനും ഒരു ATM കൗണ്ടർ പോലെ ഒരു സംഭവം വരുന്നത് നല്ലതാണ്.
0: ഇത് പക്ഷേ എന്താണെന്നറിയോ, ഇതിപ്പം ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റിനെ അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കടക്കാരാണ്. അവരെന്ത് മേടിച്ചു, അവർ ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉള്ള ഒരു ചേട്ടൻ കാണും, നല്ല രീതിയിൽ പലചരക്ക് വിൽക്കുന്ന ചേട്ടൻ കാണും. ഇതൊക്കെ അവരെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.
1: അക്ഷയ് ഇത് പറഞ്ഞപ്പോഴാണ്, നമ്മളൊക്കെ പണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ സൈഡിലൊരു റേഷൻ കട ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആ മണ്ണെണ്ണയുടെ മണവും അല്ലെങ്കിൽ നീല കളർ മണ്ണെണ്ണയുടെ മണവും അരിയും ആ അതിന് മൊത്തൊരു മണമാണ്.
0: ചാക്കരിയുടെ
1: കൽക്കണ്ട കൽക്കണ്ട ഉണ്ടായിരുന്നു അല്ലേ? ഓ അത് ശരി, ആ ഓർമ്മ എനിക്കില്ല. പഞ്ചസാര ഉള്ളതായിട്ട് എനിക്ക് നല്ല ഓർമ്മ
0: കൽക്കണ്ട
1: സെറ്റ് ആണ്. ശരിക്കും അതെ അതെ, ആ ഒരു മുട്ടലും
0: ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഈ ലക്ഷറി പലഹാരങ്ങളൊന്നും അല്ല. അന്ന് നമ്മുടെ സാധാരണക്കാരുടെ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പലചരക്കട ചെന്ന് അവല് മേടിച്ചോണ്ട് വന്ന് അവല് നനച്ചിട്ട് നമ്മൾ അത്
1: കുറച്ച് നാളികേരം കൂടി ചെറിയ ശർക്കര.
0: നമ്മുടെ ഈ ഭയങ്കര റിലേഷൻ ആണ് നമ്മുടെ ഈ റേഷൻ കടയുമായിട്ട്.
1: ആ റേഷൻ റേഷനരിയുടെ ഒരു മണം ഉണ്ടല്ലോ. ഇപ്പൊ പല വീടുകളിലും റേഷനറി ഉണ്ടാക്കാറുണ്ട്, അതിന്റെ ഒരു മണമുണ്ട്. ഞാൻ ഇന്നാള് നമ്മുടെ സിറ്റി സെന്ററിലില്ലേ, വേറെ സിറ്റി സെന്ററിൽ പോയപ്പോ അവിടെ നിന്ന് ഫുഡ് കോർട്ടുണ്ട്, ഇതേപോലെ ഒരു ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ നോസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോയതുപോലെ റേഷനരിയുടെ മണം ആ ചോറിന്. നമുക്കത് ഒന്നും കൂടി നമ്മൾ വീണ്ടും ടേസ്റ്റ് ചെയ്ത് ഒന്നുകൂടി മണത്ത് നോക്കുമ്പോ ശരിക്കും ആ റേഷനരിയുടെ ആ ഒരു ഒരു മണം വന്നിട്ടുണ്ട്.
0: അതുകൊണ്ട് തന്നെയാണ് സലിംകുമാർ പറയുന്നത് റേഷൻ കട കിടന്നു മണ്ണെണ്ണ
1: മണ്ണ. അങ്ങനെ മണ്ണെണ്ണ മേടിക്കാൻ നോക്കി ഒരാൾക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. മണ്ണെണ്ണയല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തയാണ് കേട്ടോ. വിജയ് സർക്കാരിനെ തിരിച്ചടി. കരൂർ ദുരന്തം, മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ജോലി നൽകിയത് ഹൈക്കോടതി അവിടെ, അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ മധുര ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. കോടതി പറഞ്ഞത് ഒരുപാട് മനുഷ്യർ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്, പി എസ് സി അതുപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് താങ്കളുടെ ഒരു പാർട്ടിയുടെ ഒരു യോഗത്തിന് വന്ന തിക്കിലും തിരക്കിലും പെട്ടിട്ട് ജീവൻ പോയി എന്നതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റേ ചെയ്തു, കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ അതിനെ പിന്നെ എതിർത്തുകൊണ്ട് ടി വിക്ക് പറയുന്നത് പട്ടാളക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് കൊടുക്കാറില്ലെന്ന്. പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? സൈനികരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഇന്ന് അല്ലെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും സുരക്ഷിതമായിട്ട് നിൽക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? നമ്മുടെ സൈനികർ. അവരുടെ കുടുംബത്തിന് എത്ര കൊടുത്താലും അവർക്കൊരു ജീവൻ പോയാൽ കൊടുത്താലും മതിയാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുപോലെയാണോ ഇത്? ഒരു മരണത്തെ നമ്മൾ നിസ്സാരമാക്കി കാണുന്നതല്ല, പക്ഷെ രണ്ടും എങ്ങനെയാണ് നിങ്ങൾ ഒരുപോലെ കാണുന്നത്? എന്തായാലും കോടതി ഇടപെട്ടിട്ടുണ്ട്, കൊടുക്കണ്ട ജോലി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ കോമൺവെൽത്തിൽ ഇന്ത്യക്ക് മറ്റൊരു സുവർണ നേട്ടം കൂടെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാരാ അത്ലറ്റിക്സിൽ ആദ്യമായിട്ടാണ് സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഷർമിള എന്നുള്ള ഒരു പദവിയും കൂടെ കയറിയിട്ടുണ്ട്.
1: യെസ്, എന്തായാലും ചരിത്രം കുറിച്ചിട്ട് സർവേഷ് കുഷാരയുണ്ട് ഹൈജമ്പിൽ, ഇന്ത്യക്ക് വെള്ളി മെഡൽ. മലയാളിയായിട്ടുള്ള സജൻ കുമാർ 100 മീറ്റർ ബട്ടർഫ്ലൈസിൽ ഫൈനലിൽ കടന്നിട്ടുണ്ട്. അതായത് കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു മലയാളി സ്വർണത്തിന്റെ തൊട്ടരികെ നിൽക്കുന്ന ഒരു വാർത്ത. നാളെയാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. എന്തായാലും സന്തോഷ വാർത്ത നമുക്ക് നീന്തൽ കുളത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്.
0: ഇത്തവണ കോമൺവെൽത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നമുക്ക് നല്ല വാർത്തകളും നമുക്ക് രാവിലെ വായിക്കാനും പറ്റുന്നതിൽ വലിയൊരു സന്തോഷം തന്നെ.
1: നമുക്ക് 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവുമാണ് ഉള്ളത്. അങ്ങനെയാണ് ഉള്ളത്. ഓസ്ട്രേലിയയാണ് 1st സ്ഥാനത്ത്, അവർക്ക് 26 സ്വർണമുണ്ട്. ഇംഗ്ലണ്ടിന് 8 ഗോൾഡ് ഉണ്ട്, കാനഡയ്ക്ക് 7 ഗോൾഡ് ഉണ്ട്, നൈജീരിയക്ക് 6, സ്കോട്ട്ലൻഡ് 5. അങ്ങനെയാണ് മെഡൽ പട്ടിക നിൽക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയ വലിയ മുന്നേറ്റം ഈ കോമൺവെൽത്ത് ഗെയിംസിൽ നടത്തുന്നു എന്നാണ്. തമിഴ്നാട്ടിലെ വാർത്ത നേരത്തെ പറഞ്ഞപ്പോൾ രജനീകാന്ത് ഒരു ആത്മകഥ എഴുതുന്നു പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടുണ്ട് മകള്, ജീവിതം സിനിമയാക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. അങ്ങനെ രജനീകാന്തിന്റെ ഒരു ആത്മകഥ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സിനിമയാകുന്നുണ്ടെങ്കിൽ ആരായിരിക്കും അല്ലേ അത് ഡയറക്റ്റ് ചെയ്യുന്നത്, ആരായിരിക്കും അതിന്റെ രീതികൾ എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു കൗതുകം തോന്നുകയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ ജീവിത യാത്രകളെ അക്ഷരങ്ങളിൽ ചാലിച്ച സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആത്മകഥ എഴുതുന്നു. താരവുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബംഗളൂരുവിലെ ബസ് കണ്ടക്ടർ വേഷത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ജീവിതയാത്രയിലെ പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിയായിരിക്കും അദ്ദേഹത്തിന്റെ രചന. അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും പ്രചോദനമാകുമെന്ന തോന്നലാണ് ഇങ്ങനെ ഒരു എഴുത്തിലേക്ക് അദ്ദേഹം തിരിയുന്നതെന്നാണ് പറയുന്നത്. അതെ, അത് ആ എഴുത്താണ് സിനിമയാവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥ പിന്നെ പതുക്കെ സിനിമയിലേക്ക് പോവുകയാണ്. നല്ലതായിരിക്കും. എന്തായാലും രജനിയുടെ ജീവിതകഥ സിനിമയാക്കാനുള്ള ആലോചന നടക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും മകൾ സൗന്ദര്യയും രജനീകാന്ത് ആത്മകഥാ രചന തുടങ്ങിയതായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു സിനിമയിലേക്കുള്ള പോക്കാണ്. അതിനിടയിലാണ് ധനുഷ് ഒരു പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കുമെന്ന സൂചനയുമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടക്കുന്നത്. എനിക്കൊന്ന് നമ്മുടെ തമിഴക രാഷ്ട്രീയം വല്ലാതെ ഒരു മാറുന്ന പോലെ തോന്നുന്നില്ല. വിജയ് കംപ്ലീറ്റ് ആയിട്ട് സിനിമ ഉപേക്ഷിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ധനുഷ് സിനിമയിലേക്ക് ഇറങ്ങുന്ന സൂചനകൾ നൽകുന്നു. നേരത്തെ കമൽഹാസനും രജനീകാന്തും ഇറങ്ങുമെന്നും ഇറങ്ങിയിട്ടും വിജയിക്കാത്ത സാഹചര്യത്തിലാണ് പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ കേരള പി എസ് സിയിൽ ഒരു ക്രമക്കേട് ഉണ്ടായിട്ട് ഉന്നയിച്ചിട്ടുണ്ടല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും ആ വാർത്തയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഗുരുവായൂരിലെ വിശേഷം പറഞ്ഞപ്പോൾ പി എസ് സി പരീക്ഷാ ക്രമക്കേട് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ സംശയത്തിന്റെ നിലയിൽ ബ്രേക്കാണ്. ആസൂത്രണ ബോർഡിന്റെ പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരെ സംശയ നിഴലാക്കി പി എസ് സി ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പി എസ് സി യോഗം, അതായത് പരീക്ഷാ ക്രമക്കേടിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരറിയാതെ ഈ ക്രമക്കേടൊന്നും നടക്കില്ല. അപ്പൊ ഇതും വലിയ അഴിമതിയാണ്. എന്തായാലും വിജിലൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു മിന്നൽ വിസിറ്റ് ഒക്കെ നടത്തിയിട്ട് ഇത് പിടിക്കണം അല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മുടെ പഴയ കള്ളൻ വിജയൻ എന്ന് പറയുന്ന കേസിൽ അത് എന്തായിരുന്നു?
1: അത് അങ്ങനെ തന്നെ നടക്കണം. അത് കേസായിട്ടൊന്നുമില്ല. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേഖനം, അത് ദേശാഭിമാനിക്ക് പറ്റിയ ഒരു വലിയ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ആ ലേഖനമായിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ ആ വരികൾക്കിടയിലൂടെ വായിക്കാനും ആ പേരുണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു എനിക്കൊന്ന് പാർട്ടിക്കും പത്രത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷെ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അക്ഷയ ആ ലേഖനം നമ്മൾ വായിച്ചില്ല. എവിടെയെങ്കിലും നമുക്ക് തന്നെ അത് അവിടുത്തെ ആ നാട്ടിലെ തിരുവനന്തപുരത്തെ ഒരു നാട്ടിലുള്ള വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രമാണ് കള്ളൻ. പിന്നെ ആ കഥാപാത്രത്തിന് ഏത് വിജയൻ? കള്ളൻ വിജയൻ. അങ്ങനെ വന്ന ഒരു ലേഖനമാണ്. അതിനെങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്കലിയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ അത് വ്യാഖ്യാനിച്ചെടുത്തത്? ഈ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഏറ്റെടുത്തിട്ട് നമ്മൾ തന്നെ കുഴിയിൽ വീഴുന്നു. അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ കള്ളൻ വിജയൻ.
0: തീർച്ചയായിട്ടും. മറ്റൊരു വാർത്ത, പോലീസിൽ ഇനി രണ്ട് സംഘടനകളില്ല, ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതായി, ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിറക്കി എന്ന് പറഞ്ഞൊരു
1: നല്ലത്, ഒറ്റ സംഘടനയുള്ളൂ അല്ലേ?
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കെ എസ് ഇ ബിക്ക് ആശ്വാസം 200 MW വാങ്ങാമെന്നുള്ള ഒരു ഉത്തരവും കൂടെ വന്നിട്ടുണ്ട്.
1: നമ്മുടെ പിന്നെ ഐ എസ് ആർ ഒയെ സംബന്ധിച്ചിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഐ എസ് ആർ ഒ അല്ല, DRDOയുടെ 31 GB ഡേറ്റ ചോർന്നതായിട്ട് സംശയം. ഡാർക്ക് വെബിൽ $8,000 അത് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന DRDO, പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് കരുതുന്ന 31 GB ഡേറ്റ ചോർന്നതായിട്ട് സംശയം. ഇത് വിൽപ്പനയ്ക്ക്
0: സാമ്പിൾ
1: പേജൊക്കെ ഡാർക്ക് വെബിൽ ലഭ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
0: അതെ അതെ. അല്ലേ, ഞാൻ ആലോചിക്കാറില്ലേ, സാധാരണക്കാരനാണ് ഇപ്പൊ പി എസ് സി ഒക്കെ എഴുതി എങ്ങനെയെങ്കിലും ഒരു ജോലി വേണ്ട, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി
1: അടക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ സ്വർണ്ണം കൈമാറ്റം ചെയ്ത് ഇങ്ങനെ പല രീതിയിലും മിസൈൽ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ഡേറ്റയിൽ ഉണ്ടെന്നാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരുടെ. അന്ന് ആലോചിച്ച അക്ഷയ്, DRDOയുടെ അതിന്റെ വെബ്സൈറ്റിൽ അത് ഹാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഡാർക്ക് വെബിൽ കൊണ്ടുപോയിട്ട് പറയുന്നത് മിസൈൽ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് തമാശയാണോ, ഇത് സീരിയസ് ആണോ, ഇത് എന്താണ്?
0: ശരിക്കും ഈ പറയുന്നത്, ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും കമന്റ് ചെയ്യാനില്ല. ഇത് എന്താണ് നടക്കുന്നതെന്ന്, നമ്മളിപ്പോ പണ്ട് ഒരു ഒരു ആദ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഈ ആക്രമണങ്ങളായിരുന്നു, ഏറ്റവും കൂടുതൽ
1: അഴിമതിയും അതുപോലെ കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത്. ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത എങ്ങനെ ചെറിയ മാർഗത്തിലൂടെ വലിയ പൈസ ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾക്ക് അധ്വാനിച്ച സിനിമയിലൊക്കെ പറഞ്ഞ നയിച്ച് ജീവിച്ചൂടെ എന്ന് പറഞ്ഞ പോലെ അധ്വാനിച്ചിട്ട് വേർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഈ നോട്ട് നിരോധനമൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഇപ്പൊ നോട്ട് നിരോധനമല്ല, വരുന്നു 200 കോടി പ്ലാസ്റ്റിക് നോട്ടുകൾ. RBIയുടെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ കടലാസിന് പകരം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര ധനമന്ത്രാലയം അങ്ങനെ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ 10-ന്റെയും 20-ന്റെയും 100 കോടി വീതം എണ്ണം പോളിമർ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുക. പരീക്ഷണം വിജയിച്ചാൽ പ്ലാസ്റ്റിക് നോട്ടുകൾ വ്യാപകമാക്കും. കേന്ദ്ര ധനകാര്യമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അങ്ങനെ പ്ലാസ്റ്റിക് നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് പദ്ധതി ഇടുന്നതായി കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. അങ്ങനെ 100 കോടിയുടെ നോട്ടുകളാണ് വരാൻ വേണ്ടി 200 കോടിയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ തൊടുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതായി ഇവിടെയും വരാറില്ലേ, 30-ന്റെയും 50-ന്റെയും ഒക്കെ കാണാൻ നല്ല രസമല്ലേ. 50-ന്റെയും അങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, തൊടാനും എളുപ്പമാണ്. പക്ഷെ പഴയ ആ കടലാസ് തൊടുമ്പോൾ ഒരു സുഖമില്ല അല്ലേ, എനിക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു.
0: പണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ 1000 രൂപയ്ക്ക് ഓർമ്മയുണ്ടല്ലോ,
1: ചെറുതായാലും നോട്ടുകളുടെ എണ്ണം.
0: അത് ഞാൻ ഈയിടെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് കാണും, ഇന്ത്യൻ റുപ്പിക്കകത്താണ് തോന്നുന്നത്. അത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ 1000-ന് ഒരു ഗമയുണ്ട് നോട്ടിൽ,
1: അതില്ലാണ്ടായി.
0: അതില്ല. പിന്നെ പഴയ 100-ന്റെ നോട്ട് ഉണ്ടല്ലോ പച്ച കളറുള്ള, അതും മാറി. അതും മാറി ഇപ്പൊ മറ്റേ കളർഫുൾ
1: ഒരു നീല കളറൊക്കെ ഉള്ളതൊക്കെ
0: ഒരു പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് മാറി പോകുന്നുണ്ട്. നമ്മൾ
1: ഒരുപാട് കളർഫുൾ ആയിട്ട് നോട്ടുകൾ കറൻസി മാറുമ്പോഴും നമുക്കത് കാണാൻ ബുദ്ധിമുട്ട്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ, ഇവിടുത്തെ നോട്ടുകൾ നമുക്ക് ഓക്കെയാണ്. 100-ന്റെ ആ ഒരു പച്ച ഒരു ചുമന്ന കളറിൽ ആ 100 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബ്ലൂ 50-ന്റെ ഇതായിട്ട് വരും. 100, 100-ന്റെ 1000-ന്റെ ഒക്കെ കാണാൻ നല്ല രസമല്ലേ. 1000-ന്റെ നോട്ട് എനിക്ക് വലിയ ഇഷ്ടം, ഇവിടെ കാണാൻ സിമ്പിൾ.
0: ഇവിടെ 2000-ന്റെ നോട്ടാണ് ഞാനത്, 1000-ന്റെ ഒക്കെ പക്ഷേ 2000-ന്റെ അത് പക്ഷേ നല്ലതാണ്. ഒരുപാട് കാശ് കയ്യിൽ വെക്കേണ്ടവർക്കൊക്കെ ഇച്ചിരി ഒതുക്കി വെക്കാൻ വേണ്ടി നല്ലൊരു
1: നല്ല കാര്യമാണ്. എന്തായാലും ആ നോട്ടുകൾ മടക്കാനോ ചുരുട്ടാനോ ഒന്നും പാടില്ല, അതൊക്കെയാണ് നിയമപരമായിട്ട് തെറ്റാണ്. നമ്മൾ കറൻസി റെസ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കെതിരെ നിയമ നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അത് എല്ലാ രാജ്യങ്ങളിലും. നമുക്കിപ്പോ ആരെങ്കിലും പണ്ടൊക്കെ അച്ഛനും അമ്മമ്മയൊക്കെ വിഷുവിനും എന്തിനൊക്കെ തരുന്ന ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കയ്യിൽ ഉള്ളില്ല തരുക, ആ സ്നേഹത്തിലാണ് ആരും കാണാതെ കയ്യിൽ വെച്ചു.
0: പറഞ്ഞു
1: ഡ്രസ് മടക്കി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും നമ്മളൊന്ന് ഡ്രസ് ഇപ്പോഴും നമുക്കും സംഭവിക്കാറുണ്ട്. ഡ്രസ്സൊക്കെ ചിലപ്പോ വലിക്കും, അതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു 100 രൂപ 50 രൂപ ഒക്കെ കിട്ടും.
0: എത്രയാണ് നമ്മുടെ പോക്കറ്റിൽ? ഞാൻ ലോട്ടറി അടിച്ചാലും
1: ചിലപ്പോ 50 രൂപ
0: കിട്ടിയത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും.
1: അതെ, എന്തായാലും പണത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഓരോരോ സ്ഥലത്തേക്ക് പോയി. എന്തായാലും കായിക വാർത്തയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഓരോരുത്തർക്ക് ഓരോ നിയമങ്ങളോ. ലോകകപ്പ് ഹീറോ സഞ്ജു പുറത്തായിട്ടും അഭിഷേക് കളിക്കുന്നു, ആഞ്ഞടിച്ച മുൻ ഇന്ത്യൻ താരം. അതിനിടെ സഞ്ജു പറയുന്നത് ഞാൻ വിരാട് കോഹ്ലിയെ പോലെ ഒന്നല്ല, വിരാട് കോഹ്ലി ആ ഫിറ്റ്നസ് നിലനിർത്തുന്നതിൽ, ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൊക്കെ വിരാട് കോഹ്ലി കാണിക്കുന്ന ഒരു മാതൃക, അതിന്റെ ഒരു 7 അയലത്തെത്താൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു കുറ്റസമ്മതം കഴിഞ്ഞ ദിവസം സഞ്ജു വി സാംസൺ നടത്തിയിരുന്നു. എന്തായാലും മോശം ഫോമിൽ തുടരുമ്പോഴും അഭിഷേക് ശർമ്മയെ ഇന്ത്യൻ T20 പ്ലേയിംഗ് 11 നിലനിർത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ഹനുമ വിഹാരി. വൈഭവ് സൂര്യവംശിക്ക് വഴിയൊരുക്കാൻ സഞ്ജു സാംസൺ ഒഴിവാക്കിയ BCCI സെലക്ടർമാർ ഫോം ഔട്ടായ അഭിഷേകിന് എന്തുകൊണ്ടാണ് ടീമിൽ നിലനിർത്തുന്നത് എന്ന ന്യായമായിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്, സഞ്ജുവിനെ പുറത്തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലാണ് തോന്നുന്നത് എനിക്കൊന്ന് ഗവേഷണം നടത്തുന്നത് BCCI. അല്ലാതെ നമ്മൾ ഒരു താരത്തെ എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ടീമിൽ ഉൾപ്പെടുത്താമെന്നല്ല, സഞ്ജു എങ്ങനെ കളിച്ചാലും എങ്ങനെ ഇദ്ദേഹത്തിനെ പുറത്തെടുത്താൻ പറ്റും, അതിന് പറ്റുന്ന എല്ലാ മാർഗങ്ങളും അവർ നോക്കുകയാണ്. അതിപ്പോൾ ദാ ഹനുമ വിഹാരി തന്നെ പറഞ്ഞു, എന്തിനാണ് ഈ അഭിഷേകിനെ ടീമിൽ എടുത്തിരിക്കുന്നത്? ഉത്തരം BCCI പറയട്ടെ അല്ലേ?
0: തീർച്ചയായിട്ടും അല്ലേ. സ്പോർട്സിന്റെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു മലയാളി ആയതുകൊണ്ട് ഇദ്ദേഹം ഏറ്റുവാങ്ങിയതാണ്, ഒരു പക്ഷേ ഇദ്ദേഹം ഡൽഹിയിലായിരുന്നെങ്കിൽ ഇതൊന്നും ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. ഒരു രാജ്യമാണെങ്കിൽ പോലും ഒരു ഒരു സൗത്ത് ഇന്ത്യൻസിനെ അത്രമാത്രം
1: ലോബിംഗ് ഉണ്ടെന്ന് സംശയിച്ചാൽ ഉണ്ട്. നമുക്കത് മുമ്പ് ശ്രീശാന്തിന്റെ കാര്യത്തിൽ നമുക്ക് തോന്നിയതാണ്, ഏറ്റവും നല്ല കളിച്ചിട്ട് ഏറ്റവും ആ ഒരു വാതുവെപ്പ് വിവാദമോ കുറച്ച് അഗ്രസീവ്നെസ് ഒക്കെ കുറച്ചിരുന്നെങ്കിൽ ശ്രീശാന്ത് ലോക പിന്നെ ക്രിക്കറ്റിന്റെ തന്നെ എവിടെ നിൽക്കേണ്ട ഒരു താരമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് സ്റ്റൈലും മൈതാനത്ത് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും എല്ലാം. അത്ര അഗ്രസീവ്നെസ് ഈ ഓസ്ട്രേലിയൻ താരങ്ങളുടെ അടുത്തൊക്കെ അത്ര അഗ്രസീവ്നെസ് കാണിക്കണം, പക്ഷെ എവിടെയോ കുറച്ച് കൈവിട്ടു പോയ പോലെ വന്നു. കുറച്ചുകൂടെ അടക്കവും ഈ സഞ്ജു കാണിച്ച പോലെ കുറച്ചൊരു മിതത്വം കാണിച്ചിരുന്നെങ്കിൽ എവിടെ എത്തില്ല.
0: ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അദ്ദേഹം പണ്ട് തൊട്ടേ U19 പണ്ട് ആ ഒരു ഭാഗത്തൊക്കെ അദ്ദേഹം സ്റ്റേറ്റ് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് കിട്ടുമ്പോ ഇവൻ നെറ്റിലാണെങ്കിൽ
1: പോലും കാണിക്കും.
0: ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സമയത്ത് എത്രയോ പേര് ഉണ്ടായിരുന്ന അവിടെ നിന്നും നമ്മൾ ടിനു യോഹനാന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഏക ഒരു മലയാളിയാണ്. അപ്പൊ അത്രയും സ്പിരിറ്റോട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: അത് മാത്രമല്ല, ഒരു വേൾഡ് കപ്പ് കിട്ടുമ്പോ അതിലൊരു മലയാളി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി, പാകിസ്ഥാനിൽ എവിടെയെങ്കിലും ഒരു ഒരു ഇന്ത്യക്കാരന് ഒരു മലയാളി ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു. ആ ഒരു ക്യാച്ചൊക്കെ നമ്മള് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയ ഒരു പ്ലെയറാണ്. അപ്പൊ ശ്രീശാന്തിനെ ഒന്നും നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല. പക്ഷെ വിചാരിക്കായിരുന്നു ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ട് കരിയറിന്റെ ഏറ്റവും മേലെ വരുമ്പോൾ നമ്മൾ അവിടെ മിതത്വം പാലിക്കുക, നമ്മൾ അതാണ് സഞ്ജു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും പറയുന്ന വാക്കുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, കാരണം അദ്ദേഹത്തിന് മുന്നിൽ മാതൃകയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നന്നായിട്ട് തന്നെ ടീമിലില്ല, പിന്നെ ഒരു അഗ്രസീവ്നെസ് വല്ലാതെ കാണിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. പക്ഷെ വിക്കറ്റ് എടുക്കുമ്പോൾ സ്വന്തമായിട്ടുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ശ്രീശാന്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ തലയിൽ കെട്ടിയിട്ട് ബാൻഡൊക്കെ ഇട്ടിട്ട് ബോൾ ചെയ്യുന്ന ശ്രീശാന്ത്, എനിക്ക് ലസിത് മലിംഗ കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതിനും മേലെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്.
0: എന്നെ സംബന്ധിച്ച് ഞാൻ ജെൻസുകൾക്കൊക്കെ ഇത് അത്രയും ശ്രീശാന്തിന്റെ കളി അറിയുന്നില്ല. ഇന്ന് നിങ്ങൾ കണ്ടു നോക്ക്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സീം ബോളർ എന്ന് ഞാൻ ശ്രീശാന്തിനെ മാത്രമേ പറയുള്ളൂ. എന്ത് രസമാണ് ആ ബോള് സീമിൽ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട്.
1: അത് ആ വിക്കറ്റിനൊക്കെ തെറിപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടി ഉണ്ട്. അതൊക്കെ
0: സ്പീഡുമാണ് അദ്ദേഹത്തിന്, എന്താണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിന് വേണ്ട പോലെ രാജ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ട്.
1: അതെ അതെ, പല പല കാരണങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞത് മാത്രം. എന്തായാലും ഈ ആ വിമാന കമ്പനിയുടെ വാർത്തയും കൂടി നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. കോ കേരളമോ എയർ കേരളയോ അതോ അൽഹിന്ദ് എയറോ ഏതാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത്. നമുക്ക് വാരിക്കോരി വിമാന കമ്പനികൾ വരുന്നു, പക്ഷേ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനികളായിട്ടുള്ള എയർ കേരള അൽഹിന്ദ് എയറും എന്ന് സർവീസ് ആരംഭിക്കും, അതോ അവയ്ക്ക് മുൻപേ സർപ്രൈസ് ആയിട്ട് കോ കേരളം പറന്നു വരുമോ? കേരളത്തിന്റെ ആകാശത്ത് ആകാംക്ഷ നിറയുകയാണ്. കേരളത്തിന്റെ ആകാശത്തല്ല, ഞങ്ങളുടെ ഗൾഫിന്റെ ആകാശത്താണ് ഞങ്ങൾക്ക് ആകാംക്ഷ. അൽഹിന്ദ് എയറിനും എയർ കേരളയ്ക്കും 2024 തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി പത്രം NOC കിട്ടിയിട്ടുണ്ട്. 2025 June പ്രവർത്തനം തുടങ്ങാമെന്ന പ്രതീക്ഷയിലാണ് ഇരു കമ്പനികളും. എയർ കേരളയ്ക്ക് 2025 May ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ IATAയിൽ നിന്ന് പിന്നെ ആ ഒരു കോഡ് കൂടി ലഭിച്ചിട്ടുണ്ട് അവർക്ക്. KD എന്ന കോഡ്, കേരള ഡ്രീം എന്നതിന്റെ ചുരുക്കമായിട്ടുള്ള KD എന്നതാണ് IATAയിൽ നിന്ന് വിമാന സർവീസിനുള്ള എയർലൈൻ കോഡ് അടക്കം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടെ സർവീസ് ആരംഭിക്കാനാകും. സ്വന്തമായി ഒരു വിമാനമെങ്കിലും ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് സർവീസ് നടത്താനായിരുന്നു എയർ കേരളയും അൽഹിന്ദ് എയറും ലക്ഷ്യമിട്ടത്. എന്നാൽ പാട്ടത്തിന് നൽകുന്ന കമ്പനികളുടെ നിലപാട് മാറ്റം ഇതിനിടെ പ്രതിസന്ധി ആയിട്ടുണ്ട്. വിമാനം പാട്ടത്തിന് നൽകണമെങ്കിൽ 12 മാസത്തെ വാടക മുൻകൂറായി കെട്ടിവെക്കണം, അല്ലെങ്കിൽ 200 കോടി രൂപ ബാങ്ക് ബാലൻസ് കാണിക്കണം. നമുക്ക് അടുത്ത കാലത്തൊന്നും തുടങ്ങാൻ പറ്റും തോന്നില്ല കേട്ടോ, ഒരു വിമാന കമ്പനി സ്വന്തമായിട്ട് ആരെങ്കിലും തുടങ്ങിയിട്ട് നമുക്ക് അതിൽ കയറി പോകാം.
0: ഇപ്പൊ പിന്നെ നമ്മൾ ആദാനി വിമാനം ഉണ്ടാക്കുകയും ചെയ്യും, ആദാനി വിമാനം ഇവിടെ റെന്റ് ഔട്ട് ചെയ്യും. നമ്മൾ ഈ മൂന്നിൽ ഏതെടുത്താലും ആദാനിക്കായിരിക്കും കാഞ്ചി
1: നമ്മുടെ കാലത്തിന് വന്നു. ഇത് ഇത് കുറിച്ച് വെച്ചോ അല്ലെ, ചില വാക്കുകൾ നമ്മൾ പറയുന്നത് കുറിച്ച് വെച്ചോ. എന്നിട്ട് ലോകകപ്പിലും അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ നമ്മൾ കാണാറില്ലേ, ഇവൻ വരും പറഞ്ഞോളെ, അവൻ വരുമെന്ന് നമുക്ക് കാണാം.
0: എന്താണെങ്കിലും ദുബായിലേക്ക് വരികയാണെങ്കിൽ ദുബായിൽ പുതിയ 4 കണക്ടിംഗ് റോഡ് കൂടെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഊദ്മേത അല്ല സെയിൽ സ്ട്രീറ്റും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ട്രാഫിക് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് റോഡ് മേഖലയിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ദുബായിൽ മഴ ഉണ്ടായിരുന്നു, പല ഭാഗങ്ങളിലും ആലിപ്പുഴ വർഷം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം
1: ദിവസങ്ങളിലും ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഈ വാദികളിലൊന്നും അനാവശ്യമായിട്ട് ഇറങ്ങരുത്. അതുപോലെ പെട്ടെന്നുള്ള ഒരു മഴയിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന കാര്യം. പാരിസ്ഥിതിക നിയമലംഘനത്തിൽ 31 സ്ഥാപനങ്ങൾ പൂട്ടിയെന്ന് ഈ വാർത്ത പറയുമ്പോൾ പ്രാധാന്യമുണ്ട്. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മുടെ UAE പാരിസ്ഥിതിക നിയമലംഘനം ഉണ്ടാക്കിയതിന് 31 സ്ഥാപനങ്ങളാണ് പൂട്ടിയിരിക്കുന്നത്. നഷ്ടപ്പെട്ട വസ്തുക്കൾ ഉടമസ്ഥർക്ക് ദുബായ് പോലീസ് വീട്ടിലെത്തിച്ച് നൽകുമെന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വീട്ടിൽ ഏത് സ്ഥലത്തായാലും ഉടമസ്ഥരുടെ കൈകളിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ എത്തിക്കാൻ പോലീസ് സൗകര്യമൊരുക്കി. ദുബായിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ എത്തിച്ചു നൽകാമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത്.
0: ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത്, കാരണം ഒരു പാക്കേജിൽ ആക്കിയിട്ടാണ് അവർ
1: നല്ല രസമുള്ളത് കാണാൻ.
0: ലോകത്ത് വേറെ എങ്ങും കിട്ടത്തില്ല ഈ ഒരു സർവീസ്, പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഈ ഒരു സർവീസ് വേറെ. ഇനി എവിടെയെങ്കിലും നിങ്ങൾ മറന്നു പോയിട്ട് സാറേ ഒന്ന് കൊണ്ടുതരുമോ എന്ന് ചോദിക്കരുത്.
1: എനിക്ക് ഇന്ന് വാർത്ത പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്, നമ്മുടെ മലയാളി സമൂഹത്തിന് ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത, ഒരു യാത്രയപ്പിന്റെ വാർത്തയാണ് കേട്ടോ. ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് ശിവന് യാത്രയയപ്പ് നൽകി ഷെയ്ഖ് സായിദ് എന്ന് പറഞ്ഞത്. UAE നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവന് UAE സുപ്രീം കൌൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധിപനുമായിട്ടുള്ള ഷെയ്ഖ് സയ്യിദ് ബിൻ സക്കർ അൽ കാസ്മി കൊട്ടാരത്തിൽ ഊഷ്മളമായിട്ടുള്ള യാത്രയയപ്പ് നൽകി. ഇന്ത്യയും UAE തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും റാസൽ ഖൈമയുമായി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വിപുലീകരിക്കുന്നതിനും സതീഷ് ശിവൻ നൽകിയ സംഭാവനകളെ അദ്ദേഹം വലിയ രീതിയിൽ പ്രകീർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഭാവി ചുമതലകൾ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചു. ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ പ്രോത്സാഹത്തിനും ഊഷ്മളമായ ആതിഥേയത്വത്തിനും ഷെയ്ഖ് സയ്യിദിന് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. നമ്മുടെ UAE കണ്ട, ദുബായ് കണ്ട ഏറ്റവും മികച്ച ഒരു കോൺസൽ ജനറൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടം ചില്ലറയൊന്നുമല്ല.
0: എനിക്ക് ഏകദേശം 2023 തൊട്ടല്ലേ
1: വന്നിട്ടുണ്ട്. അതെ, ആ ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം
0: അദ്ദേഹം നമ്മളൊക്കെ പലപ്പോഴും ഇന്ത്യൻ കോൺസുലേറ്റിൽ ചെല്ലുന്ന സമയത്ത് പല മീഡിയയുടെ ആവശ്യത്തിനാണെങ്കിലും അദ്ദേഹം നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞ വട്ടം ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു എല്ലാവരും വന്നു, എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് ഉയർത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ വിളിച്ച്. അത് ഭയങ്കര, അത് മാത്രമല്ല ഏതൊരു കാര്യത്തിന് നമ്മളൊരു ചടങ്ങിനെ വിളിച്ചാൽ പോലും നമുക്കൊരു ബൈറ്റ് എടുക്കണമെങ്കിലോ ഭയങ്കര
1: സ്നേഹത്തോടെയാണ്, സമ്മിതത്വത്തോടെയാണ്, ഏറ്റവും ഒരു എളിമയുള്ള ഒരു ജീവിതമായിട്ട്. ഞാൻ പലപ്പോഴും ലേബർ ക്യാമ്പിൽ പല പരിപാടികൾക്കും പോകുമ്പോൾ ഇദ്ദേഹം വരാറുണ്ട്. അവരിൽ ഒരാളായിട്ട് തൊഴിലാളികൾ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു കോൺസൽ ജനറലിനെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും വിനയ തുടങ്ങി, ഇപ്പോൾ ഈ അടുത്ത് ഈ പാസ്പോർട്ട് പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് നമ്മുടെ UW മോളിൽ അദ്ദേഹം വന്നിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ആ പടയോ പട്ടാളമോ ഒന്നുമില്ല, അതൊരു സൈഡിൽ കൂടി ഒരു കോൺസൽ ജനറൽ ഇങ്ങനെ വന്നിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് സംസാരിക്കില്ല, ഞാനിതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, ആളുകൾക്ക് ക്യൂ നിൽക്കുന്നുണ്ടോ, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ
0: വേണ്ടിയിട്ട്
1: അത് ഒന്നും ആരെയും അറിയിക്കാതെ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം നടന്നു പോകുന്നത് മാധ്യമങ്ങൾ എടുത്തു എന്നല്ലാതെ അതിന് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, ഏയ് ഇല്ല എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പം ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഇത് മുഴുവൻ ഷെഡ്യൂൾ മുഴുവൻ താളം തെറ്റിയത് ഈ പാസ്പോർട്ട് വിഷയങ്ങൾ നടന്നതോടുകൂടി. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ കൗൺസിൽ ജനറൽ ആയിട്ട് പോകാൻ വേണ്ടി പോവാണ്.
0: സത്യം പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ, ഇതുപോലൊരു മനുഷ്യനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്
1: നഷ്ടം ഞങ്ങളുടെയാണ്. ഞങ്ങൾ ദുബായ് മലയാളികൾ, ദുബായ് ഇന്ത്യക്കാരുടെ വലിയ നഷ്ടമാണ് കൗൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവം പോകുന്നതിലൂടെ. കാരണം ഇത്ര നല്ലൊരു ഒരു നല്ല മനുഷ്യനാവുക, നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ഏതാണ്, ഒരു രാജ്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മുടെ ലക്ഷോപലക്ഷം വരുന്ന മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും സ്നേഹവും ബഹുമാനവും ഒക്കെ ആർജിച്ചെടുക്കുന്ന ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ആരോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരാൾ വിടപറഞ്ഞു പോകുന്ന ഒരു ഫീൽ പോലെയാണ് എനിക്കൊക്കെ തോന്നിയത്. അക്ഷയ്ക്കും അത് തന്നെയല്ലേ തോന്നി എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്.
0: നമ്മളിപ്പം നമ്മളെ കേൾക്കുന്നത് നിങ്ങൾ എത്ര വട്ടം എക്സ്പീരിയൻസ് അറിയില്ല, പക്ഷെ ഞങ്ങള് പല വട്ടം ഒരു വർഷത്തിൽ തന്നെ ഇടപെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വികാരമുണ്ട്. കാരണം അദ്ദേഹം പോവാന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം.
1: എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ പാസ്പോർട്ടിന്റെ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു, അത് എന്റെ പാസ്പോർട്ട് വേഗം തരണം എന്ന് പറഞ്ഞിട്ടല്ല മെസ്സേജ് അയച്ചു. ഞാൻ അവിടെ ഉള്ള ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു, ഒരു വാട്സ്ആപ്പ് ഓഡിയോ അയച്ചു. അപ്പോൾ ഞാൻ പിന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു പാസ്പോർട്ട് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല കിട്ടാൻ വേണ്ടി പോകാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്പോർട്ട് കിട്ടിയില്ലെന്നല്ല, നിങ്ങൾ ഉന്നയിച്ച ചില കാര്യങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് കണ്ടിരുന്നത്. അതായത് ഈ വെള്ളം കൊടുക്കുന്ന കാര്യങ്ങൾ, കുറച്ചുകൂടി പിന്നെ തണല്, കുറച്ചുകൂടി ചൂട് കിട്ടാതെ രീതിയിൽ ആൾക്കാരെ ഇരുത്തുന്നതിനെ കുറിച്ച് ഞാൻ കുട്ടികളെ കൊണ്ടുവരുന്നല്ലേ, പ്രായമായ ആൾക്കാരല്ലേ, കുറച്ചും കൂടി കോൺസെലേറ്റ് ആ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുന്നത് അധികം നമുക്ക് തിരിച്ച് മറുപടി തന്നിട്ടില്ലെങ്കിലും അത് നടപ്പാക്കി കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വലിയ
0: സന്തോഷം. നമ്മുടെ രാജ്യപരമായിട്ട് വരും, ഇപ്പൊ പാസ്പോർട്ട് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അപ്പൊ ആരെങ്കിലുമൊക്കെ നമുക്ക് പല മെസ്സേജുകൾ ഇവിടെ വരുന്നത്. അപ്പൊ ഞാനൊക്കെ വിളിക്കും, എന്തെങ്കിലും അത്രയും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ ഉണ്ടല്ലോ നമുക്ക് പറയാനൊക്കെ.
1: നമ്മുടെ കോൺസൽ ജനറൽ നമ്മൾ ആരെ വിളിക്കും, ഏതെങ്കിലും ഓഫീസിൽ ഏതെങ്കിലും ഒരാളെ അല്ലേ, അതിനപ്പുറത്ത് നമുക്ക് അദ്ദേഹം
0: ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് അദ്ദേഹം. അപ്പൊ എന്താണെങ്കിലും വലിയൊരു നഷ്ടമാണ് സാൻ ഫ്രാൻസിസ്കോകാർക്ക്. അദ്ദേഹം ഒരു അതിന് ഒരു ആപ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ, ആ രാജ്യത്തിന് അദ്ദേഹത്തിന് ആ ഒരു ശാന്തമായിട്ടുള്ള.
1: ശരിക്കും എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ വീണ്ടും വരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പോവാതിരിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ നയിക്കണ പോലെ ഇവിടെ തന്നെ നിർത്തിയാ നല്ലതായിരുന്നു. എന്തിനാണ് കുറച്ചും കൂടി ടേം ഒക്കെ നീട്ടിക്കൊടുത്തിട്ട് ദുബായ് തന്നെ നിർത്തിക്കൂടായിരുന്നു എനിക്ക് മലയാളികൾ ഇന്ത്യക്കാരൊക്കെ ആലോചിക്കുന്നത്. മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി.
0: എന്തായാലും അങ്ങനെ ഒരു വാർത്തയോടെയാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി വരുന്ന ന്യൂസ് അവറിൽ നിങ്ങൾക്ക് കേൾക്കാൻ. അപ്പൊ ഒരു ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിലേക്ക് പോകുന്നു. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM അക്ഷയ മിനി പത്മയുമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് രാവിലത്തെ ഡ്രൈവ് ഗംഭീരമാക്കേട്ടോ.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC.
3: കഴിഞ്ഞ ദിവസം ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് വളരെ ശാന്തമായിട്ട് പോയിരുന്ന റോഡായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്കായി. ഏകദേശം അൽവർക്ക കഴിയുന്നവിടം വരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് മർദിഫിന്റെ അവിടെയൊക്കെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് കേട്ടോ. മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷാർജ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു കൺജഷനും ഉണ്ട്. ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലിത്തെ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി റോഡുകളൊക്കെ തന്നെ വലിയ പ്രശ്നമില്ല. എമിറേറ്റ്സ് റോഡും ഒക്കെ തന്നെ വളരെ ശാന്തമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്. എനിക്കിപ്പോ ഒരു മെസ്സേജ് വന്നേക്കുന്നത്, ഡമാസ്കസ് സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ്, ഒരു ക്രാഷ് നടന്നിട്ടുണ്ട്. വലിയതല്ല, പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു സിഗ്നലിനോട് സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ട്രാഫിക് അവിടെയാണോ ഈ ട്രാഫിക് ഇപ്പൊ ആക്സിഡന്റ് നടന്നേക്കുന്നത്, അതുകൊണ്ട് ഒന്ന് കൺഫേം ആക്കി തരണം. നമ്പർ പേരില്ല ഈ മെസ്സേജ് അയച്ച ആൾക്ക്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ബാക്കി റോഡുകൾ ദുബായിലെ എല്ലാം തന്നെ, ഷെയ്ഖ് സയ്യിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡും അതുപോലെ അൽഖൈലും അലൈനും എമിറേറ്റ്സും ദുബായ് ഭാഗങ്ങളുടെ എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം പറഞ്ഞ പോലെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് തരാം.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

0: dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. DRDO ആധികാരികത പരിശോധിക്കുന്നുവെന്ന് അധികൃതർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച അല്പസമയത്തിനകം ലോക്സഭയിൽ. 6 മണിക്കൂർ നീളുന്ന ചർച്ച ഇതിനായി നീക്കിവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും സ്തംഭനങ്ങളും നടന്നിരുന്നുവെങ്കിലും സ്പീക്കറുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് പ്രതിപക്ഷം ഒടുവിൽ ചർച്ചയുമായി സഹകരിക്കാൻ തയ്യാറായത്. വിദ്യാർത്ഥികളുടെ ആവശ്യം എന്ന നിലയിലാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കാൻ പ്രതിപക്ഷം സഹകരിക്കുന്നത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ കേസെടുക്കില്ലെന്ന ഉറപ്പ് കേന്ദ്രം ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധവും പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ ബഹളം ശക്തമായിരുന്നു. ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഇതിനിടെ സ്പീക്കർ അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാക്കളെ കണ്ട് സഹകരണം തേടി. സോനം വാങ്ചുക്കിന് പ്രധാനമന്ത്രി നൽകിയ വാഗ്ദാനം പാലിക്കേണ്ടതാണെന്ന നിലപാട് അറിയിച്ചു. തുടർന്ന് ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുകയായിരുന്നു. കറൻസിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. നിർദ്ദേശം അംഗീകരിച്ച് ധനമന്ത്രാലയം. ആദ്യം ഇറക്കുന്നത് 10-20 രൂപയുടെ നോട്ടുകളായിരിക്കും. പരീക്ഷണം വിജയിച്ചാൽ പൂർണ്ണമായും ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നോട്ടിലേക്ക് കടക്കുകയാണ്. കറൻസി രീതിയിൽ വലിയ മാറ്റം വരികയാണ് ഇന്ത്യയിൽ. പ്ലാസ്റ്റിക് കറൻസിക്കിപ്പോൾ മന്ത്രിസഭായോഗവും തുടർന്ന് ലോക്സഭയിലും അംഗീകാരം ലഭിച്ചു. നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണിപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം. CJP മാർച്ചിലേക്ക് വീണ്ടും. CJP പാർലമെന്റ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജികളിൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിശദവാദം കേൾക്കും. ഇന്നലെ ഹർജികൾ പരിഗണിക്കവേ സമാധാനപരവും നിയമാനുസൃതവുമായ പ്രതിഷേധം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പ്രതിഷേധം നടന്നുവെന്ന കാരണത്താൽ മാത്രം ലാത്തിചാർജിനെ ന്യായീകരിക്കാനാകില്ലെന്നും കോടതി വാക്കാൽ പറഞ്ഞു. പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബവും തങ്ങളുടെ വാദം കേൾക്കണമെന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ CJP കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉറപ്പ് ലംഘിച്ചാൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്തവരെ പോലീസ് വേട്ടയാടുകയാണെന്ന് CJP. ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിച്ചതോടെ വ്യവസ്ഥകൾ ലംഘിച്ച് സമരം ചെയ്തവരെ ലക്ഷ്യമിടുകയാണെന്ന് പാർട്ടി വക്താക്കൾ ആരോപിച്ചു. സമരക്കാർക്കെതിരായ കേസുകൾ റദ്ദാക്കാമെന്ന വാഗ്ദാനം ഡൽഹി പോലീസും സർക്കാരും പാലിക്കുന്നില്ലെങ്കിൽ വീണ്ടും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CJP പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. സമരം അവസാനിപ്പിച്ച വേളയിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിന്നിരുന്നതായി CJP വക്താക്കൾ. രാജ്യത്തുടനീളമുള്ള എല്ലാ സമരക്കാർക്കും ആവശ്യമായ പിന്തുണയും സഹായവും ഉറപ്പാക്കുമെന്നും പോലീസ് അതിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ഇരയായവർക്ക് സഹായം ലഭ്യമാക്കുന്നതിനുമായി സാക്ഷി എന്ന പേരിൽ പുതിയ വെബ്സൈറ്റിന് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും CJP അറിയിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR റദ്ദാക്കുമെന്ന് ബീഹാർ, അസം, രാജസ്ഥാൻ സർക്കാരുകൾ അറിയിച്ചു. NDA ഭരണത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സമാന നടപടി വേണമെന്ന് CJP ആവശ്യം. CJP സമരവേദിയിലെത്തിയ ക്രിമിനലുകളെക്കുറിച്ച് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 20-നും 25-നും ഇടയിൽ 2873 കുറ്റവാളികൾ ജന്തർ മന്ദറിൽ എത്തിയെന്നാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ വഴി പോലീസ് കണ്ടെത്തിയത്. കൊലപാതകം, ലൈംഗിക അതിക്രമം, പോക്സോ തുടങ്ങിയ കൊടും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. RSS നേതാവ് TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ നടപടി. സൈബർ സെൽ IGP പ്രകാശ് അന്വേഷണ ചുമതല. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹി ജന്തർമന്ദറിൽ CJP നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത ജെൻസി പ്രക്ഷോഭകരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് TG മോഹൻദാസ് വിവാദ പരാമർശം നടത്തിയത്. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. നടപടിക്രമങ്ങളിൽ കുണ്ടറ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്നത് ആരോപണം മാത്രം. സിയാദ് മരിച്ചതിനു ശേഷമാണ് ലോക്കൽ പോലീസ് കുടുംബം പരാതി നൽകിയത്. പരാതിയിൽ പക്ഷേ പോലീസ് മർദ്ദിച്ചിരുന്നു എന്ന് പറയുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ബന്ധപ്പെട്ട ഇന്റിമേഷൻ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ മർദ്ദിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പരാമർശം. നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. സിയാദിനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. വൈദ്യപരിശോധന നടത്താതെയാണ് വിട്ടയച്ചതെന്നും ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൊല്ലം റൂറൽ എസ് പി ഷാജി സുഗുണൻ. ആരോപണ വിധേയരായ പോലീസുകാരെ മാറ്റി നിർത്തുന്നത് ആലോചനയിലാണ്. പോലീസുകാർക്കെതിരെ ആരോപണം നിലവിലുള്ളതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ കൊണ്ടാണ് കേസ് അന്വേഷിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സിപിഎം. പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പാർട്ടിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന്. സിപിഎമ്മിലെ പുതിയ കീഴ്വഴക്കമായി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നത് മാറുകയാണ്. സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് പൂർണ്ണമായ വിശദാംശങ്ങളോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറില്ല. എന്നാൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ സിപിഎം നടത്തുന്ന തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് റിപ്പോർട്ട് പൂർണ്ണമായും പരസ്യപ്പെടുത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ശബരിമലയിലേക്കുള്ള മിൽമ നെയ് വിൽപ്പനയിൽ വലിയ ആസൂത്രണത്തോടെ ക്രമക്കേടുകൾ നടന്നുവെന്ന് അന്വേഷണ റിപ്പോർട്ട്. മിൽമ നെയ് വഴിമധ്യയെ മറിച്ചുവിറ്റ് നിലവാരമില്ലാത്ത നെയ് ശബരിമലയിൽ എത്തിച്ചുവെന്ന ഗുരുതര ആരോപണത്തിലാണ് കണ്ടെത്തലുകൾ പുറത്തുവന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ പരാതികളിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് കോടതിയുടെ പരിഗണനയിൽ ഇന്ന്. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് കോടതി ഇന്ന് വിശദമായി പരിശോധിക്കും. അയോധ്യ സംഭാവനക്കൊള്ളക്കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. SIT ഫോറൻസിക് ഓഡിറ്ററെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ അനിൽ മേനോൻ. August 6 നാസയിലെ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ 6.5 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന സ്പേസ് വാക്ക് നടത്തി. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ നിലവിൽ US യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനങ്ങളുണ്ടായി. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലും ഇറാന്റെ കനത്ത ഡ്രോൺ ആക്രമണം. വടക്കൻ ഇറാഖിലെ ഖോർ മോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. യുഎയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തു. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുണ്ട്. വാഹനമൊടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ളയിടത്ത് പോകുമ്പോൾ ജാഗ്രത പാലിക്കണം. വാതിലുകളിലേക്ക് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. ഫൈനലിൽ 2.25 മീറ്റർ ഉയരം ചാടിയാണ് സർവേഷ് നേട്ടം കൈവരിച്ചത്. അടുത്ത വാർത്ത 9 മണിക്ക്.
2: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
3: Time check.
2: Brought to you by Ozone Cargo.
1: Good morning studio clock. ഇപ്പോൾ സമയം 8:09.
3: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
1: Good morning, Dubai. ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 61%.
3: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
5: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
6: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
4: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
7: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
4: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
7: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
4: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ജൂലൈ 28 ചൊവ്വാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ മുന്നേ ഒരു മൂന്നാല് റോഡ് പുതിയതായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ദുബായിലെ പല ഏരിയകളിൽ RTA തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇ ബൈക്കിൻ്റെ ഡെലിവറി സർവീസ് കൂടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണുന്നത് ഒരു പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നിങ്ങൾ ആലോചിക്കും, നമുക്ക് എന്തെങ്കിലും ഡെലിവറി വരുന്ന ഒരു വാനിലായിരിക്കും പലപ്പോഴും താഴെ വന്ന് നമുക്ക് ഡെലിവറി തരുന്നത്. അത് പിന്നെ ബൈക്കിലായിട്ടുണ്ടായിരുന്നു, പിന്നെ അത് സൈക്കിളിലായിട്ടുണ്ടായിരുന്നു. ഡെലിവറി നടന്നു പോകുന്ന ആളുകളുണ്ട് ഡൗൺ ടൗണിൽ. ഞാൻ നമ്മുടെ എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫയിലോട്ട് എൻട്രൻസ് ചെയ്യുന്നതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ആളുകൾ നടന്നാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത്. അങ്ങനെയുണ്ട് സർവീസ് ഉണ്ട്. നമുക്കിപ്പം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വണ്ടി ആക്സസ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ അങ്ങനത്തെ രീതിയിലും ഡെലിവറി സർവീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് എത്തിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ബൈക്കിൻ്റെ ഡെലിവറി സർവീസ്. സത്യം പറഞ്ഞാൽ സൈക്കിളിൽ പോകുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വേഗതയായിട്ട് നമുക്ക് ഈ ബൈക്കിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇപ്പം ഏകദേശം 11 ഏരിയയിൽ കൂടെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഒരുപാട് നല്ലതാണ്. കാരണം ഒരു ചെറിയ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് ഡെലിവറിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കിട്ടുന്നത് എത്ര പെട്ടെന്ന് കിട്ടാനായിട്ട് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ പുതിയ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, അൽതവാർ 1, അൽതവാർ 2, അൽ ക്യുസൈസ് 1, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ബോവലിയാർഡ്, നമ്മുടെ ദുബായ് മുനിസിപ്പൽ മീഡിയ, ദുബായ് മീഡിയ സിറ്റി, JLT ദുബായ് മറീന, ഇത്രയും ഏരിയകൾ നമുക്ക് ആക്ച്വലി കവർ ചെയ്യാൻ പോകുന്നതാണ്. ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറാമ ഉണ്ടാവും, അൽ ഹമറിയ ഉണ്ടാവും, ഹുമ്മറേർ ഉണ്ടാവും, അൽ മങ്കൂൾ ഉണ്ടാവും. ഇത്രയും ഏരിയയുടെ കവർ ചെയ്തിട്ടായിരിക്കും ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു ഡെലിവറി സർവീസ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സർവേ എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് പറയുന്നത് 99% സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു കാര്യമായിരുന്നു. ഇനി അതല്ല, മറ്റേ റൈഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് 90% സാറ്റിസ്ഫാക്ഷൻ റേറ്റ് ആയിരുന്നു അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണേലും എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു സ്കീമായിട്ടാണ് ഈ ബൈക്കിൻ്റെ ഡെലിവറി സർവീസ് കുറച്ചുകൂടെ കൂടി എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലേക്കും വരണം. പക്ഷേ ഇപ്പം വന്നേക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചേഴ്സും റെസ്റ്റോറൻസും സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ ഉള്ളതും ആ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഏരിയകളും. അത് എനിക്ക് തോന്നുന്നു ഈ റെസിഡൻസ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്ന ഏറ്റവും കൂടുതലുള്ള ഏരിയ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഈ ഒരു പ്ലാനിംഗ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അടിപൊളി. ഈ ബൈക്കിലൊക്കെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്, എനിക്ക് കിട്ടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ മങ്കൂളിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഈ ഓഫീസിലോട്ടൊക്കെ വരുന്ന സമയത്ത് പറയുന്ന സമയത്ത് ഷടേന്ന് നമ്മളെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വഷളാക്കുന്നുണ്ട് കേട്ടോ. 6 മിനിറ്റും 7 മിനിറ്റും 8 മിനിറ്റിലും നമുക്ക് വേണ്ട സാധനം നമ്മൾ പോയി മേടിക്കുന്നതിനെക്കാട്ടി സ്പീഡിലാണ് സംഭവം നമുക്ക് ഇവിടെ ഡെലിവറി വരുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു ഫീച്ചേഴ്സാണ് ഇവിടെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും സൂൺസും നമ്മുടെ ഡെലിവറി ടൈം കുറഞ്ഞ് എനിക്കൊന്നിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിലൊക്കെ ഡെലിവറി ചെയ്യുന്ന പോലത്തെ ഫാസ്റ്റിൽ ഒരു പക്ഷേ ദുബായ് മാറാൻ അതേ സമയം ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ചൂണും നിങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ വരുന്നതാണ് ഒരുപാട് ഓർഡർ ചെയ്യുക, എന്നാലേ അവരങ്ങോട്ട് വരുള്ളൂ. You are listening to Sanjoons with Akshay and Vidya.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: All right, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ട്രാഫിക് അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ റാസൽഖോർ റോഡ് കണക്റ്റിംഗ് ടു അൽകേൽ റോഡ് അവിടെ ഒരു ചെറിയൊരു കൺജഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി റോഡുകൾ ഷാർജ റോഡുകൾ ഇതാണ്ട് മലിയ സ്ട്രീറ്റും അത് പിന്നെ ബേ റോഡ് സ്ട്രീറ്റും ഒക്കെ തന്നെ ഇച്ചിരി കൺജഷൻ കൂടിക്കൂടി വരുന്നു. ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അക്യൂസൈസ് ഭാഗത്ത് എത്തുന്ന അവിടുത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടോ ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ. എനിക്കിവിടെ ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ അതിനോട് തുടർന്ന് ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഗംഭീരമായിട്ട് ആ ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടോന്നും കാണാം. മൃദുഫ് വരെ ഉള്ളൂ കേട്ടോ. ഇപ്പം സ്ലോ മൂവിങ് ട്രാഫിക് കഴിഞ്ഞ മണിക്കൂർ ഞാൻ നമ്മുടെ വർക്ക് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്ക് വൺ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഷേഖ് സയ്യിദ് റോഡും അൽകേൽ റോഡും മലൈൻ റോഡും ബാക്കി എൻ്റെ ദുബായ് റോഡ്സ് എല്ലാം ഫ്രീ തന്നെയാണ്. ഷാർജ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് പറയാം. ഈ പറഞ്ഞ നമ്മുടെ കിസൈസിൽ ആ ഒരു ഏരിയയിൽ ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ അവിടെ ഒരു ആക്സിഡന്റ് നടന്ന, അവിടെ എന്തെങ്കിലും കൺജഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നും കൂടെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ചില കാര്യങ്ങൾ നമ്മുടെ യു എയിൽ മാത്രം കാണാൻ പറ്റുമെന്ന് പറയത്തില്ലേ? അതാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജയിൽ എയർ അറേബ്യ നടത്തിയ ഒരു വലിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് ഓൺലി ഇൻ യു എ ഇ. എയർ അറേബ്യ കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു രാജ്യത്ത് ഒരു ഫ്ലൈറ്റ് റൂട്ട് ആരംഭിച്ചതിന് വേണ്ടിയിട്ട് 5 meter ടിറാമിസു കേക്ക് ആണ് കഴിഞ്ഞ ദിവസം അവർ ക്രിയേറ്റ് ചെയ്ത് വൺ സെലിബ്രേഷൻ കൊണ്ടാടിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷാർജയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് റോമിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുടർന്നിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ കൊണ്ടുവന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഒക്കെ തന്നെ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ തന്നെ വിളിച്ച്, ഇന്റർനാഷണൽ ലെവലിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒക്കെ വിളിച്ചായിരുന്നു ഈ ഒരു ചടങ്ങ് അവരവിടെ കൊണ്ടാടിയത്. നമ്മുടെ ഏറ്റവും എന്താ പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഈച്ചലി എന്ന് പറയുന്ന ബ്രാൻഡ്, അവർ ആ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഈ ടിറാമിസു അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഷെഫ് കാര്യങ്ങളൊക്കെ വന്ന്, എനിക്കൊന്ന് ആ എയർപോർട്ടിൽ തന്നെ ആയിരുന്നു, ഷാർജ എയർപോർട്ടിൽ തന്നെ അവർ വലിയ രീതിയിൽ ആ ടിറാമിസു സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് എൻ്റെ മേലെ കേക്ക് ലെയർ ചെയ്ത് മേലെ ആ കോഫി പൗഡറും ഒക്കെ ഇങ്ങനെ എന്താ പറയുക സ്പ്രിങ്കിൾ ചെയ്ത് ആ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പീസ് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. അതുപോലത്തെ എന്താ പറയുന്ന ഒരു അപ്പിയറൻസിലായിരുന്നു, പ്രസൻറ്റേഷനിലായിരുന്നു ആ കേക്ക് അവരവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അതാണ് പറഞ്ഞത്, ചില കാര്യങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് മാത്രം കാണും. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയി പോകുന്ന കാര്യം മാത്രം പറയാനുള്ളതായിരിക്കും നമുക്ക് പലപ്പോഴും ഒക്കെ സമയം. പക്ഷേ ഇവിടെ പുതിയ റൂട്ട് അതിഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഈ ഷാർജ ടു റോം ഒരുപാട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എയർ അറേബ്യയ്ക്ക് എത്ര പേരറിയാം, അവർക്ക് അവരുടെ ഡയറക്റ്റായിട്ടുള്ള ഈ എന്താ പറയുന്നത് ടൂറിസം പാക്കേജസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ട്രസ്റ്റബിളായിട്ട് ആ പാക്കേജ് എടുക്കുകയാണെങ്കിൽ എയർ അറേബ്യയുടെ ഫ്ലൈറ്റിൽ അത് രാജ്യത്ത് കൊണ്ടുപോയി അവിടെ മുഴുവൻ കാണിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് പാക്കേജ്. എയർ അറേബ്യ സത്യം പറഞ്ഞാൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലൈറ്റ് ഫുഡ് എയർ അറേബ്യ. നമ്മൾ സത്യത്തിൽ എക്കോണമി നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുഡ് കിട്ടാറില്ല, പക്ഷെ നിങ്ങൾ ഒരു 50 dirhams $100 കൂടുതൽ കൊടുത്ത് ഫുഡ് ഒന്ന് ബുക്ക് ചെയ്ത് നോക്കി, ഒരുപാട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവിടുന്ന് മെനുവിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന ഒരു ഹൈദരാബാദ് ബിരിയാണിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ആർജെ അക്ഷയത്തവൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൽ സ്റ്റില്ല് കിടപ്പുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹൈദരാബാദ് ബിരിയാണിയായിരുന്നു. ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എയർ അറേബ്യയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തരുന്ന ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ എന്താണെങ്കിൽ കഴിഞ്ഞ ദിവസം ഷാർജ ടു റോം അവരുടെ പുതിയ ട്രിപ്പ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇറ്റലി റെസ്റ്റോറൻറ്റുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഗംഭീര സെലിബ്രേഷൻ. 5 meter നീളമുള്ള ഒരു ടിറാമിസു കേക്ക് അവർ കട്ട് ചെയ്ത് വൺ സെലിബ്രേഷൻ കൊണ്ടായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഓഫീസറോൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഈ ജൂലൈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് 2003 കാലഘട്ടത്തിലെ ജൂലൈ മാസം നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു പക്ഷേ 90s കുട്ടികളുടെ ഒക്കെ കാലത്ത് നോക്കുക, എന്നെ പോലെയുള്ളവരുടെ നോക്കുകയാണെങ്കിൽ അന്ന് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത്. അതായത് മൊബൈൽ ഫോൺ എന്നുള്ള ഒരു വിപ്ലവം. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അന്ന് വരെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകമ്മിങ് കോളുകൾക്ക് 8 രൂപയും 10 രൂപയും ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്തിന്, STD ബൂത്തുകളിലോ ഫോൺ ബൂത്തുകളിലോ STD ആ മറ്റേ ആ ഒരു സ്റ്റാൻഡൊക്കെ ഇല്ലേ നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുന്ന, അതിൽ നിന്ന് വിളിക്കുന്നവരോ ഇതൊക്കെ തന്നെ ക്യൂ നിന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. ഗൾഫിൽ നിന്നൊക്കെ ആരോട് വിളിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണിപ്പെറുക്കിയ മിനിറ്റുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ പറയേണ്ട എല്ലാ കാര്യങ്ങളോടും ഒതുക്കിയേക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ 8 രൂപയും 10 രൂപയും ഒക്കെ നമ്മൾ മുടക്കി നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുമായിരുന്നു. അക്കാലത്താണ് റിലയൻസ് എൻ്റെ ഒരു വരവെന്ന് പറയുന്നത്. 2003 ജൂലൈ മാസം ഒരു മഴക്കാലത്താണ് റിലയൻസിൻ്റെ ആ ഒരു വലിയ ഒരു ക്യാമ്പയിൻ നമ്മളിലേക്ക് വരുന്നത്. അതായത് മൺസൂൺ ഹംഗാമ എന്നായിരുന്നു അതിൻ്റെ പേര്. ലോകം മുഴുവൻ നിങ്ങളുടെ മുഷ്ടിയിലേക്ക് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് വെറും 501 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരവ് എത്ര പേര് ഓർക്കുന്നുണ്ട്. ഇന്ന് ഐഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഐഫോൺ ഒരു സ്റ്റേറ്റസ് സിമ്പൽ ആണെങ്കിലും അന്ന് റിലയൻസ് അവരുമായിട്ട് കമ്പയിൻ ചെയ്ത് LG RD 2030 എന്ന് പറയുന്ന ആ ഒരു ഫോൺ, ആ ഒരു കുഞ്ഞ ഫോൺ, എത്ര പേര് ഓർമ്മയുണ്ട് അതിനകത്തെ ആ ഒരു ഒരു നീല വെളിച്ചം ആ സ്ക്രീനിൽ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് വെളിച്ചം, അതും ഒരു കുഞ്ഞൻ ആൻറ്റീനയുമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അന്ന് ആ ഫോൺ വന്നതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു തലമുറയുടെ തന്നെ ആശയ വിപ്ലവത്തിൻ്റെ ഒരു തുടക്കം തന്നെയായിരുന്നു ആ ഒരു റിലയൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 501 രൂപ അഡ്വാൻസ് ആയിട്ട് മാത്രം നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഫോൺ ചാർജ് കൂടുതലാണ്. അന്നും 5 രൂപയും 6 രൂപ 7 രൂപ 8 രൂപ ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു എനിക്ക് കറക്റ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല, പക്ഷേ ഫോൺ ചാർജ് നല്ല കൂടുതലായിരുന്നു. എങ്കിൽ പോലും സ്വന്തമായിട്ട് സ്വന്തം സ്ഥലത്ത് നിന്ന് നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളെ ഫോൺ വിളിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു വിപ്ലവം തുടങ്ങിയത് ഈ മാസം തന്നെയായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ ദിവസമാണ് അതിനെ പറ്റിയിട്ട് ആ ഒരു ആർട്ടിക്കിൾ വായിക്കുന്നത്. കാരണം കുറേ നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ട്. എന്തിന്, ഈ പല BSNL പോലെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സും ഒക്കെ തന്നെ അക്കാലത്ത് നമുക്ക് ലാൻഡ് ഫോണുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ സ്വന്തം ഫോണിലേക്ക് ഇത്ര അഫോർഡബിൾ ആയിട്ട് വിളിക്കാൻ പറ്റും, അതും ഇൻകമ്മിങ് ഫ്രീ കൊടുത്തത് വലിയൊരു കാര്യമായിരുന്നു അക്കാലത്ത്. പലപ്പോഴും ഞാൻ പോലും ഈ ഇൻകമ്മിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നതിന് ശേഷം അമ്മ പറയുമ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഒരു മിസ് കോൾ അടിച്ചേക്കണേ, ആ മിസ് കോളിനൊരു ഒരു അർത്ഥമുണ്ട്. നമ്മളൊരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മളിവിടെ എത്തി, ഞാൻ എത്തി, സുരക്ഷിതമായിട്ട് എത്തി, ഒരു ഫോൺ വിളിച്ച് ഇത് കൊടുക്കണ്ട, ഇനിയും വേറൊരു മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ അവൈലബിൾ ആണ്, നീ ഫ്രീ ആകുമ്പോൾ വിളിച്ചോ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശയവിനിമയമുണ്ട്. അപ്പോൾ ഒരു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് വന്നേക്കുന്ന 2003 റിലയൻസിൻ്റെ 501 രൂപ ലോകം മുഴുവൻ നിങ്ങളുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞ് ഹിന്ദിയിൽ അതിനൊരു ക്യാമ്പയിനും ഉണ്ടായിരുന്നു കേട്ടോ, കല്ലോ ദുനിയ മുഷ്ടിമേയും എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ക്യാമ്പയിനും. പക്ഷെ മലയാളത്തിലെ നമ്മൾ ഭയങ്കര രസമായിരുന്നു മൺസൂൺ ഹംഗാമ എന്ന് പറഞ്ഞ്. എനിക്കിപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ നിങ്ങളുടെ റിലയൻസിൻ്റെ 501 രൂപ ലോകം മുഴുവൻ കയ്യിൽ തരാമെന്ന് പറഞ്ഞ് ഹിന്ദിയിൽ കേട്ടോ, എന്നിട്ട് ഉള്ള ഒരു ക്യാമ്പയിനും മലയാളത്തിൽ ഭയങ്കര രസമായിരുന്നു മൺസൂൺ ഹംഗാമ എന്ന് പറഞ്ഞ്. ഇപ്പോഴും നമ്മുടെ

0: ആ 2003 ജൂലൈ എന്ന് പറയുന്നത്. ഇന്ന് ഐഫോണും സാംസങ്ങും ഒക്കെ ആയിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഒക്കെ നമ്മുടെ സ്റ്റേറ്റസ് സിമ്പിളായിട്ട് വരുമെന്നുണ്ടെങ്കിലും അന്നത്തെ LG RD 2030 അത് ഇന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റസ് സിമ്പിളിൻ്റെ ഓർമ്മകൾ തന്നെയാണ്. ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഫോൺ എടുത്ത് നമുക്ക് ചുമ്മാതെ ഒരു ആവശ്യമില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഏതെങ്കിലും ബന്ധുവിനെയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എടാ ഞാൻ എൻ്റെ സ്വന്തം ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതിയും നമുക്കുണ്ടായിരുന്നു. എനിവേസ് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ നിൽക്കുന്ന, ഞാൻ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഒരുപക്ഷെ പ്രവാസി ആയതിനു ശേഷം ആദ്യമായിട്ട് സൗകര്യപ്രദമായിട്ട് വീട്ടിൽ വിളിക്കാൻ പറ്റുന്ന ഒരു സംഭവമായി ആ ഫോൺ മാറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കഥ പറയാം. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി തന്നെയായിരുന്നു ഈ LG 2030 എന്ന് പറയുന്ന റിലയൻസിൻ്റെ ആ ഒരു ഫോൺ നമ്മളിലേക്കൊക്കെ തന്നെ കൊണ്ടുവന്നത്.
1: മഴയിലും വെയിലും കൂടാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
2: 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amma, what's
4: this? This car is
3: going to go. Let's go. Let's go. Let's go. Let's go.
5: Anna, let's go.
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
4: അണ്ണ ശ്രദ്ധിക്കാം.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സാബു ചതിച്ചെന്ന് അഖിൽ മാരാർ 2020 വിട്ടു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ്

0: ഗോപി രാജ്യസഭയെ അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. നടപടിക്രമങ്ങളിൽ കുണ്ടറ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. പിണറായി സർക്കാരിൽ പാർട്ടിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്ന കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സിപിഎം. പിണറായി വിജയനെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. രോഗബാധിതനായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഊരാളുങ്കൽ സൈബർ പാർക്കിൽ പൊതുദർശനത്തിന് ശേഷം വടകരയിലേക്ക് കൊണ്ടുപോകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഊരാളുങ്കലിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാൻ ആകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. 2020 സാബുവിന്റെ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. പരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ഇന്ന് ലോക്സഭയിൽ. 6 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് നീക്കിവച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളും സ്തംഭനങ്ങളും നടന്നിരുന്നുവെങ്കിലും സ്പീക്കറുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് പ്രതിപക്ഷം ചർച്ചയുമായി സഹകരിക്കാൻ തയ്യാറായത്. സിജെപി പാർലമെന്റ് മാർച്ചിൽ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിശദമായ വാദം കേൾക്കും. സിജെപിക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ എഴുതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉറപ്പ് ലംഘിച്ചാൽ വീണ്ടും സമരം തുടങ്ങുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. വിദ്യാർത്ഥികൾക്കെതിരെയെടുത്ത FIR റദ്ദാക്കുമെന്ന് ബീഹാർ, അസം, രാജസ്ഥാൻ സർക്കാരുകൾ അറിയിച്ചു. NDA ഭരണത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സമാന നടപടി വേണമെന്ന് സിജെപിയുടെ ആവശ്യം. അതേസമയം സിജെപി സമരവേദിയിലെത്തിയ ക്രിമിനലുകളെക്കുറിച്ച് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 20-നും 25-നുമിടയിൽ 2873 കുറ്റവാളികൾ ജന്തർമന്ദറിൽ എത്തിയെന്നാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ വഴി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. RSS നേതാവ് TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ നടപടി. സൈബർ സെൽ IGP പ്രകാശ് അന്വേഷണം ആരംഭിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയത്. അയോധ്യ സംഭാവന കൊള്ളക്കേസ് അന്വേഷണത്തിൽ കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി. SIT ഫോറൻസിക് ഓഡിറ്റർ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും അന്വേഷണം തുടർന്നും നിരീക്ഷിക്കുമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഇറാനുമായി അമേരിക്ക ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ US ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ട്. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം, ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട US കുവൈറ്റ് സ്ഥാനപതി ഷെയ്ഖ് അൽ സെയ്ൻ അൽ സബാ പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. യുവയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ അതിശക്തമായ മഴ പെയ്തു. കഴിഞ്ഞ ദിവസം മലയോര മേഖലകളിൽ പെട്ടെന്ന് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. സുരക്ഷാ നിർദ്ദേശവുമായി അധികൃതർ. വാഹനമോടിക്കുന്നവർ പെട്ടെന്നുള്ള മഴയിൽ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി ഇന്ത്യയുടെ സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സർവേഷ്. ഫൈനലിൽ 2.25 മീറ്റർ ഉയരം ചാടിയാണ് സർവേഷ് നേട്ടം കൈവരിച്ചത്. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫ്.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. Time check.
4: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. Ippol samayam 9 mani kazhinja 7 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
1: ഹൃദയത്തും നാളെ മാനവരോർക്കേണം, ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം, അന്ത്യദിനം വരെ.

വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി വായിക്കായിരുന്നു. റാസൽ ഖൈമയിൽ ഒരു എമറാത്തി വളർത്തുന്ന അദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഗ്രേപ്പിനെ പറ്റിയിട്ടാണ്. ഏകദേശം നമുക്കറിയാം ഇവിടുത്തെ സീസണ് ഇത്രയും അധികം ഡിഫറെൻ്റ് ആയിട്ട് ചൂടും അതായത് ഹ്യൂമിഡിറ്റിയും തണുപ്പും മഴ ഇടയ്ക്കുമൊക്കെ വന്ന് പോകുന്ന ഒരു സീസണാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ആയിട്ട് റൺ ചെയ്യുന്ന ഒരു നഴ്സറിയിലാണ് ഇദ്ദേഹം ഗ്രേപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 10,000 വരുന്ന ഗ്രേപ്പ് സീഡ്ലിങ്സ് ആണ് അദ്ദേഹം ഈ വട്ടം കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാർവസ്റ്റ് ടൈം എന്ന് പറയുന്ന UAE ആക്ച്വലി മെയ് ആണ്, അത് ജൂൺ വരെ എക്സ്റ്റെൻഡ് ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ നമ്മളൊരു ഏപ്രിൽ മാർച്ച് ആ ഒരു സമയത്ത്, ഒരു ഫെബ്രുവരി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പല രീതിയിൽ ഇതിനെ പറയുന്നുണ്ട്. അതായത് ഈ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഗ്രേപ്പ് കൾട്ടിവേഷൻ ഇവിടെ നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പെസ്റ്റും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ എത്രമാത്രം ചൂട് കൂടുന്നു അത്ര വേഗത്തിൽ ഗ്രേപ്സ് പഴുക്കാൻ സഹായിക്കുമെന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ഒറിജിനൽ മദർ വൈൻ 25 ആയിട്ടുള്ള ആ ഒരു സംഭവം പോലും അദ്ദേഹത്തിൻ്റെ വൈൻയാർഡിലുണ്ട്. നല്ല രസമാണ് കാണാൻ. അദ്ദേഹം ഗ്രേപ്സൊക്കെ പറിച്ച് വെച്ചേക്കുന്ന വലിയൊരു താലത്തിൽ വെച്ചേക്കുന്ന കാഴ്ചകളൊക്കെ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. മർവാൻ സെയ്ഫ് റാഷിദ് അൽ മസൂരേൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം റാസൽ ഖൈമയിൽനിന്ന് ഒരു 90 അകലെ, അതായത് സിറ്റിയിൽ നിന്ന് ഒരു 90 അകലെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30-40 മെച്യൂർ ഗ്രേപ്പ് വൈൻസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം 30 kg ഓഫ് ഗ്രേപ്പ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും നല്ല രസമാണ്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെ വളരുമോ എന്ന് പലർക്കും ചോദ്യത്തോണ്ടായിരിക്കാം. നാട്ടിലുള്ളവർക്കുണ്ടാവാം. എന്തിന് സ്ട്രോബെറി വരെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് അബുദാബിയിലേക്ക് പോകുകയാണെങ്കിൽ ആ ഗന്ധൂത്തിൻ്റെ അവിടെ കുറേയധികം ഫാംസ് ഉണ്ട്. നിൻ്റെ UAE ഫ്ലവർ ഫാം നമുക്ക് ഈ വിൻ്റർ ആകുന്ന സമയത്ത് എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടെ ലാവെൻഡർ പോലും അവിടെ ആയി നിൽക്കുന്ന, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അന്തിച്ചു. ഈ രാജ്യത്ത് എല്ലാം പോസിബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ എന്താണേലും ഈ ഒരു ഗ്രേവ് യാർഡ് സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റാസൽ ഖൈമിൽ ഒരു 90 എവേ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റാസൽ ഖൈമിൻ്റെ ഈ ഗ്രേവ് യാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടും. അവിടെ എൻട്രി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയാണ് കാണാൻ. ഏകദേശം അങ്ങനെ അദ്ദേഹം ഒരു 10,000 വരുന്ന ഗ്രേപ്പ് വൈൻസാണ് ഇത് ഈ വട്ടം റാസൽ ഖൈമിൻ്റെ ആ സീനറിക്കായിട്ടുള്ളൊരു മലയുടെ ഫ്രണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ച കാണുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലനിരകളാണ് അവിടെയാണ് ഇദ്ദേഹം കൾട്ടിവേറ്റ് ചെയ്യുക. എന്തായാലും എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ എനിക്ക് പോകാൻ ഭയങ്കര എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ തേക്കടിയൊക്കെ കയറിയിട്ട് കമ്പം തേനിയിലേക്ക് പോകുമ്പോൾ ആ കമ്പം തേനി അങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ ഇഷ്ടം പോലെയാണ് ഈ ഗ്രേപ്സിൻ്റെ തോട്ടം നിൽക്കുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് അകത്ത് കയറാം, അവിടെ നിന്ന് ഫ്രഷ് മേടിക്കാം. നമ്മൾ യൂഷ്വലി ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുന്നത് വൈനൊക്കെ ഉണ്ടാക്കുന്ന ക്രിസ്മസ് സമയത്തേക്കൊക്കെ നമ്മളിത് അവിടെ നിന്നാണ് ഫ്രഷായിട്ട് തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രേപ്പ് തോട്ടങ്ങളിലൊക്കെ പോയിട്ട് ഈ നമുക്കൊരു ഓർമ്മയുണ്ട്, ഈ എഴുപുന്നത്തിറങ്ങൻ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഒരു കന്നഡ ഒരു പെൺകുട്ടിയെ കണ്ടുപിടി ഒരു ഗൗണ്ടറിൻ്റെ ആ ഒരു സീനിൻ്റെ കാണിക്കുന്ന നല്ല ഗ്രേപ്പ് തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കുതിരയിൽ വരുന്ന മമ്മൂക്കയുടെ ഒരു സീനുണ്ട്, അത് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഗ്രേപ്സ് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഗ്രേപ്പ് പന്തലിൻ്റെ താഴെ കൂടെ ഇങ്ങനെ നടക്കാനും എന്താണെങ്കിലും ഈ രാജ്യത്ത് ഇതൊക്കെ സാധിക്കുമെന്നുള്ളതാണ് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ മറക്കണ്ട, റാസക്കൈമിൽ ഒരു 90 അകലെയാണ്. ആർക്കെങ്കിലും ഡ്രൈവൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് പോയാൽ ഓക്കെ, ഇല്ലേ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരേണ്ടി വരും. അതാണ് അവസ്ഥ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
5: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
5: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് സിറ്റുവേഷൻ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പല റോഡുകളും കാര്യങ്ങളും എല്ലാം ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ അല്ലിത്തേറ്റ് ഓൾ റോഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ അവിടെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ ചെറിയ തട്ടലും മുട്ടുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അൽക്കൂസിൽ ചെറിയൊരു ആക്സിഡന്റ് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ വലിയൊരു എന്താ പറയുന്നത് അൽക്കിൽ റോഡിലാണ് അൽക്കൂസിൻ്റെ ഭാഗത്ത്. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു കൺജക്ഷൻ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോ നിങ്ങൾ എനിക്ക് പറയാമെന്നറിയാം. പക്ഷേ എന്നാലും ഒന്നോട് ഓർമ്മിപ്പിക്കുന്നു 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തന്നാൽ മാത്രം മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: എന്റെ വണ്ടിയുടെ കാര്യം.
3: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാട്ട് ഈ ചില ഗാനങ്ങളുടെ പുറകിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഓ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചു. ഇപ്പം നമ്മൾ കേട്ട എന്താ പറയുന്നത് റിമി ടോമിയുടെ ആ പാട്ടുമൊക്കെ എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. നമ്മളിപ്പോൾ ആ സമയത്ത് റിമി ടോമി പാടി വെച്ചേക്കുന്ന പോലും നമ്മളിങ്ങനെ ആലോചിച്ചു. നമ്മുടെ മലയാളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകൾ നമുക്ക് പല ഗാനങ്ങളും ഐ മീൻ സിംഗേഴ്സും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രമയക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് കേട്ടോ. അദ്നാൻ സാമി നമുക്കറിയാം ഹിന്ദിയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയാം, എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാടി വെച്ചേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആയിരുന്നു ദാ ഈ ഒരു പാട്ട്.

സത്യത്തില് ഈ ഒരു പാട്ട് വന്ന ഇത് ഫീമെയിൽ വേർഷൻ ആണ്, ഞാൻ അദ്നാൻ സാമി എന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവരും, ഇതിന്റെ മെയിൽ വേർഷൻ അദ്നാൻ സാമി ആയിരുന്നല്ലോ പാടിയത്. അപ്പൊ ആ സമയത്ത് ഈ അദ്നാൻ സാമിയുടെ ഈ പാട്ട് വന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, മലയാളത്തില് അതിന്റെ വോയിസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതായിട്ട് പോയിരുന്ന സമയത്താണ് മറ്റൊരു കാര്യം അറിയുന്നത്. ഇദ്ദേഹം സത്യം പറഞ്ഞാൽ പാടാനിരുന്നത് ഇതല്ലായിരുന്നു ആദ്യത്തെ മലയാള ഗാനം എന്നുള്ളൊരു കാര്യം. പിന്നെ ഏതായിരുന്നു ആ ഒരു മലയാള ഗാനം? ഇതിനു മുന്നേ, അതായത് ഏകദേശം 2003 ജയരാജിന്റെ സിനിമ ലൊക്കേഷനിൽ, ആ സിനിമ ലൊക്കേഷനിൽ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കൈതപ്പുറത്തിൻ്റെ വരികളിൽ ഇടയ്ക്ക് എന്താ പറയണേ കുറേ റാപ്പും ഇംഗ്ലീഷ് സോങ്സുകളും ഒക്കെ കയറി വന്നേക്കുന്ന ഒരു ഗംഭീര ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു പാട്ട്. ആ ഒരു പാട്ടായിരുന്നു ആക്ച്വലി അദ്നാൻ സാമി പാടാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മ്യൂസിക് കമ്പോസർ, നിങ്ങൾക്ക് പാട്ട് ഏതാണെന്ന് മനസ്സിലായി, സിനിമ ഏതാന്ന് മനസ്സിലായി, ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് കമ്പോസർ അദ്ദേഹം തന്നെയായിരുന്നു ഈ എങ്ങനെ വേണം അത് ആര് പാടണം എന്നുള്ള ഇതൊക്കെ തന്നെ അദ്ദേഹം സെറ്റ് ചെയ്തത്. അങ്ങനെ എനിക്കൊന്ന് കാർത്തികിനെ ആയിരുന്നു തോന്നി ഇദ്ദേഹം ആദ്യമായിട്ട് അസൈൻ ചെയ്യുന്നതും, പിന്നെ അദ്ദേഹം പാടി ആദ്യ വഴിക്ക് പാടി വെച്ചിട്ട് അദ്ദേഹം മലേഷ്യക്ക് പോയുള്ളൊരു കാര്യമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം എന്താ എടുത്തു, ആ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചുമ്മാ പാടി, ഈ ഇങ്ങനെയാണ് പാടി വരേണ്ടതെന്നുള്ള രീതിയിൽ അങ്ങനെ പാടി. ആ പാടി വെച്ച പാട്ട് പിന്നീട് അദ്നാൻ സാമിയും കൊണ്ട് പാടിക്കാനായിരുന്നു ഇരുന്നത്രേ, പക്ഷേ അന്നത് നടന്നില്ല. അങ്ങനെ നടക്കാൻ കാരണം നടക്കാഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യൂസിക് കമ്പോസർ പാടിയല്ലോ ഈ പാട്ട്, ഡയറക്ടർക്ക് ഉൾപ്പെടെ ഇതിൻ്റെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഉൾപ്പെടെ എല്ലാവർക്കും എന്താ പറയുന്നത് അങ്ങ് ബോധിച്ചു. അവർ പറഞ്ഞു ഇനി ഇതല്ലാതെ വേറെ ആരും വേണ്ട, താങ്കൾ തന്നെ പാടിയാൽ മതി എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഏകദേശം ഒരു 2003 സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ജാസി ഗിഫ്റ്റ് എന്നുള്ളൊരു ഗായകൻ നമ്മളിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുന്നത് മറ്റേ മണിമാല കിട്ടി നിന്റെ കുട്ടിക്കാലമോർത്തു, ആ ബ്യൂട്ടിഫുൾ ഗാനം അങ്ങോട്ട് പിറന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദിയും തമിഴും അങ്ങനെ ഇന്ത്യ മുഴുവൻ ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫോറിനേഴ്സ് ഉൾപ്പെടെ ഈ പാട്ട് തേടി പിടിച്ച് വന്ന് കേട്ട് വന്നിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു ആ ഒരു 2003 തൊട്ട് ജാസി ഗിഫ്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്.

ഞാൻ മറ്റൊരു വാർത്ത കൂടെ കേട്ടിരുന്നു. അതായത് അക്കാലത്ത് മമ്മൂക്കയുടെ മോടെ മൈലാഞ്ചിയിടൽ സമയത്ത്, കല്യാണത്തിന്റെ മൈലാഞ്ചിയിടൽ സമയത്ത് ആ വീട്ടിലായിരുന്നു ആദ്യമായിട്ട് ഇത് പ്ലേ ചെയ്തതെന്നും കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൻ തരംഗമായിട്ടുള്ള ഒരു പാട്ടുകൂടെയായിരുന്നു. മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര ഗാനങ്ങളാണല്ലേ നമുക്ക് ഫേവറേറ്റ് ആയിട്ട്, എന്താ പറയുന്നേ, ഇന്ന് നമ്മുടെ മനസ്സിൽ മായ നിൽക്കുന്നതാണ് ജാസി ഗിഫ്റ്റിന്റെ ലജ്ജാവതി ഉൾപ്പെടെ ബാക്കി എല്ലാ സോങ്ങും. ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ അതുപോലെ ഇമ്പാക്റ്റ് ആയിരുന്നു നമ്മുടെ മനസ്സിലുണ്ടാക്കിയത്. എന്നാലും ആ പാട്ട് നമുക്ക് കുറച്ച് കേൾക്കേണ്ടോ.

0: ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്ലാസ്. അന്ന് തൊട്ട് ഇന്ന് വരെയും എവർഗ്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്നെ മേലെ വെക്കാനൊന്നുമില്ല കേട്ടോ. എന്താണേലും വൺ ഓഫ് ദ ഗ്രേറ്റ് സോങ് ആണ് മലയാളം ഇൻഡസ്ട്രിക്ക് നമുക്ക് തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ലജ്ജാവതി. എന്നാലും നമ്മളൊരു എവർഗ്രീൻ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. മേക്കം എന്ന് പറയുന്ന സിനിമയിലെ വിളക്ക് വയ്ക്കും എന്ന് പറയുന്നത് അതും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. സിറ്റ് ബാക്ക് എനർജി ഹൂം 92.2 എഫ്എമ്മിൽ അക്ഷയ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അൻടിൽ 11 o'clock.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പരാജയ കാരണങ്ങൾ നിരത്തി CPM. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ.

0: ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും ഇ പി ജയരാജൻ. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റെന്ന മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ക്ഷീര വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. നെയ്യ് വിൽപ്പനയിൽ വൻ ആസൂത്രണത്തോടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ നിന്ന് ഇ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് നിന്ന് ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരേ സമയം പത്തനംതിട്ടയിൽ യൂണിറ്റ് ഹെഡും തിരുവനന്തപുരത്ത് പ്രൊഡക്ഷൻ മാനേജറുമായിരുന്നു ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥൻ. അംഗീകാരത്തിനായുള്ള ഇയാളുടെ ഇടപെടൽ ദുരൂഹമെന്ന് ക്ഷീരവകുപ്പിന്റെ ഡയറക്ടർ. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് കോടതിയുടെ പരിഗണനയിൽ. സാമ്പത്തിക ഇടപാടുകളിലെ പരാതികളിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ഓഡിറ്റ് റിപ്പോർട്ടും കോടതി വിശദമായി പരിശോധിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും ഒരാഴ്ചയിലേറെയായി തുടരുന്ന പാർലമെന്റ് സ്തംഭനത്തിന് പരിഹാരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭരണ പ്രതിപക്ഷ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായത്. ലോക്സഭയിൽ പൊതുപരീക്ഷ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയുമായി സഹകരിക്കുമെന്ന് ഇന്നലെ സ്പീക്കർ ഓം ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി മാറ്റിവയ്ക്കുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വച്ചത്. ബഹളം വയ്ക്കരുതെന്നും ചർച്ചയുമായി സഹകരിക്കണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. ഡൽഹിയിൽ സിജെപി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമരക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കുമെന്നും അവർക്കെതിരെ തുടർ നടപടികളൊന്നും സ്വീകരിക്കില്ല എന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൌരവ് ദാസ്. സർക്കാർ വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും പ്രതിഷേധക്കാർക്കെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ബീഹാർ അസം സംസ്ഥാനങ്ങൾ പുറപ്പെടുവിച്ച വിജ്ഞാപനം തങ്ങൾക്ക് കൈമാറിയെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യതലസ്ഥാനത്തെ സിജെപി പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ബീഹാർ അസം രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നടപടി ഉണ്ടാകുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് സിജെപി ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ വൃത്തങ്ങൾ സിജെപി പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. സിജെപി പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. ബിജെപി നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. കസ്റ്റഡിയിലിരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. നടപടിക്രമങ്ങളിൽ കുണ്ടറ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖബാധിതനായി കോയമ്പത്തൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഊരാളുങ്കലിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി US പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
2: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
5: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
6: വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai le inna the temperature ഏകദേശം 36-37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബട്ട് ഫീൽസ് ലൈക്ക് ഇറ്റ് വിൽ ബി 51 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് കാണിക്കുന്നത്.
7: Weather update.
5: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. നമ്മുടെ ഈ യു എയിൽ നമുക്ക് ഈ എന്താ പറയണേ, ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ ഏജൻസീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാടെടുത്ത്, ഇപ്പം നമുക്ക് അജ്മാനിലൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് ഈ ഷോപ്പുകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ വർക്കേഴ്സിനെ നമുക്ക് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഷോപ്സിൽ എടുത്തിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് 42 ഡൊമസ്റ്റിക് വർക്കിംഗ് ഏജൻസിയാണ് ആക്ച്വലി ഫൈൻ ചെയ്തിരിക്കുന്നത്. 135 വയലേഷൻസാണ് കഴിഞ്ഞ 6 മാസത്തിൽ തന്നെ ദുബായ് ഗവൺമെൻറ് ഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്ക് എന്താ പ്രോപ്പറായിട്ട് ഇവരുടെ സാലറിയും അവർക്ക് കൊടുക്കേണ്ട എംപ്ലോയ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും കൊടുക്കാതിരിക്കുകയും, ഒപ്പം തന്നെ നമ്മളൊരാളെ നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഡിപ്പോസിറ്റ് കൊടുക്കും. ആ ഡിപ്പോസിറ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം, അതായത് ഈ കോൺട്രാക്റ്റ് അവസാനിച്ച് അതിൽ ഇത്ര ഒരു പീരീഡ് പറയുന്നത്, എനിക്കിത് 1 or 2 weeks ആണെന്ന് തോന്നുന്നു, അതിനുള്ളിൽ തന്നെ നമുക്ക് ആ പൈസ തിരിച്ചു വരണം. ആ പൈസ തിരിച്ചു വരാത്തതും തുടങ്ങി അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ഇവരിൽ ചാർത്തി. ഇവർക്ക് ഹെവി ഫൈൻസ് ആണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഒരു ആളെ വർക്കിങ്ങിന് എടുക്കുകയാണെങ്കിൽ, അത് ആരും ആയിക്കട്ടെ, ഏതൊരു ഹ്യൂമൻ ആയിക്കട്ടെ, ഏത് പോസ്റ്റിലും ആയിക്കട്ടെ, ഇപ്പം ഞാൻ ഏറ്റവും വലിയ പോസ്റ്റ് ഏറ്റവും താഴ്ത്ത പോസ്റ്റ് ഒന്നുമില്ല, ആരെയാണേലും അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം ഈ ഗവൺമെൻറ് പറയുന്നത് പോലെ നമ്മൾ കൊടുത്തിരിക്കണം. അത് ഏത് ഇൻഷുറൻസിൻ്റെ ആയിക്കോട്ടെ, വെൽഫെയറിൻ്റെ ആയിക്കോട്ടെ, ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒത്തിരിയാണ് ഇപ്പോൾ വയലേഷൻസ് വന്നിരിക്കുന്നത്. ആൻഡ് അഡീഷണൽ 29 വയലേഷൻസ് റെക്കോർഡഡ് എഗൻസ് ഏജൻസി ദാറ്റ് ഫെയിൽ ടു കംപ്ലൈ വിത്ത് ദ അപ്രൂവ്ഡ് കൺട്രോൾ ആൻഡ് പ്രൊസീജിയേഴ്സ് റെഗുലേറ്റിംഗ് ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സി സേർട്ടൻ, നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓരോന്നിനും ഓരോ സ്കില്ലും ഓരോ കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഏജൻസിയും അത് കംപ്ലൈ ചെയ്യണമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഏജൻസിക്ക് നോക്കുക, ഒരുപാട് ഫൈൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ലൈസൻസ് പോലും മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു വർക്കർ ഉണ്ടെന്ന് വിചാരിക്കുക, അവരോട് ചോദിക്കുക നിങ്ങൾക്ക് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ട കംപ്ലീറ്റ് നീതിയും അവർക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ അവർക്കിത് അറിയത്തില്ലായിരിക്കും, അവർ നമ്മളെപ്പോലെ ഈ റേഡിയോ ഒന്നും കേൾക്കുന്നവരും ആയിരിക്കത്തില്ലായിരിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും അവരോട് പറഞ്ഞു കൊടുക്കാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്താണേലും പണിയെടുക്കുന്നവർക്ക് എല്ലാവർക്കും അവർക്ക് അർഹിക്കുന്ന അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങളുള്ളത് അതെല്ലാം തന്നെ അവർക്ക് കിട്ടുന്നത്, ഇൻക്ലൂഡിംഗ് സാലറി ആയിക്കോട്ടെ, വേറെ ഏത് ബെനിഫിറ്റ്സും ആയിക്കോട്ടെ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: വെരി ഗുഡ് മോർണിംഗ് നിത്യ. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. ഇത് നല്ലൊരു പ്രഭാതമായിട്ട് തോന്നി, കാരണം രാവിലെ ഇങ്ങോട്ട് നടന്നപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ചൂട് കുറഞ്ഞ പോലെ,
1: ആ കഴിഞ്ഞ ദിവസങ്ങളിലും ചൂട് കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ട്. ഇച്ചിരി ആ പീക്ക്നെസ് അങ്ങ് പോയിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തൊരു ഈവൻ ഉച്ചക്കാണെങ്കിൽ പോലും,
2: ഒരു ഈവനിങ് ടൈമിൽ ഒരു ആഫ്റ്റർ 6 PM ആണെങ്കിൽ പോലും കുറച്ചൊരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്.
1: പിന്നെ 7 മണിക്ക് ശേഷം ഇരുട്ടും വരാറുണ്ട്.
2: അത് ശരി.
1: ആക്ച്വലി ഞങ്ങള് ഞാൻ നിത്യ ഇന്ന് പറയാറുണ്ട് ഇന്നൊരു സംഭവം, ഞാൻ നിത്യയോട് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സും അത് 100 വർഷം മുന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ,
2: സത്യം ലോകം മുഴുവനും മാറി എങ്കിലും നമ്മൾ ഇപ്പോഴും കാലത്തിനനുസരിച്ച് ഇപ്പോഴും ആ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും.
1: അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല സാധനങ്ങളും 100 വർഷം മുന്നേ തുടങ്ങിയതാണ്, അത് ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കൊക്കക്കോളയുടെ ബോട്ടിൽ. ആ കുപ്പി ബോട്ടിൽ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോഴും പണ്ട് നമ്മുടെ നല്ല ചിൽഡ് ആയിട്ട് എടുക്കുന്ന ആ ബോട്ടിൽ 1915 തുടങ്ങിയതാണ്.
2: പിന്നെ അതുപോലെ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ് കോട്ടൺ സ്വാബ്. അത് എന്നാ തുടങ്ങിയെന്ന് അറിയോ? 1923
1: ഓ കോട്ടൺ ബഡ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും വീട്ടിലുണ്ട്.
2: പിന്നെ
1: എപ്പോഴും
2: പറയും ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല.
1: കോട്ടൺ ബഡ്സ്. അതിനുശേഷമാണ് നമ്മുടെ ടീ ബാഗ്, നമ്മുടെ ഗ്രീൻ ടീയുടെ ആയിക്കോട്ടെ നല്ല ചായയുടെ ആയിക്കോട്ടെ ഏതായിക്കോട്ടെ 1908 1908 ആണ് ടീ ബാഗ് സത്യം പറഞ്ഞാൽ ആരംഭിക്കുന്നത്.
2: അതെ. പിന്നെ അതുപോലെ ഞാൻ എന്റെ ലൈഫിൽ ഒരു 1 or 2 അല്ലെങ്കിൽ 10 വട്ടം ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ പോപ്പ് ടോസ്റ്റർ. അത് വന്നത് 1919
1: എല്ലാ ഹോട്ടൽസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇന്നും അവിടെ
2: ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുന്നവർക്ക്
1: മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് റോൾസ്. അത് 1891 ഈ ടോയ്ലറ്റ് റോൾസ് വരുന്നത്. അല്ല ഇത് സത്യം പറഞ്ഞാൽ ഈ വെളിനാട്ടിൽ നിന്ന് ഇങ്ങോട്ടെ നമ്മുടെ ഇതിലേക്ക് വന്നതാണ്. അപ്പൊ എന്താണേലും അത് അന്നോട്ടേ വരുന്ന ഒരു സംഭവം തന്നെയാണ്.
2: പിന്നെ ബ്ലൂ ജീൻസ് അന്നും ഇന്നും എന്നും ട്രെൻഡാണ്.
1: അത് വളരെ സത്യമാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം പഴയ സിനിമകൾ കണ്ടാലും അന്നും ഈ ബ്ലൂ ജീൻസ് ട്രെൻഡാണ്, ഇന്നും ബ്ലൂ ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ബ്ലൂ ജീൻസ്.
2: 1873 ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ കളറിലും കുറച്ച് ഈ ചേഞ്ചസിലും സ്റ്റൈൽസിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പഴയത് ഇടയ്ക്കിടയ്ക്ക് മാറി വരും അല്ലേ?
1: അതെ.
2: ആ എങ്കിലും നമുക്ക്
1: ബ്ലൂ ജീൻസ് അത് തന്നെയാണ്. അതുപോലെ തന്നെ വാക്യൂം ഫ്ലാസ്ക്. ആ ഈ ഫ്ലാസ്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ 1892 വരുന്നത്. ഈ അന്നും ഇന്നും നമ്മൾ ആ ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് ചായ ഒക്കെ ഒഴിച്ചോണ്ട് പോകുന്ന ഒരു ഫ്ലാസ്ക് നമുക്ക് എപ്പോഴും എല്ലാവരുടെ വീട്ടിലുണ്ട്.
2: പഴയ സിനിമകൾ കണ്ടാൽ മതി, അതിനകത്തൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെയാണ് ബാൻഡേജ് എന്ന്
1: പറയുന്നത്.
2: അയ്യോ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മൾ ജനിച്ച നമുക്കറിയില്ലല്ലോ 100 വർഷം മുമ്പ് ഉണ്ടോ ഇല്ലയോ, പക്ഷെ നമ്മൾ ജനിച്ച കാലം മുതലേ ചെറിയൊരു മുറിവുണ്ടെങ്കിലും അതിൽ പറയും.
1: അത് മാത്രമല്ല ഇപ്പൊ അത് പക്ഷെ വട്ടത്തിലൊക്കെ വന്നിട്ടുണ്ട്, ചെറിയത് വന്നിട്ടുണ്ട്, പക്ഷെ സംഭവം സെയിം തന്നെയാണ്.
2: 1920 അത് സ്റ്റാർട്ട് ചെയ്തത്.
1: പിന്നെ നമ്മുടെ സിബ്ബർ, ഇതിന്റെ പോലത്തെ സിബ്ബറും ഒരിക്കലും മാറ്റവും വന്നിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ സെയിം ടെക്നോളജി തന്നെയാണ്. 1913 സിബ്ബർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു.
2: പിന്നെ ഒന്നുള്ളത് ക്യാൻ ഓപ്പണർ എന്ന് പറയുന്നത് 1870 ഇത് സ്റ്റാർട്ട് ചെയ്തു.
1: പ്രത്യേകിച്ച് ഈ ടൂണ ഫിഷിന്റെ ഒക്കെ വരുന്ന ഓപ്പണിംഗ്, പക്ഷെ അതിനല്ല കേട്ടോ, അത് അന്ന് യൂസ് ചെയ്തത് എന്താ വെച്ചാൽ ഈ വാറിന് പോകുമ്പോ ഉണ്ടല്ലോ ഈ ബിസ്ക്കറ്റ്സ് ഒക്കെ ടിൻഡ് ആക്കി വെക്കുമായിരുന്നു, അത് ഇത്ര ദിവസം കഴിഞ്ഞ് സീൽഡ് ചെയ്ത് വരിക. സീൽ ചെയ്ത് ഒരുപാട് ഫുഡ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഓപ്പണർ വേണം.
2: സീൽഡ് ഐറ്റംസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടാണ്
1: ഈ ക്യാൻ ഓപ്പണർ. എന്നാണ് വർഷം?
2: വർഷം 1870.
1: ശരി,
2: എത്ര വർഷങ്ങൾക്ക് മുമ്പല്ലേ
1: അല്ലേ? അതൊരു 100 വർഷമല്ല, അതിന് മുന്നേ ഉള്ള സംഭവമാണ്. നമ്മുടെ റേസർ, സേഫ്റ്റി റേസ്, അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റേ കൊട പോലെ ഇരിക്കുന്നുണ്ട് ബ്ലേഡ് കേറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മുറുക്കുന്ന, ആ പഴയ സാധനം
2: ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാര്.
1: 1903 1903 അത് ആരംഭിക്കുന്നത്.
2: യെസ്. അടുത്തത് പറയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോഫിയുടെ
1: ഫിൽട്ടർ കോഫി.
2: യെസ്, ഫിൽട്ടർ കോഫി. അത് 1908
1: അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പിന്നെ ഒന്ന് തന്നെയാണ് എക്കാലത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ലെജൻഡറി കോൺവേഴ്സിന്റെ ഷൂ, ആ നോർമൽ ആ ഫ്ലാറ്റ് ഷൂ ഉണ്ടല്ലോ, 1917 കോൺവേഴ്സ് ഷൂ തുടങ്ങുന്നതും അത് ഇന്നും
2: ട്രെൻഡാണ്. ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് മൂവീസിൽ, ലേറ്റസ്റ്റ് മൂവീസിലൊക്കെ ഈ ഷൂ ഉപയോഗിച്ചിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പക്ഷേ റാന്തൽ വിളക്കുണ്ടാവും
2: കേട്ടോ, കാലത്തിനനുസരിച്ച് അല്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ
1: സോപ്പ് ഉണ്ടാവും, ഒരു പക്ഷേ സോപ്പ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾ പറ, നിങ്ങൾക്ക് ഏതൊക്കെയാണ് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ വരുന്ന സമയത്ത് അതിന്റെ താഴെ കോമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്.
0: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. അത്യാവശ്യം ട്രാഫിക് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറിൽ, അല്ലെ രാവിലെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറവാണ് കേട്ടോ. എന്റെ റോഡ്സ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പോകുന്നു. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: Home 92.2 FM. Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടണ,
4: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് എം ഇ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഏകദേശം 4 റോഡുകളോളം നമ്മുടെ പുതിയ കണക്റ്റിംഗ് ബ്രിഡ്ജസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഊദ് മേത്ത സ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ, ഷെയ്ഖ് റാഷിദ് റോഡ് നോക്കുകയാണെങ്കിൽ, അൽ അസേൽ സ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ, അൽവാസൽ ക്ലബ്ബ് സ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ, അൽ ഖലീൽ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ ദുബായ് അലീൻ റോഡ് നോക്കുകയാണെങ്കിൽ, ഇതൊക്കെ തന്നെ കംപ്ലീറ്റ്ലി പുതിയ റോഡുകൾ വന്നേക്കുന്ന സമയം. ഞാൻ ഈ സമയത്ത് ഞാൻ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും, എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ആരാണ്? അതിൻ്റെ കോളാണ് നിങ്ങൾ കേട്ടോ. എന്താണേലും ഈ പല റോഡുകൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും അതിശയമായിട്ട് നോക്കുന്ന ഒരു റോഡാണ് നമ്മുടെ ഊദുമേത്ത കണക്ട് ചെയ്യുന്ന നമ്മുടെ അലൈൻ റോഡ് കണക്ട് ചെയ്തില്ലേ, ആ റോഡ് അതല്ല അൽവാൽസ ക്ലബിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ഉള്ളു. എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തതെന്നറിയോ? നിങ്ങൾ ഓർമ്മയുണ്ടോ, ഏകദേശം ഒരു 6 മുന്നേ ഒരു വരി അവിടെ കൂട്ടിയിരുന്നു. ആ ഒരു വരി കൂട്ടിയിട്ട് ആ ബാക്കിയുള്ള എവിടെയാണോ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങേപ്പുറത്തെ 2 വരികളും ക്ലോസ് ചെയ്തു. അപ്പോൾ വിച്ച് മീൻസ് ഒരു വഴി ഇപ്പുറത്തോട്ട് കൂട്ടുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു വരി ക്ലോസ് ചെയ്തു, നമുക്ക് ഒരു തരത്തിലും ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. എന്നിട്ട് നടത്തിയേക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അവിടെ സത്യം പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അമ്മതിരി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലെ പ്രൊജക്ട്സും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ന്യൂലി 5 മിനിറ്റ് ഡ്രൈവ് ആണ് ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകത്തക്ക രീതിയിൽ ഇവർ കൊന്നിരിക്കുന്നത്. കുറേയധികം ബ്രിഡ്ജസ് ഉണ്ട്, ടണൽസ് ഉണ്ട്, അങ്ങനെ ടണൽസ് പുതിയത് വരുന്നുണ്ട്. ഞാനത് ആലോചിക്കും, എവിടെയാണ് ഈ പണി നടന്നത്? നമ്മളൊന്നും കാണുന്ന പോലും ഇല്ലല്ലോ എവിടെയാണെന്നുള്ള. ആ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ മാസീവ് പണികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ അൽമുല്ല പ്ലാസയുടെ ആ ഒരു സൈഡിലും മാസീവ് പണികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൈക്കിൾ ട്രാക്ക്, എൻറ്റയർ യുഎയിലുള്ള സൈക്കിൾ ട്രാക്കും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ യു എ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്താ പറയുന്നത് പല റോഡ്സും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇത് മാത്രമല്ല, പല കീ ഏരിയസ് ഇൻക്ലൂഡിങ് സബീൽ ആയിക്കോട്ടെ, അൽജദാഫ് ആയിക്കോട്ടെ, ഊദ്മേത്ത ആയിക്കോട്ടെ, ഉമ്മുറേർ ആയിക്കോട്ടെ, ഇവിടെ ഒക്കെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ട്രാവൽ ടൈം ഏകദേശം 20 മിനിറ്റോളം കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഈ ഒറ്റ പ്രാർത്ഥനയുള്ളൂ നമുക്ക് എല്ലാവർക്കും, ഇവിടെ സാലിക്ക് വരല്ലേ, ഇതൊക്കെ ഇതിലൊക്കെ സാലിക്ക് വന്നിട്ടുണ്ട്, ദൈവമേ പിന്നെ നമ്മുടെ പൈസ കട്ടാവും. പക്ഷെ എന്നാലും വേറൊരു കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും സാലിക്കിൻ്റെ ഫ്രണ്ട് കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എന്താണല്ലോ ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. അതുകൊണ്ട് സാലിക്ക് കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നാലും കുറേയധികം പുതിയ റോഡ്സും കണക്ടിവിറ്റി ബ്രിഡ്ജസും ഒക്കെയാണ് നമ്മുടെ യു എയിലേക്ക് ഇപ്പോൾ ദാ വരാൻ പോകുന്നത്.
0: You are listening to Sand Tunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പരാജയ കാരണങ്ങൾ നിരത്തി CPM. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും EP ജയരാജൻ. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റെന്ന മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ക്ഷീര വകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. നെയ്യ് വിൽപ്പനയിൽ വൻ ആസൂത്രണത്തോടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ നിന്ന് ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് നിന്ന് ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരേ സമയം പത്തനംതിട്ടയിൽ യൂണിറ്റ് ഹെഡും തിരുവനന്തപുരത്ത് പ്രൊഡക്ഷൻ മാനേജറുമായിരുന്നു ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥൻ.

0: അംഗീകാരത്തിനായുള്ള ഇയാളുടെ ഇടപെടൽ ദുരൂഹമെന്ന് ക്ഷീരവകുപ്പിന്റെ ഡയറക്ടർ. ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് കോടതിയുടെ പരിഗണനയിൽ. സാമ്പത്തിക ഇടപാടുകളിലെ പരാതികളിലാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ഓഡിറ്റ് റിപ്പോർട്ടും കോടതി വിശദമായി പരിശോധിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും ഒരാഴ്ചയിലേറെയായി തുടരുന്ന പാർലമെന്റ് സ്തംഭനത്തിന് പരിഹാരം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഭരണ പ്രതിപക്ഷ നേതാക്കളുമായി ഇന്നലെ നടത്തിയ ചർച്ചയിലാണ് സമവായമുണ്ടായത്. ലോക്സഭയിൽ പൊതുപരീക്ഷ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയുമായി സഹകരിക്കുമെന്ന് ഇന്നലെ സ്പീക്കർ ഓം ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി മാറ്റിവയ്ക്കുന്നത്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വച്ചത്. ബഹളം വയ്ക്കരുതെന്നും ചർച്ചയുമായി സഹകരിക്കണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. ഡൽഹിയിൽ CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമരക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കുമെന്നും അവർക്കെതിരെ തുടർ നടപടികളൊന്നും സ്വീകരിക്കില്ല എന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൌരവ് ദാസ്. സർക്കാർ വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും പ്രതിഷേധക്കാർക്കെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ബീഹാർ അസം സംസ്ഥാനങ്ങൾ പുറപ്പെടുവിച്ച വിജ്ഞാപനം തങ്ങൾക്ക് കൈമാറിയെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യതലസ്ഥാനത്തെ CJP പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ബീഹാർ അസം രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നടപടി ഉണ്ടാകുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് CJP ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ വൃത്തങ്ങൾ CJP പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. കസ്റ്റഡിയിലിരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. നടപടിക്രമങ്ങളിൽ കുണ്ടറ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അസുഖബാധിതനായി കോയമ്പത്തൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഊരാളുങ്കലിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി US പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain. Since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത്

0: അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
1: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices.
4: Time check. Time check.
3: Brought to you by Ozone Cargo.
5: Good morning. Ippol samayam 11 mani kazhinju 8 minute.
4: Time check.
6: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
6: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Current temperature in Dubai 37 degrees Celsius, humidity 53%.
4: Weather update.
6: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.ac.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, മിഡ് മോർണിംഗ് നിത്യയിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നതാണ്. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, സിംഗേഴ്സ് ആയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ചെണ്ടയും ഫ്ലൂട്ടും പാട്ടുകാരും ഒക്കെ വന്നിരുന്നു. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്വാഗതം ചെയ്യുമ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ലോകത്ത്, അല്ലെങ്കിൽ നമ്മളൊരു വെളു എന്താ പറയുക, ഒരു ഗ്ലാമറസ് ലോകത്ത് നിന്ന് ഞാൻ ഒരാളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് വിശേഷങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ഇന്ന് എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് ഇന്റർനാഷണൽ ബ്യൂട്ടി പാജന്റ് വേദികളിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ മിസ് ഗ്ലാം വേൾഡ് 2026 ഫസ്റ്റ് റണ്ണറപ്പ് പൗർണമി മുരളി. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Hi, thank you so much for having me.
1: Kaananum shabdum, oh my god, super.
2: Thank you. I can say the same about you. So excited to be here.
1: Thank you so much. Endalum namukku oru vaadu visheshangal ennu parayanundu. Valare korchu samayangale ullu 1 hour talk aanengilum korchu korchu kaaryangale namukku parayan pattu. Avante ettom relevant aayittulla kaaryangalekku kadakkam. Sherikkum Pournami kaanumba thana bayangara oru happy face aanu. Njan nerthe parna verde alla, korchu odunu sweet voice aayidondu nammude listeners ne kelkan korchu odunu ochathil samsarichal aa voice inde oru endha paraya oru ishtam aa voice nodulla ishtam കൂടുതലേ ആവുള്ളൂ. എനിവേ, എന്തായാലും എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഈ മിസ് ഗ്ലാം വേൾഡ് 2026 ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറഞ്ഞ ആ ഒരു നേട്ടം അല്ലേ, ആ ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ വംശജ അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള പെൺകുട്ടി എന്നതിന് ആ ഒരു മനസ്സിലേക്ക് അത് എടുക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീൽ അതെന്തായിരുന്നു?
2: അയ്യോ, ഇറ്റ് വാസ് സച്ച് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. സത്യം പറഞ്ഞാലും ഫസ്റ്റ് റൗണ്ടിലാണ് നമ്മൾ ഇന്ത്യ എന്ന സ്റ്റേജിൽ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് റൗണ്ടില് ലക്ഷ്മി ദേവി ആയിട്ടായിരുന്നു ഞാൻ പോയത്. ഇറ്റ് വാസ് നാഷണൽ കോസ്റ്റ്യൂം റൗണ്ട്. അപ്പം ഒരു ലോട്ടസിനുള്ളിൽ ഇരിക്കുന്ന ഒരു ലക്ഷ്മി ദേവി, ദാറ്റ് വാസ് ദി കോസ്റ്റ്യൂം. അപ്പൊ ആ ലോട്ടസ് വെയ്ഡ് അബൌട്ട് 40 kgs. ഇറ്റ് വാസ് എ വെരി ഹെവി ലോട്ടസ്. അത്രയും വെയിറ്റും താങ്ങിയായിരുന്നു സ്റ്റേജിലേക്ക് കയറിയത്. അപ്പം ഐ വാസ് വെരി നെർവസ്. ശരിക്കും ഭയങ്കര നെർവസ് ആയിട്ടായിരുന്നു കയറിയത്. കാരണം എന്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ബ്രസീൽ ലുക്ക് ലൈക്ക് എ ബാർബി ഡോൾ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ യു ആർ വെരി സ്കേർഡ്. അപ്പൊ അങ്ങനെ കയറിയപ്പം there's a point where you have to announce yourself on the mic. Mm-hmm. And you don't announce yourself with your name. Okay. You say India, and that was a life changing moment for sure. And our second I was like, oh wow, this is real.
1: ഒരു പ്രത്യേക ഒരു ഗൂസ് ബംസ് അല്ലേ?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ദിസ് ടൈം ദ കോമ്പറ്റീഷൻ ഹാപ്പൻഡ് ഇൻ ഇന്ത്യ ആസ് വെൽ. സോ വി വർ ദ ഹോസ്റ്റ് കൺട്രി. അപ്പം ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് വി വെന്റ് ടു എ ലോട്ട് ഓഫ് ഡിഫറെന്റ് പ്ലേസസ്. സിറ്റി ടൂർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ത്യന്റെ സാഷിട്ട് പോകുമ്പോൾ എല്ലാവരും വൗ ഇന്ത്യ. A very proud moment for me.
1: എവിടെ വെച്ചായിരുന്നു നടന്നത്?
2: കൊച്ചിയിൽ
1: തന്നെയായിരുന്നു. ഓ മൈ ഗോഡ്.
2: ഓൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ഓൾ ഓഫ് ദം കുഡ് മേക്ക് ഇറ്റ് ദിസ് ടൈം, ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ് ഫോർ ഷുവർ. 17 കൺട്രീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ദിസ് ടൈം നമുക്ക് പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു ബിക്കോസ് ഓഫ് ദ വാർ ആൻഡ് തിങ്സ് ഹാപ്പനിങ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് such an amazing experience.
1: You see, ഒരു 17 കൺട്രീസ് ഉള്ള ആൾക്കാരെ അവരോട് പരിചയപ്പെടാനും അവരോടുള്ള സൗഹൃദം കീപ്പ് ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിച്ചില്ലേ? അല്ലെങ്കിലും ഈ ബ്യൂട്ടി പാജന്റ് വേദികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സും ഫ്രണ്ട്സും ഒക്കെ ഉപരി മറ്റു ഉള്ള ലോകത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലേ?
2: അതെ അതെ.
1: ശരിക്കും എത്ര ആ ഒരു ജേണി എങ്ങനെയായിരുന്നു പൗർണമിയുടെ? ആ ജേണി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കുട്ടി ബ്രേക്ക് എടുക്കും കേട്ടോ.
2: നോ ഫോർ ഷുവർ. എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ ആണ്. ഞാനൊരു 1 year ആയിട്ടേ ഉള്ളൂ പാജന്റ്സ് ചെയ്ത് തുടങ്ങിയിട്ട്.
1: സീരിയസ്ലി?
2: വിച്ച് ഈസ് എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം പാജന്ററി കൺസേൺ. കാരണം കുറെ പേര് കുട്ടി കുട്ടി പാജന്റ്സ് ഉണ്ട്. ചെറിയ പിള്ളേരൊക്കെ ഓരോ റാമ്പ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പൊ എന്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ചെറിയ പ്രായം തൊട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവരൊക്കെ കാണുമ്പം ഐ എം ലൈക്ക് നെർവസ് ബിക്കോസ് ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് എവർ since they could walk.
1: Okay.
2: And I just started last year. ഞാൻ കോളേജിലെ മിസ് കേരള എന്റെ ഒരു ഓഡിഷൻ എന്റെ കോളേജിലേക്ക് വന്നിട്ടുണ്ടായി.
1: ഇവിടെയാണോ നാട്ടിലാണോ?
2: നാട്ടില്. ഐ സ്റ്റഡീഡ് അറ്റ് രാജഗിരി കോളേജ്.
1: ആ ഓക്കേ.
2: യെസ്,
1: കൊച്ചി.
2: യെസ്, കൊച്ചി. അപ്പൊ അവിടെ ഒരു ഓഡിഷനായിട്ട് മിസ് കേരള ടീം വന്നു. അപ്പം വെറുതെ ഒന്ന് പോയി. അങ്ങനെ അത് സെലക്ഷൻ ആയി. അത് കഴിഞ്ഞാൽ ഐ ഹവ് ഡൺ 5 പാജൻസ് ഓവർ ദ കോഴ്സ് ഓഫ് ലാസ്റ്റ് ഇയർ. ആൻഡ് ഞാൻ ഒരു മോൾ പാജന്റ് തൊട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ ലാസ്റ്റ് ഇയർ ചെയ്തു. മിസ് കേരളയ്ക്ക് പോയപ്പോൾ ഞാൻ നല്ല രീതിയിൽ തോറ്റു. ഐ ഡിഡ്ന്റ് ഈവൻ മേക്ക് ഇറ്റ് പാസ്റ്റ് ദ ഫസ്റ്റ് റൗണ്ട്. ആൻഡ് ഐ തിങ്ക് ബീങ് എ സോർ ലൂസർ ഇസ് വാട്ട് ഹെൽപ് മീ ഗെറ്റ് ദിസ് ഫാർ. അപ്പൊ അന്ന് തോറ്റപ്പോ ഐ വാസ് ലൈക്ക് ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐ നീഡ് ടു ഡു ഇറ്റ് റൈറ്റ്. അപ്പൊ അങ്ങനെ ഐ കെപ്റ്റ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ഫൈനലി ഐ ടേസ്റ്റഡ് സക്സസ് വിത്ത് മൈ ഫസ്റ്റ് നാഷണൽ പാജന്റ്
1: മിസ്
2: ഇന്ത്യ ഗ്ലാം വേൾഡ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കിട്ടിയതിന് ശേഷമായിരുന്നു എനിക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയത് ഇന്റർനാഷണലി. ആൻഡ് ദാറ്റ് വാസ് മൈ ജേർണി.
1: Okay, anyway, ഒരു ഫെയിലിൽ നിന്നാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത് അല്ലേ.
2: ഐ തിങ്ക് ഓൾ തിങ്സ് വർത്ത് ഹാവിംഗ് കം ഫ്രം ഫെയിലിയർസ്.
1: കറക്റ്റ് കറക്റ്റ് കറക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് നമുക്ക് ഉയരങ്ങളിലേക്ക് കയറി പോകാൻ സാധിച്ചാൽ അവർക്ക് അതിന്റെ ഒരു ഒരു ഫീൽ, അതിന്റെ ഒരു പെയിൻ അറിയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മൾ ഒരുപക്ഷെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെച്ചാൽ, ഒരു ചെറിയ താഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയ ഉയർച്ച ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ടൈറ്റിൽ പൗർണമിക്ക് നേടാൻ സാധിച്ചത്. പൗർണമി നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നാലോ. പാട്ടുകൾക്ക് ഇഷ്ടല്ലേ? ഓക്കെ, നമുക്ക് ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. മിഡ് മോർണിംഗ് ഇന്നത്തെ കേട്ടോണ്ടേ ഇരിക്കുക. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM.

0: You are listening to Mid Mornings with Nitya. Nitya.
1: Mid Morning with Nitya. Nitya.
2: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് പൗർണമി മുരളിയാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ലക്ഷ്മി ദേവിയായിട്ട് വന്ന ആ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല 40 kg ആണ് ഈ ബാക്കിൽ ഇങ്ങനെ എന്താ ഹോൾഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സും ആ സാരി. കാഞ്ചീപുരം ആണോ?
3: അതെ, എന്റെ അമ്മേന്റെ സാരിയാണ്. അമ്മ അത് ഉടുത്തൊരു പ്രോഗ്രാം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാരി കൊള്ളാം, എനിക്കിത് വേണമെന്ന് പറഞ്ഞു ഊരി മേടിച്ചത്.
2: പക്ഷെ അതൊരു എന്താ പറയുക, ഒരു അനുഗ്രഹമല്ലേ കൂടെ അമ്മയുടെ ഡ്രസ്
3: ഉണ്ടാവുക.
2: അപ്പൊ അമ്മയുടെ ഒരു അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ കൂടെ തന്നെ ഉണ്ടാവും. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പൊ 1 year ആയിട്ടേ ഉള്ളൂ ബ്യൂട്ടി പാജന്റ് ഷോസിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടെങ്കിൽ പോലും എന്തായിരുന്നു ബാക്ക് സൈഡ് ബാക്ക് സ്റ്റോറീസ്? എന്തൊക്കെയാണ് ഇപ്പൊ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? എപ്പോഴാണ് ഈ ഒരു ആഗ്രഹം തുടങ്ങിയത്? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയട്ടെ, കേക്കട്ടെ.
3: എല്ലാവരെയും പോലെ ഞാനും ഐശ്വര്യ റായിനെയും സുഷ്മിത സെന്നെയും ഒക്കെ കണ്ടാണ് വളർന്നത്. ഐ ഹാവ് എ സ്റ്റട്ടർ. അപ്പം ഐ യൂസ് ടു വാച്ച് കുറേ വീഡിയോസ് കാണായിരുന്നു, ഈ സ്പീച്ച് പറയുന്നതും സ്റ്റോറി ടെല്ലിംഗ് അങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റട്ടർ എങ്ങനെ ഓവർകം ചെയ്യണം, എങ്ങനെയാണ് ഐഡിയലി സ്പീക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചത്. അപ്പം അങ്ങനെ ഐശ്വര്യ റായിൻ്റെയും സുഷ്മിത സെൻ്റെ ഒക്കെ കുറേ പാജന്റ് ആൻസേഴ്സ് ഞാൻ കേൾക്കായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു പാജന്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അത് കഴിഞ്ഞിട്ട് ദെൻ ഐ മൂവ്ഡ് ഓൺ, എല്ലാവരെയും പോലെ കോളേജിലൊക്കെ പോയി.
2: ഒരു സ്പെഷ്യൽ കോഫി തരട്ടെ?
3: ഓ യെസ്,
2: താങ്ക് യു കൃഷ്ണ. ഞങ്ങളുടെ കൃഷ്ണയാണ് ഈ സ്പെഷ്യൽ കോഫി തന്നേക്കുന്നത് കേട്ടോ. ഇത് സ്പെഷ്യൽ പേഴ്സൺസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ കണ്ടിന്യൂ ചെയ്തോളൂ സ്റ്റോറി.
3: അതെ, അപ്പം അങ്ങനെ അവരുടെയൊക്കെ കൊറേ പെർഫോമൻസ് കൊറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് എവറിബഡി എൽസ് ഐ ടു ഗ്രൂ അപ്പ്. അത് കഴിഞ്ഞ് കോളേജിൽ പോയപ്പോഴാണ് മിസ് കേരളന്റെ ഓഡിഷൻ വന്നത്. അപ്പൊ അതിന് പോയി അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് പാജന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലുലു ബ്യൂട്ടി ക്വീൻ ചെയ്തു, പിന്നെ അതേപോലെ മിസ് സൗത്ത് ഇന്ത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ പാജന്റ്സ് ചെയ്തു. ആൻഡ് ദെൻ ഐ ഫൗണ്ട് സക്സസ്. പിന്നെ ഫാമിലിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ മിസ് കേരള ഐ ലോസ്റ്റ്. അപ്പം തോറ്റപ്പോ വളരെയധികം വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വെൻ ഐ കീം ബാക്ക് ഹോം ദേ ത്രൂ എ പാർട്ടി ഫോർ മീ. ഞാനൊരു ഫൈനലിസ്റ്റ് മാത്രമായിരുന്നു, ഐ ഡിഡ്ന്റ് ഈവൻ മേക്ക് ഇറ്റ് പാസ്റ്റ് ദ ഫസ്റ്റ് റൗണ്ട്. ഫാമിലിനെയും ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് എനിക്ക് വേണ്ടി ഒരു ഡിന്നർ പാർട്ടിയായിരുന്നു അവർ അറേഞ്ച് ചെയ്തത്. അപ്പം ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് സപ്പോർട്ട് ദറ്റ് ഐ ഹാവ് ഫ്രം മൈ ഫാമിലി. ഞാൻ എപ്പോഴും പറയും ഐ വോണ്ട് ദ പാരന്റ് ലോട്ടറി ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ എം ജോക്കിംഗ്, ഇറ്റ് ഇസ് ദ ഫാക്ട്. അപ്പം അങ്ങനെയായിരുന്നു എന്റെ ജേർണി സോ ഫാർ ആൻഡ് ഐ ഹാവ് ബീൻ ബ്ലെസ്ഡ് ഇൻ സോ മെനി ഡിഫറെന്റ് വേസ്.
2: ഓക്കെ, ഇപ്പോൾ ഇന്റർനാഷണൽ ബ്യൂട്ടി പാജന്റിലൊക്കെ പങ്കെടുത്തു, ഒന്നിൽ ഫെയിലായി, ഇപ്പോൾ തുടർച്ചയായിട്ട് വിജയങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് അല്ലേ. ഞാൻ വർഷങ്ങളായിട്ട് ഒരു ആർജെ എന്ന നിലയിൽ പാഷനേറ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇത് എന്താണ് എന്നറിയാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ടഫ് സൈഡ് എന്താണ്?
3: ഈ പാജന്ററിന്റെ ആണോ?
2: യെസ്, ഇപ്പം എസ്പെഷ്യലി ഇന്റർനാഷണൽ ലെവലിലേക്കുള്ളത്.
3: ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുമ്പം വൺ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഡിഫറെന്റ് ആൾക്കാരായിട്ട് മാത്രമല്ല കമ്പീറ്റ് ചെയ്യുന്നത്, അവരുടെ കൾച്ചേഴ്സായിട്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത്, അവരുടെ ട്രെയിനിങ് അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട്. ഇപ്പം റഷ്യ ആയിരുന്നു മിസ് ഗ്ലാം വേൾഡിന്റെ വിന്നർ. മിസ് ഗ്ലാം വേൾഡ് 2026 വാസ് റഷ്യ, സെക്കൻഡ് പ്രൈസ് ആണ് ഞാൻ.
2: അപ്പം
3: നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് റഷ്യക്കാരി മാത്രമായിട്ടല്ല, റഷ്യൻ ടെക്നീക്ക് ആയിട്ടാണ്.
2: സോ
3: റഷ്യൻ കാറ്റ് വോക്ക് കോച്ച് ആയിരുന്നു ഈ വർഷത്തെ വിന്നർ. അപ്പം she has been training people for so many years. Aa oru professionalism, aa oru technique you could see in the way she walked.
2: Adhe
3: pole thana Philippines undarunnu, Brazil undarunnu, avarokke they all bought their styles. Appam avade I did not just represent myself. Indian style of pageantry allengil India in its true essence arunnu yan avade represent cheyidathu.
2: Okay,
3: appam technique was one thing that is very different among different countries. Adu mathralla language. ഇപ്പം റഷ്യ ഡസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, മിസ് ബ്രസീൽ ഡി നോട്ട് ഓൾസോ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും എന്താ, വീവ് മെയ്ഡ് വെരി ക്ലോസ് ബോണ്ട്സ് ഓവർ ദ കോഴ്സ് ഓഫ് ദ പാജന്റ്.
2: ഇറ്റ്
3: ഡി നോട്ട് കം ഈസി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ വെച്ചായിരുന്നു
2: സംസാരിച്ചോണ്ടിരുന്നത്.
3: ആ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പഠിച്ചൊരു കാര്യം, ഗുഡ് ഗോസിപ്പ് ട്രാൻസെൻഡ്സ് ഓൾ ബൗണ്ടറീസ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൂടെയും ഗോസിപ്പ് ചെയ്തു എന്നതാണ്.
2: ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറയുമ്പോൾ പാജന്റ് ജഡ്ജസിനെയും അതുപോലെ ഓഡിയൻസിനെയും ഇപ്പോ സെയിം ലെവൽ അല്ലെങ്കിൽ ഒരുപോലെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പൗർണമിയിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്റെ എന്റെ എന്റെ ബോഡിയിലും എന്റെ എന്റെ സ്റ്റൈലിസിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും?
3: ഓഫ് കോഴ്സ്, ഞാൻ ഐ ഹാവ് ബീൻ ഓൺ ബോത്ത് സൈഡ്സ്. ഞാൻ ജഡ്ജായിട്ടും പോയിട്ടുണ്ട്, ഞാൻ അത് കണ്ടസ്റ്റന്റ് ആയിട്ടും ഒരു പാജന്റ് കണ്ടിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് എപ്പോഴും നമ്മള് ഒരു സ്റ്റേജിൽ ഹൗ ഡു യു ഫിൽ അപ്പ് ദ സ്റ്റേജ്, അതാണ് ഒരാളെ ഏറ്റവും കൂടുതൽ എന്താ സ്പെഷ്യൽ ആക്കുന്ന ഒരു ക്വാളിറ്റി. എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് മൈ കേർലി ഹെയർ. ഇപ്പം പാജന്ററിയിൽ ദർ ഇസ് ഓൾവേസ് എ പ്രിഫറൻസ് ബിഗ് സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഐ ചോസ് ടു ഗോ ഓൺ സ്റ്റേജ് വിത്ത് മൈ കേർലി ഹെയർ. ആൻഡ് ഐ തിങ്ക് എനിക്കതൊരു വലിയ ഡിസിഷൻ ആയിരുന്നു, പക്ഷേ ഇറ്റ് വാസ് സംതിങ് ദാറ്റ് ഡെഫിനറ്റ്ലി ബെനിഫിറ്റഡ് മീ. എന്നെ കുറെ കണ്ടസ്റ്റൻസിൽ നിന്ന് എന്നെ ഡിഫറെന്റ് ആക്കിയ ഒരു കാര്യം എന്റെ കേർലി ഹെയർ.
2: കേർലി ഹെയർ ആക്ച്വലി ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു ഭയങ്കര കേർലി ഹെയർ ആയിട്ട് ഭയങ്കര രസമായിട്ട് അത് ചെയ്തിരിക്കുന്ന ഒരു കുട്ടീനെ കണ്ടു, നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ആക്ച്വലി ഇന്നലെ വീഡിയോസിൽ കണ്ടപ്പോൾ, ഞാൻ ലക്ഷ്മി ദേവിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിന് വേണ്ടി, കാരണം നമ്മുടെ ഒരു ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് പലപ്പോഴും ദേവികളുടെ ദേവിമാരുടെ ഫോട്ടോസ് കാണുമ്പോൾ അതിൽ കുറച്ച് കേർലി ഹെയർസ് കണ്ടിട്ടുണ്ട്, എന്തായാലും സ്ട്രെയിറ്റ് ഹെയർ അല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ചിലപ്പോൾ അതിനുവേണ്ടി ചെയ്തതായിരിക്കും. ഇന്നിപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് ആ കേർലി ഹെയർ എന്നെ കൊണ്ട് എന്താണ് അങ്ങനെ ചിന്തിപ്പിച്ചതെന്ന് ഓർത്തത്. എനിവേ സൂപ്പർ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. ഇപ്പം പൗർണമീനെ കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ കണ്ടുമറന്നൊരു മുഖം എവിടെയോ, ബിക്കോസ് ഒരു പക്ഷേ ഇന്നലെ മുഴുവനും ഞാൻ ആ വീഡിയോസൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും, ഒന്നുകൂടി കാണാൻ തോന്നുന്ന തരത്തിലുള്ള വോക്കാണെങ്കിലും സ്റ്റൈലാണെങ്കിലും ഞാൻ ഇംപ്രസ്സായി.
3: ഓക്കെ,
2: ഇപ്പോൾ ഈ വനിത മാഗസീൻ അതുപോലെ അതിൽ വരുന്ന ഫീച്ചേഴ്സ്, അതുപോലെ ഷീമാ ടി, കല്യാൺ സിൽക്സ് ക്യാമ്പയിനുകൾ, പിന്നെ ധാരാളം ഫോട്ടോഷൂട്ടുകൾ, ഇപ്പോൾ റാമ്പിലും ഒക്കെ എത്തുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒന്ന് ഷെയർ ചെയ്യാമോ?
3: എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഐ ഓൺലി ബീൻ ഡൂയിങ് ദിസ് ഫോർ എ ഇയർ. അപ്പം എവറി എക്സ്പീരിയൻസ് ഇസ് ന്യൂ ടു മീ. ഞാൻ ഓരോ ക്യാമ്പയിൻ ചെയ്യുമ്പോഴും ഓരോ റൺവേസ് ചെയ്യുമ്പോഴും ഐ എം ജസ്റ്റ് സോ എക്സൈറ്റഡ് ടു ബി ദർ. ഇന്ന് സ്റ്റുഡിയോയിലേക്ക് രാവിലെ വന്നപ്പോഴും ഞാൻ ആദ്യമായിട്ടാണ് റേഡിയോയിൽ വരുന്നത്. ആൻഡ് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് ദ ബാക്ക് ബിഹൈൻഡ് ദ സീൻസ് സ്റ്റഫ് ദാറ്റ് ഹാപ്പൻസ്, ആൻഡ് ഐ ഹാവ് ന്യൂ ഫൗണ്ട് റെസ്പെക്ട്. ഇറ്റ്സ് നോട്ട് ഈസി. എന്താ കുറേ കാര്യങ്ങൾ ഇപ്പം എന്താ ഈ നമ്മൾ ഇത്രയും കാലം റേഡിയോയില് ജോക്കീസ് വി തിങ്ക് ദാ ദേ ആർ പീപ്പിൾ ഹു ആർ എക്സലന്റ് സ്പീക്കേഴ്സ്. അത് മാത്രം പോരാ, ബിയോണ്ട് ദാറ്റ് യു ഹാവ് ടു ബി എ വാം ഹോസ്റ്റ്. ഐ സീ ദാറ്റ് നിത്യ, യു ആർ ഡൂയിങ് എൻ എക്സലന്റ് ജോബ്.
2: താങ്ക് യു സോ മച്ച്.
3: അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഐ ട്രീറ്റ് എവറിത്തിങ് വിത്ത് ദിസ് സെൻസ് ഓഫ് എന്താ ഒരു വണ്ടർ. അപ്പം ദാറ്റ്സ് ഹൗ മൈ എക്സ്പീരിയൻസസ്. ഓരോ ഷൂട്ടിന് പോകുമ്പോൾ ഐ ലൈക്ക് ഓ ഐ എം സോ എക്സൈറ്റഡ്, ഇന്ന് എന്തായിരിക്കും ഉണ്ടാവുക.
2: അതെ അതെ അതെ. ഇന്നലെ ശരിക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ കെ എസ് ചിത്രയുടെ ബേർഡേ ആയിരുന്നു, 63rd ബേർഡേ. ആക്ച്വലി ചിത്ര ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ മുഴുവനും സംസാരിക്കുകയായിരുന്നു. അതെ, നമ്മൾ ഓരോ സ്റ്റേജും നമുക്ക് പുതിയതാണ് അല്ലേ? ഇപ്പോൾ ബ്യൂട്ടി പാജന്റ് ഷോസിൽ പങ്കെടുക്കുമ്പോൾ എല്ലാം പുതിയതാണ്, ഓരോ സ്റ്റേജും പുതിയതാണ് അല്ലേ? ചിത്രചേച്ചി ഇത്ര ഏതാണ്ട് 25,000 മോർ ദാൻ 25,000 പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ലെജൻഡറി സിംഗറാണ്. അവർ ഓരോ സ്റ്റേജിലേക്കും ഓരോ പാട്ടിലേക്കും കയറുമ്പോൾ അവർക്കെല്ലാം പുതിയതാണ്. അപ്പോൾ അവർ പറയാറുണ്ട് ആ ഒരു ടെൻഷനെ അവർ കൃത്യമായിട്ടത് ഡിഫൈൻ ചെയ്യുന്നത് വയറ്റിൽ നിന്നൊരു ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നു വരുന്ന പോലെ ഒരു ഫീലാണ്. അത് സന്തോഷം കൊണ്ട് മാത്രമല്ല, ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ ചിത്രചേച്ചി ഇത് പറയുന്നത് വരെ ഞങ്ങൾക്കും ആ ഒരു ടെൻഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് പൗർണമി ഓരോ സ്റ്റേജിനെയും കാണുന്നത്?
3: ടെൻഷൻ ആണ് ഡെഫിനറ്റ്ലി ഫോർ ഷുവർ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ പാജൻസ് ചെയ്യുമ്പം യു ഗെറ്റ് യൂസ് ടു ദ ബട്ടർഫ്ലൈസ്. അപ്പം നമ്മളത് മാനേജ് ചെയ്യാൻ പഠിക്കും. ഇപ്പം എനിക്ക് ഒരു സ്റ്റേജിൽ കയറുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു ബാക്ക് സ്റ്റേജ് ട്രഡിഷൻ ആണ് എൻ്റെ. ഞാൻ സ്റ്റേജ് കയറുന്നതിൻ്റെ മുന്നേ ഒരു കോർണർ കണ്ടുപിടിക്കും, അവിടെ എന്തെങ്കിലും ഒരു പാട്ട് വെക്കും, ആൻഡ് ദെൻ ഐ ഡാൻസ്.
2: ഓ ഐ സീ.
3: കോർണർ കണ്ടുപിടിച്ച് ഐ ഡാൻസ്. ഇപ്പം ഡാൻസ് സ്റ്റേജിൽ കയറുന്നതിൻ്റെ മുന്നേ റാമ്പിന് ഏറ്റവും നല്ല ഒരു കാര്യം നമുക്ക് സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ്. ഇഫ് യു സ്ട്രെച്ച് യുവർ സെൽഫ് വെൽ യു വിൽ ഹാവ് എ ഗുഡ് റാമ്പ്. അപ്പം സ്ട്രെച്ച് ചെയ്യുന്നത് ഞാനൊരു ഡാൻസ് റുട്ടീൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. So I find a corner and I dance. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കോർണറിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത്. ബട്ട് ഇറ്റ് ഹാസ് റിയലി ഹെൽപ്ഡ്. ഇത് ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അവരും ചെയ്യുന്ന ഒരു റുട്ടീൻ ആണ് ഇപ്പം.
2: അതൊരു നല്ല ഐഡിയ ആണല്ലോ.
3: ഡാൻസ് യുവർ സ്ട്രെസ് അവേ.
2: ഓക്കെ, ആക്ച്വലി ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ടാവണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓവർ കോൺഫിഡൻസോട് കൂടി നമ്മൾ ഒന്നിനെയും സമീപിക്കരുത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അതുകൊണ്ട് ഇപ്പം നമ്മളും സ്റ്റേജിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു എൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു ഫീൽ കിട്ടുന്നത് മീൻസ് അപ്പോൾ ടെൻഷൻ ഫ്രീ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും നമുക്ക് ടെൻഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യാന്നുള്ളത്. ബ്രീത്ത് എക്സസൈസ് ഇല്ലേ, അതുപോലെ. പിന്നെ കയറുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ ബ്രത്ത് എക്സസൈസ് എടുത്തിട്ടാണ് കയറുന്നത്. എനിക്ക് അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര സന്തോഷം തോന്നുമ്പോൾ മീൻസ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നത് കോർണറിൽ മാറി ഒരു പാട്ട് കേട്ടു നല്ല ഡാൻസ്
3: ഡെഫിനറ്റ്ലി ഹെൽപ്സ്. ഇപ്പം എന്താണ് കുറെ പേര് നോക്കും എന്താ ഈ കുട്ടി ചെയ്യുന്നത്. എന്താ നമുക്ക് സ്റ്റേജ് കയറുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഫിയർ എന്ന് പറയുകയാണെങ്കിൽ ഓ ഐ ഗോയിങ് ടു എംബാരസ് മൈസെൽഫ്. അത് ബാക്ക് സ്റ്റേജിൽ നമ്മൾ മാറ്റുകയാണെങ്കിൽ ദെൻ യു ഹാവ് നത്തിങ് ടു ലൂസ്. പിന്നെ അതേപോലെ ഈറ്റിംഗ് ചോക്ലേറ്റ്സ് ഓൾസോ ഹെൽപ്.
2: ഓക്കെ,
3: ഗെറ്റ് എ സ്വീറ്റ് ട്രീറ്റ്, ഈറ്റ് ഇറ്റ്. ഇപ്പം പാജന്ററിയിൽ നമ്മൾ പറയുന്നൊരു ഇതാണ് ക്യു എൻ എയ്ക്ക് മുന്നേ ചോക്ലേറ്റ്സ് ഹെൽപ് യു തിങ്ക്. അപ്പം ബാക്ക് സ്റ്റേജിൽ വി ഓൾവേസ് ഹാവ് എ സ്റ്റാഷ് ഓഫ്
2: ചോക്ലേറ്റ്സ്. ഇതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ. ഈ ജഡ്ജസ് ചോദിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ ഒരു ആർ ജെസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എന്താണ് ഒരു ആർ ജെ ആകുന്നതിന്റെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 60% എങ്കിലും അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞു പോകണമെങ്കിലേ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഒരു ബ്യൂട്ടി പാജന്റ് ഷോയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിനെ അത്രയ്ക്ക് ഒരു പാഷനേറ്റ് ആയിട്ട് കാണുന്ന പൗർണമിക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ഇത്രയും ഇതുപോലുള്ള വിധികർത്താക്കളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം? ഇത്ര ഒരു എന്താ പറയാ, അത്രയൊരു ബ്രേവ് വേണം അങ്ങനെ നടക്കാൻ അല്ലെ, ആ ഒരു റാം വോക്ക്, ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം, ഇതൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്?
3: നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ മുന്നേ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, ഓ ഐ ഹോപ്പ് ഐ എം റെഡി ഫോർ ദി സ്റ്റേജ്. അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേറെ ഒരു കാര്യമാണ്, ഐ ഹോപ്പ് ദി ജഡ്ജസ് ആർ ഹാവിംഗ് എ ഗുഡ് ഡേ. കാരണം അവരുടെ മൂഡും കൂടിയാണ് അവരുടെ ക്വസ്റ്റനിൽ റിഫ്ലക്ട് ആവുന്നത്. അപ്പൊ അവർ ഇഫ് ദേ ഹാവിംഗ് എ ഗുഡ് ഡേ ദിൽ ആസ്ക് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ മിസ് സൗത്ത് ഇന്ത്യക്ക് ഞാൻ പോയപ്പം എന്നോട് ഫൈനലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കരൂർ ഇഷ്യൂവിനെ പറ്റിയായിരുന്നു. സി എം വിജയ് അന്നൊരു റാലി നടത്തിയപ്പം 40 people പാസ്ഡ് അവേ. ആ ഇഷ്യൂവിനെ പറ്റി ഞാൻ ആ സമയത്ത് അവയർ അല്ലായിരുന്നു. 2 weeks ആയിരുന്നു ആ കോമ്പറ്റീഷന്റെ ഗ്രൂമിംഗ്. പക്ഷെ ആ ഗ്രൂമിങ്ങിന്റെ സമയത്ത് ഇത് നടന്നില്ല, ഐ വാസ് നോട്ട് അവയർ. ഇതിനെ പറ്റി ചോദിച്ചപ്പം ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോയി. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ റീസൺ ഐ ലോസ്റ്റ് ദാറ്റ് ക്രൗൺ. അപ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദിസ് വാസ് എ വെരി ഹാർഡ് ലെസൺ. നമ്മൾ അവയർ ആയിരിക്കണം, എന്തും അവർക്ക് ചോദിക്കാം.
2: അപ്പം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലേ?
3: സത്യം സത്യം. അപ്പം ന്യൂസ് പേപ്പർ വായിക്കുക, ആർട്ടിക്കിൾസ് വായിക്കുക, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ചിലപ്പം സിമിലർ ക്വസ്റ്റ്യൻസ് രണ്ട് ജഡ്ജസ് രണ്ട് കണ്ടസ്റ്റന്റ്സിനോട്
2: ചോദിക്കാം.
3: അപ്പം നമ്മൾ അവരെ പോലെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ലൂസ് ഔട്ട്. അപ്പം ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അതുകൊണ്ട് ന്യൂസ് വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഡിബേറ്റ്സ് കാണണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സീസൺഡ് പാജന്റ് കണ്ടസ്റ്റന്റ് അതൊക്കെ ചെയ്യണം എന്നാണ് പറയാ.
2: ഒരേ വിഷയത്തിൽ ഡിഫറെന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കണം എന്നുള്ളതാണ് അല്ലേ ബേസിക്കലി പറഞ്ഞു
3: കഴിഞ്ഞാൽ. പിന്നെ ഇത്രയും കാലം ഡിപ്ലോമസി ആയിരുന്നു ഏറ്റവും കൂടുതൽ പാജന്റ്സിൽ നമ്മൾ റിവാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ദ ക്രൗൺ. പക്ഷേ ദ ട്രെൻഡ് ഹാസ് ചേഞ്ച്ഡ്. നമ്മളിപ്പം ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ആൻസേഴ്സിനെയാണ് റിവാർഡ് ചെയ്യുന്നത്.
2: അപ്പൊ
3: അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഡു ആർ റിസർച്ച്.
2: ഓക്കെ, അപ്പൊ ഇനി വിശേഷങ്ങൾ ഇപ്പൊ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ റൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെയും ഇപ്പൊ ഒരു കേരളത്തിന്റെ ട്രഡീഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് എനിക്ക്. ഒരു കുട്ടി ബ്രേക്ക് എടുത്താലോ?
3: തീർച്ചയായിട്ടും.
2: തമിഴ് സോങ് ഇഷ്ടമാണോ?
3: ഓ ലെറ്റ്സ്.
2: ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം.
0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഡ്രാസിലേ ഉള്ളൂ.
2: അമ്പാണ്, എന്നാ വേഗം പോ അൺഡ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
7: Mid morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ പൗർണമി നമ്മുടെ കൂടെ ഉണ്ട്, വിശേഷങ്ങളൊന്നും തീരുന്നില്ല. ശരിക്കും പൗർണമി ഈ ദുബായിലെ ലൈഫ് സ്റ്റൈലും അതുപോലെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ വൈബും ഒരുപോലെ കാണുന്ന ആളാണോ? കാരണം ഇപ്പം തന്നെ ഇത്രയും വലിയൊരു ബ്യൂട്ടി പാറ്റേൺ ഷോയിൽ ലക്ഷ്മി ദേവിയായിട്ട് വന്നത് എനിക്ക് ഞാനതിൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. വേറൊന്നും സെലക്ട് ചെയ്യാതെ അതിലേക്ക് വന്നതും അമ്മയുടെ സാരി എടുത്തതും അതുകൊണ്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ വൈബ് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്ന് കൂടി എനിക്ക് തോന്നുന്നു. ആയിട്ടുണ്ടോ ഒരു ഫ്രണ്ട് റോ മോഡലിംഗിൽ ഇത് എങ്ങനെയാണ് പൗർണമിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
8: എനിക്ക് തോന്നുന്നു എന്റെ ഇന്ത്യൻ എക്സ്പീരിയൻസസ്, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ദുബായിലാണ്. ഐ ഡിഡ് മൈ സ്കൂളിംഗ് ഹിയർ. ഞാൻ കോളേജിന് വേണ്ടിയാണ് നാട്ടിലേക്ക് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലുണ്ടായിരുന്നുള്ള ആ ഒരു ടൈമിലുള്ള എക്സ്പീരിയൻസും എന്റെ യു എ അപ്ബ്രിംഗിങ്ങും രണ്ടും എന്നെ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ലോങ് റൺ. എനിക്ക് കുറെ യുണീക് ആയിട്ടുള്ള പെർസ്പെക്ടീവ്സ് അതുകൊണ്ടാണ് ഉണ്ടായത്. ഈ ഒരു ഇന്റർനാഷണൽ പാറ്റേണിന് പോയപ്പോഴും എനിക്ക് ബാക്കിയുള്ള കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. നമ്മൾ ദുബായിൽ കുറേ ഡിഫറെന്റ് നാഷണാലിറ്റീസ്, ഡിഫറെന്റ് കൾച്ചേഴ്സ് ആയിട്ട് ആണല്ലോ നമ്മൾ എന്താ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ വെരി ഈസി ആയിരുന്നു. ഐ തിങ്ക് ബോത്ത് ഓഫ് ദോസ് എക്സ്പീരിയൻസസ് ഹാവ് ബെനിഫിറ്റഡ് മീ അലോട്ട്. ഇപ്പം യു എയിൽ മാത്രമായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിരുന്നെങ്കിലോ ഐ തിങ്ക് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇത്രയും എന്താണ് അലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഐ ഹാവ് ഹാഡ്, അലോട്ട് ഓഫ് അമേസിംഗ് തിങ്സ് എല്ലാം ഈ ഒരു എക്സ്പീരിയൻസ് കാരണമാണ്.
1: ബീങ്
8: ഇൻ ബോത്ത് പ്ലേസസ് ആൻഡ് മോഡലിംഗിലും എനിക്ക് തോന്നുന്നു again like I said ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ഐ ഹാവ് മോർ things to connect over.
1: Correct, correct.
8: ഇപ്പൊ നാട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്താ യു എ അപ്ബ്രിംഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഐ ഹാവ് മോർ തിങ്സ് ടു കണക്ട് ഓവർ വിത്ത് പീപ്പിൾ ആൻഡ് ദാറ്റ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് കുറെ ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് ആവാനും അതും ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ. ഞാൻ ഐ എം ദ ഫസ്റ്റ് ഇൻ മൈ ഫാമിലി ടു ഗോ ഇൻ ടു മോഡലിംഗ് പാജൻട്രി തിങ്സ് ഓഫ് ദാറ്റ് സോർട്ട്. അപ്പം ഐ ഓപ്പറേറ്റ് ഓൺ വെരി ഫ്യൂ കണക്ഷൻസ്. അപ്പം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ് മീ.
1: ഓക്കെ, അപ്പൊ ഫാമിലിയെ കുറിച്ച് പറയൂ, ഒരാളാണോ അതോ?
8: എനിക്കൊരു അനിയനുണ്ട്, ഹീസ് ഇൻ 12th റൈറ്റ് നൗ.
1: ഓക്കെ, ഇവിടെ തന്നെയാ?
8: അതെ, എല്ലാരും ഞങ്ങൾ എല്ലാരും ജംസിലായിരുന്നു പഠിച്ചത്. അപ്പം ഹീസ് സ്റ്റിൽ സ്റ്റഡിയിങ് ദേർ.
1: ഓ, ഐ സീ.
8: അച്ഛനും അമ്മയും, അച്ഛൻ ബിസിനസ് ആണ്, അമ്മ ഈസ് എ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ.
1: ആൻഡ്
8: ഞങ്ങൾ എല്ലാരും ദുബായിലാണ്.
1: ഓക്കെ,
8: ഐ കം ആൻഡ് ഗോ.
1: ഓക്കെ, നാട്ടിൽ പോവും, കാര്യങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരും. കോളേജിൽ അവിടെയല്ലേ പഠിച്ചോണ്ടിരിക്കുന്നത്?
8: കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞു ഗ്രാജുവേറ്റ് ചെയ്തു.
1: ഓ മൈ ഗോഡ്, കൺഗ്രാജുലേഷൻസ്.
8: Thank you. Okay. I'm out of college officially. അൺഎംപ്ലോയ്മെന്റ്
1: അങ്ങനെ പറയാൻ പറ്റില്ല, പാഷൻ ഉണ്ടല്ലോ. പല ആൾക്കാരും ജോലി വാങ്ങും, അതായത് നമ്മുടെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് സെറ്റിൽ ആക്കണമല്ലോ, അതിനുവേണ്ടി ജോലി എന്തായാലും വേണം. ഇത് ഏത് രീതിയിൽ എടുക്കാൻ പോകുന്നത്? പാഷന്റെ ഭാഗമായിട്ടാണോ ജോലിയായിട്ടാണോ ചെയ്യാൻ പോകുന്നത്?
8: ഇപ്പം തൽക്കാലം ഒരു വെൽ ഏർഡ് ബ്രേക്ക് എന്ന് ഞാൻ പറയും. 3 years ഞാൻ കോളേജും മറ്റേതും കൂടെ മാനേജ് ചെയ്തപ്പം ഐ വാസ് ഓൾ ഓവർ ദ പ്ലേസ്. അപ്പം ഐ വാസ് വെരി മച്ച് ശരിക്കും ലുക്കിംഗ് ഫോർവേഡ് ടു എന്താ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഐ എം എൻജോയിങ് എവറി പാർട്ട് ഓഫ് ഇറ്റ്.
1: ഓക്കെ,
8: പാഷൻ എന്ന് പറയുമ്പം ഇത് വെരി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ മോഡലിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്ന ഒരു കാര്യമാണ് മോഡലിംഗ് ആയാലും പാജൻട്രി ആയാലും. അപ്പൊ ഐ എം എൻജോയിങ് ഇറ്റ് ടു ദ മാക്സ് ആൻഡ് വലിയ ഡ്രീംസ് ഉണ്ട്. ഇന്റർനാഷണൽ പാജന്റ് മിസ് ഗ്ലാം വേൾഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ പാജന്റിൽ ഇന്ത്യക്ക് ഒരു ക്രൗൺ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് ഐ ഹോപ്പ് ഐ കൻ ബ്രിങ് മോർ ക്രൗൺസ് ഫോർ ഇന്ത്യ.
1: എന്തായാലും ഈ ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു, അപ്പൊ തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകാൻ ഈസി വേ ആണ് ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഡേ ഓഫ് ദുബായിലൊക്കെ ന്യൂസ് പ്രസന്റർ അതുപോലെ റിപ്പോർട്ടർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമറയ്ക്ക് മുന്നിലെ ഈ ഒരു എക്സ്പീരിയൻസ് പാജൻട്രിയിൽ എത്രത്തോളം കോൺഫിഡൻസ് തന്നിട്ടുണ്ട്? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട്
8: പോകുന്നത്?
1: വൺ ഇയർ ആയിട്ടേ ഉള്ളൂ അല്ലേ? അതുകൂടെ അതിന്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഒരു ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഗ്ലാമർ നിലനിർത്തുക, ആ ഒരു സൗന്ദര്യത്തിനെ കീപ്പ് ചെയ്യുക, ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക, കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു 1 ഇയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്കൊരു ആൻസർ തരും.
8: അപ്പൊ ആദ്യം തന്നെ മറ്റേ ഫിറ്റ്നസിന്റെയും പിന്നെ ബ്യൂട്ടി ആ ഒരു പാർട്ടിനെ പറ്റി സംസാരിക്കാം. ഞാൻ 1 ഇയർ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ബോഡി ബിൽഡിംഗ് പോലെ പാജന്റ് ഡ്രിങ്കും ഓഫ് സീസണും ഇൻ സീസണും ഉണ്ട്. അപ്പം ഞാനിപ്പോ ഓഫ് സീസൺ ആണ്, അപ്പൊ ഇപ്പം പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് നല്ല അടിപൊളി ഫിൽട്ടർ കോഫി എനിക്ക് ഐ കൻ ഡ്രിങ്ക് ഇറ്റ് വിതൗട്ട് എ സെക്കൻഡ് തോട്ട്. യാ എക്സാക്ട്ലി, വിത്ത് ഷുഗർ ആൻഡ് മിൽക്ക്. അപ്പം ഇതൊന്നും സീസണിലാണെങ്കിൽ യു ഡോണ്ട് ഡ്രിങ്ക് എനി ഓഫ് ഇറ്റ്. ഞാനിപ്പം ഈ ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോയപ്പോൾ തന്നെ കുറെ മാസം ഡയറ്റ് ആയിരുന്നു, ഹൈ പ്രോട്ടീൻ ലോ കാർബ് ഡയറ്റ് ആയിരുന്നു കുറെ മാസം.
1: അപ്പൊ
8: അതുകൊണ്ട് ഷുഗർ ഒന്നും കുറെ കാലം കഴിച്ചില്ല, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഫോർ എ റിയലി ലോങ് ടൈം. അതേപോലെ തന്നെ സ്കിന്നിന് വേണ്ടിയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും യു കൺസൾട്ട് പീപ്പിൾ ആൻഡ് യു ഫോളോ എ വെരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റെജിമെന്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക. അത് അഗൈൻ വെരി സിമിലർ ടു ബോഡി ബിൽഡിംഗ് ഇൻ ദാറ്റ്. നമ്മൾ ജിമ്മ് പോവും, യോഗ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓഫ് സീസൺ ആണെങ്കിൽ എന്നെ പോലെ ഇപ്പം നല്ല ഷുഗറും
1: നമ്മുടെ എന്താ പറയാ ദുബായ് ഡേ ഓഫ് ദുബായില് റിപ്പോർട്ടറായിട്ടും അത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നൊക്കെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് തന്നൊരു കോൺഫിഡൻസ് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ബ്യൂട്ടി പാജൻട്രി ഷോസിലൊക്കെ പങ്കെടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു?
8: ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മിസ് കേരളയായിരുന്നു. മിസ് കേരളയ്ക്ക് പോയപ്പോൾ തന്നെ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ പേരായിരുന്നു. മിസ് ഇന്ത്യന്റെ ഫൈനലിസ്റ്റ് ആയിട്ട് പോയവരൊക്കെയാണ് എന്റെ കൂടെ മിസ് കേരളയ്ക്ക് വന്നത്. പിന്നെ അതേപോലെ വർഷങ്ങളായിട്ട് പാജൻട്രി പഠിപ്പിക്കുന്നവരൊക്കെ കോച്ചസ് ഒക്കെ എന്റെ കൂടെ കണ്ടസ്റ്റന്റ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒക്കെ കൂടെ കമ്പീറ്റ് ചെയ്തപ്പം എനിക്കൊരു എഡ്ജ് ആയിട്ട് വന്നത് എന്റെ റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ വീഡിയോ പ്രസന്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഐ വാസ് കംഫർട്ടബിൾ ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ, ഐ കുഡ് സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ, ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഡെഫിനറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം ലോട്ട് ഓഫ് വേസ് ഞാൻ തീർച്ചയായിട്ടും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ എല്ലാ എക്സ്പീരിയൻസും ഇതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസസ് അലൈൻഡ് വിത്ത് വേർ ഐ എം ഗോയിങ്.
1: അതുപോലെ എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെ സ്റ്റട്ടറിംഗിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്ന് ആങ്കറിംഗിലേക്കും ഒരു പബ്ലിക് സ്പീക്കറിലേക്കും. ആസ് എ പബ്ലിക് സ്പീക്കർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇത്രയധികം ഒരു ക്രൗഡ് അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇട്ട് നോക്കുന്ന ബ്യൂട്ടി പാജന്റ് ആ ഷോയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ജഡ്ജസ് ചോദിക്കുന്ന ചോദ്യത്തിന് അവരുടെ കണ്ണിൽ നോക്കി തിരിച്ച് മറുപടി പറയുക എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കറിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നത്, ആ ഒരു പ്രശ്നം എങ്ങനെ മാറ്റിയെടുത്തു?
8: ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഐ ഡെഫിനറ്റ്ലി തിങ്ക് ഇറ്റ്സ് എ ലേൺഡ് സ്കിൽ. കുറെ പേര് ദേ ആർ ബോൺ പബ്ലിക് സ്പീക്കേഴ്സ്, അവർ ജനിക്കുമ്പോൾ തൊട്ട് ദേ ആർ കോൺഫിഡൻറ്റ് ആയിട്ട് സംസാരിക്കുന്നവർ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനത്തെ ആളല്ല, എനിക്ക് കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ സ്റ്റട്ടർ കാരണം. കുറെ പേർക്ക് കാണുന്നതാണ് ഈ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ, ദേ ഹാവ് ട്രബിൾ സ്പീക്കിംഗ്. എന്താ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവരെ കുറെ എന്താണ് ലിമിറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫീലിംഗ്, ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അതൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് ഒരു ജേണിയാണ്. ഇപ്പം കുറെ കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട്, കുറെ ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട്, ആർ ബ്യൂട്ടി പാജൻസ് റെലവൻറ്റ് ടുഡേ, ബ്യൂട്ടി പാജൻസിൻ്റെ ആവശ്യമുണ്ടോ, ബ്യൂട്ടി പാജൻസിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ ഫസ്റ്റ് ബ്യൂട്ടി പാജൻറ്റ് ഞാൻ ചെയ്തത് എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ്, അത് ദുബായിൽ തന്നെയായിരുന്നു. ഒരു ചെറിയൊരു ബ്യൂട്ടി പാജൻറ്റിൻ്റെ, ഒരു ടീൻ ബ്യൂട്ടി പാജൻറ്റിന് ഞാൻ പോയി. അപ്പം അന്നും എനിക്ക് ഈ സ്റ്റട്ടറിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം അന്ന് സ്റ്റേജിൽ കയറി എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ ചോദിച്ചു വാട്ട് ഇസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ആൻഡ് വൈ. ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചപ്പം തന്നെ ഒരു 5-10 seconds ഞാൻ ഒന്നും മിണ്ടാണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞു, പിന്നെ എന്തോ ഞാൻ പറഞ്ഞു ആ ആൻസർ, ആ ക്വസ്റ്റ്യൻ എങ്ങനെയോ ആൻസർ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആബ്സലൂട്ട്ലി മോർട്ടിഫൈഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് എംബാരസ്ഡ് ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ. എന്താ കുറേ പേരുണ്ടായിരുന്നു അവരുടെ മുന്നിൽ മൈക്കും പിടിച്ചൊന്നും മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുമ്പം ഐ വാസ് റിയലി റിയലി embarrassed. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് എംബാരസ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റൊക്കെ കഴിഞ്ഞ് ഐ എംബാരസ്ഡ് മൈ സെൽഫ് ബിയോണ്ട് ഇമാജിനേഷൻ. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് ഉള്ളൊരു റിയലൈസേഷൻ എനിക്ക് അന്നുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്റെ വേർസ്റ്റ് ഫിയറിനെ ഞാനിപ്പോ ഫേസ് ചെയ്ത് കഴിഞ്ഞു,
1: ശരിയാണ്,
8: ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പബ്ലിക് സ്പീക്കിങ്ങിനും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. ഞാൻ ഒരു പബ്ലിക് സ്പീക്കിംഗ് ക്ലബ് ജോയിൻ ചെയ്തു, കുറച്ചു കാലം സ്പീച്ച് തെറപ്പി ചെയ്തു, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾക്ക് എൻറോൾ ചെയ്തിട്ട് പിന്നെ ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങി. ഐ എം എ നാഷണൽ ലെവൽ ഡിബേറ്റർ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞവരെയാണ് എന്താണ് ഐ ഡെവലപ്ഡ് ദിസ് ആക്യുമെൻ ഫോർ പബ്ലിക് സ്പീക്കിംഗ്. ഇപ്പോൾ ഞാൻ മലയാളം ഐ സ്റ്റിൽ സ്ട്രഗിൾ വിത്ത്, പക്ഷേ
1: ഒരു നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുന്നുണ്ട്
8: കേട്ടോ. സോ സ്വീറ്റ്, താങ്ക് യു. അതാണ് ഐ ആം കമ്മിങ് ബാക്ക് ഡെഫിനറ്റ്ലി, യു ഹാവ് മീ ഓർ നോട്ട്, ഞാൻ ഈ കോംപ്ലിമെന്റ്സ് കേൾക്കാൻ വേണ്ടി തിരിച്ചു വരും. അപ്പം അങ്ങനെ കുറെ ഇറ്റ് ടുക്ക് എ ലോട്ട് ഔട്ട് ഓഫ് മീ, ബട്ട് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഒരു ജേർണി വർത്ത് ഹാവിംഗ്.
1: കറക്റ്റ്. ഒരു സ്റ്റട്ടറിംഗ് ഉണ്ടായിരുന്ന കുട്ടിയാണെന്ന് പറയവേ ഇല്ല, അത് വെറുതെ ഒരു കോംപ്ലിമെന്റ് അല്ല, അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ്. ആക്ച്വലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോൾ പാരന്റ്സ് കേൾക്കുന്നുണ്ട്, അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ആയിരിക്കും അവർ. അവർ പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവരുടെ ലൈഫ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് വരെ പാരന്റ്സിന് അറിയാമായിരുന്നു ഈ ഒരു ലെവലിലേക്കാണ് പൗർണമി പോകുന്നത് എന്നുള്ളത്.
8: ഇത് ഈ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് പോകുന്നതോ ഇതിനകത്തുള്ള ഒരു സ്റ്റെപ്പും പ്ലാൻഡ് അല്ലായിരുന്നു.
1: ഇപ്പം
8: അതാണ് മിസ് കേരള ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് റൗണ്ടിൽ പോലും കയറാണ്ട് ഞാൻ തോറ്റുപോയിന്ന്. അപ്പൊ അന്ന് ചിലപ്പോ ഫസ്റ്റ് റൗണ്ടിൽ കയറിണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ആ ഒരു റിസൾട്ടിൽ ഹാപ്പി ആയിട്ട് ഞാൻ ചിലപ്പോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അന്ന് അത് അത്രയും ബിക്കോസ് ഐ ലോസ് സോ ബാഡ് ഐ കെപ്റ്റ് കമ്മിങ് ബാക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താണ് ജേർണി ഉണ്ടായത്. എനിക്ക് ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. ഐ തിങ്ക് ഓപ്പണിംഗ് യുവർ സെൽഫ് അപ് ടു സർപ്രൈസസ് ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ലെസൺ യു കൻ ലേൺ.
1: തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലല്ലോ ഫെയിൽ.
8: അതെ,
1: അതുപോലെ എംബാരസ്ഡ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റിനെ ഒരിക്കലും മറക്കില്ല. നമുക്ക് എപ്പോഴും ഒരു ഇപ്പോ മൂവി ആണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള കാര്യങ്ങൾ എടുത്താലും ശരി, നമുക്കൊരു ഒരു എന്താ പറയാ, നമുക്ക് കണ്ട് ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ. ഇപ്പം പൗർണമിയെ സംബന്ധിച്ച് ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ്, ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിളോ ആയിരുന്നില്ല, ആ ഒരു സമയത്ത് സ്റ്റക്കായി പോയതാണ്. ആ സ്റ്റക്കിൽ നിന്നാണ് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി പോകാൻ പോകുന്നത്. ഒരു വർഷമല്ല, ഇനി ഒരുപാട് വർഷങ്ങൾ കൈ നിറയെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. ആ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറയാം, എന്താണ് ഫ്യൂച്ചർ പ്ലാൻ?
8: ഞാനിപ്പം കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എം ബി എ ചെയ്യണം എന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ, നീറ്റും ജെയും ഒക്കെ പോലെയാണ്. അപ്പം കോച്ചിങ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഐ മാനേജ് എവറിത്തിങ് എൽസ്.
1: അതൊക്കെയാണ് പ്ലാൻ. അപ്പം പൗർണമിയെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം, ഈ വൺ ഇയറിൽ നടന്ന കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ സംസാരിച്ചു കഴിഞ്ഞു. മലയാളം അറിയില്ല അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ശരി, സി ആ ഒരു ഫ്രണ്ട്ലി ടോക്കിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാതെ വന്നുപോയി അല്ലേ. യെസ്, ആ ഒരു ഇഷ്ടപ്പെടുന്ന ആ ഒരു വേയിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ ഇനിയും സാധിക്കട്ടെ. ആ വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഇനിയും ഒരു റൗണ്ട് ഇതുപോലെ ഇരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ പൗർണമി കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലിസണേഴ്സിനോട് ഹോം 92.2 എഫ്എമ്മിന്റെ ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്, എന്നിട്ട് പറഞ്ഞ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി.
8: ഓഫ് കോഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ദിസ് ഇസ് സോ മച്ച് ഫൺ. എന്താ ആർ ജി നിത്യ ഇസ് സച്ച് എ ഫാബുലസ് പേഴ്സൺ ടു ടോക്ക് ടു, ആൻഡ് ഐ ഡോണ്ട് സേ ദിസ് ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് ഹിയർ. അടിപൊളിയാണ്, ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ റേഡിയോ എക്സ്പീരിയൻസ് ആണ്, ആൻഡ് ഐ എം സോ ഹാപ്പി. താങ്ക് യു ഓൾ ഫോർ ലിസണിംഗ്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് പൗർണമി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരുപാട് സക്സസ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് ഫെയിൽ മതി നമുക്ക്, അതിൽ നിന്നാണ് നമ്മൾ ഉയരുന്നത് അല്ലേ. അത് മതി നമുക്ക്, ഇനി ഒത്തിരി ഒത്തിരി വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് ഇനിയും വേണം പൗർണമീനെ ആ സക്സസ് സ്റ്റോറീസ് നമുക്കിങ്ങനെ ഷെയർ ചെയ്യാനായിട്ട്. വെറുതെ ഒരു ബ്യൂട്ടി പാജൻട്രി ഷോയിൽ പങ്കെടുത്ത ഒരാളായതുകൊണ്ടല്ല, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങളും. ഒരു നല്ല പെർഫെക്റ്റ് ഇൻസ്പിറേഷൻ ആണ് പൗർണമിയുടെ ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മണിക്കൂർ വളരെ വർത്തി ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എനിവേ, താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക്
8: കെയർ.
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമെന്ന് സുപ്രീംകോടതി. രാജ്യത്തൊട്ടാകെ നടന്ന അക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തും. സമിതിയുടെ രൂപീകരണം സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്ന് കോടതി. വിദ്യാർത്ഥി സമരം സമാധാനപരമായിരുന്നു. ചില വിദ്യാർത്ഥികളെ പോലീസ് ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പരാതിയുണ്ട്. പോലീസിനു നേരെയും ആക്രമണമുണ്ടായി. എല്ലാ ആരോപണങ്ങളിലും നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമെന്ന് സുപ്രീംകോടതി. ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിയമം അതിനുള്ള നടപടിയെടുക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തി. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും കെ കെ ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് പാർട്ടിയുടെ തന്നെ അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല, പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും ജയരാജൻ. ശബരിമലയിലേക്കുള്ള നെയ്യ് മറിച്ചുവിറ്റെന്ന മെൽമ തിരുവനന്തപുരം യൂണിറ്റിനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന ക്ഷീരവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. നെയ്വിൽപ്പനയിൽ വൻ ആസൂത്രണത്തോടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്.

0: ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയുമായി സഹകരിക്കുമെന്ന് ഇന്നലെ സ്പീക്കർ ഓം ബിർളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. 6 മണിക്കൂറാണ് ചർച്ചയുള്ളത്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം ബഹളം വച്ചത്. CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമരക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കുമെന്നും അവർക്കെതിരെ തുടർ നടപടികളൊന്നും ഉണ്ടാകില്ലെന്ന CJP കേന്ദ്രത്തിന്റെ ഉറപ്പ് ലഭിച്ചു. ശതമാനം എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയെ അറിയിച്ചു. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നും ഉള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രോഗബാധിതനായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഊരാളുങ്കലിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാനാകില്ലെന്നും ആരോപിച്ചാണ് രാജി. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് താൻ 2020 വന്നത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണിത് സാബുവിനെന്നും അഖിൽ മാരാറിന്റെ വിമർശനം. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ച പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അമേരിക്കയുമായി നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ USന് ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇറാൻ. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും മഴയ്ക്ക് സാധ്യത. കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള വാദികളിലേക്കോ ഡാമുകളിലേക്കോ പോകരുതെന്ന് മുന്നറിയിപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം. ഫൈനലിൽ 2.25 മീറ്റർ ഉയരം ചാടിയാണ് സർവേഷ് നേട്ടം കൈവരിച്ചത്. വിശദവാർത്ത 1 മണിക്ക്.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 53%.
3: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ കൂടെ പൗർണമി ഉണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിസ്റ്റർ ഷിജു എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് പൗർണമിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേര് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടായിരിക്കണം പേര് പറയാത്തത്, ഗീത ആണെന്ന് തോന്നുന്നു, നാട്ടിൽ നിന്നാണ്, ബാംഗ്ലൂർ മൈസൂരിൽ നിന്നാണ്. ബെസ്റ്റ് വിഷസ് ടു പൗർണമി, ദാറ്റ് വാസ് എ വെരി ഗുഡ് ചാറ്റ് വിത്ത് ഹർ, താങ്ക് യു നിത്യ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കേൾക്കുന്നതിലും തിരിച്ചൊരു മെസ്സേജ് അയക്കാൻ തോന്നില്ല, കാരണം എനിക്കൊന്നും എല്ലാവരും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകാനുള്ള ടൈം കിട്ടുന്നില്ല. അതുപോലെ ദേവന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിവേ, മെസ്സേജിലേക്ക് ഇപ്പോൾ പോകാൻ പൂർണ്ണമായിട്ട് പോകാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് പൗർണമിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാനും താങ്ക് യു പറയുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ശരിക്കും മിഡ് മോർണിംഗ് ദ ബൈ. നമ്മുടെ ഇന്നത്തെ ഷോ ദ ഇപ്പോഴാണ് ശരിക്കും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൊടും ചൂടിൽ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ ഒരുപോലെ കൂളാക്കുന്ന ഒരു കിഡിലൻ ക്ലൈമറ്റ് ന്യൂസുമായിട്ടാണ് ഈ മണിക്കൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ യുഎയിൽ കനത്ത സമ്മർ ചൂടിങ്ങനെ തുടരുകയാണല്ലോ. സോ ഇന്ന് രാവിലെ ഞാനും അക്ഷയും പറഞ്ഞിരുന്നു, ചെറിയൊരു തണുപ്പ് പോലെ, തണുപ്പെന്ന് പറയാൻ പറ്റില്ല, അയ്യോ ഇപ്പോഴത്തെ തണുപ്പല്ല, പക്ഷെ ചെറിയൊരു ഒരു കുഞ്ഞി എന്താ പറയുക, ഈ ഒരു അസഹനീയമായ ചൂടൊന്ന് എവിടേക്കോ എപ്പോഴൊക്കെയോ ഒന്ന് മാറുന്നത് പോലെ ഒരു ഫീലുണ്ട്. നല്ല തുടക്കമാകട്ടെ അല്ലേ, അതും ഇനി കൂടാനാണ്, ഒന്നും പറയാൻ പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യങ്ങൾ. എനിവേ, എന്തായാലും ഈ ഒരു സമ്മറിൻ്റെ ആ ഒരു സമ്മർ വേവ് ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്വാസമായിട്ടൊരു ഒരു റെയിൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ മസാഫി ഏരിയയിലെ ആ സ്ഥലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയും ഒപ്പം നല്ല ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു എന്ന് പലപ്പോഴും പല വീഡിയോസിലും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ഇങ്ങനെ ഒരു ഹെവി റെയിൻ അല്ലെങ്കിൽ ആലിപ്പഴമൊക്കെ പെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ ഫീലല്ലേ. സാധാരണ ഈ സമയത്ത് ഈ വെയിൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ ഉള്ളത്. അപ്പോൾ പെട്ടെന്നെത്തിയ ഒരു അൺപ്രെഡിക്റ്റബിൾ വെതർ ചേഞ്ച് കാരണം മസാഫിയിലും പരിസര പ്രദേശങ്ങളിലും അന്തരീക്ഷം നല്ല കൂളായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഭയങ്കര വൈറലാണ്. റോഡുകളിലും ഈ എന്താ പറയുക, തരിശു ഭൂമികളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആലിപ്പഴ കഷ്ണങ്ങൾ ഇങ്ങനെ വീണ്ടെടുക്കുന്ന സീൻ തന്നെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണ്, പറയുമ്പോൾ തന്നെ ഒരു തണുപ്പ്. അപ്പോൾ ആ വഴി ട്രാവൽ ചെയ്ത ഡ്രൈവേഴ്സിനും ഒപ്പം ലോക്കൽ റെസിഡൻസിനും ഒക്കെ ഇത് വലിയൊരു സർപ്രൈസും ബിഗ് റിലീഫും ആണ് സമ്മാനിച്ചത്. അപ്പം മസാഫിയിലെ ആ റെയിൻ എഫക്റ്റും ആലിപ്പഴ എഫക്റ്റും ഒക്കെ കണ്ടവരും കേട്ടവരും റിയലായിട്ട് ഫീൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണേ. ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും മെസ്സേജ് ചെയ്യണം. അനാവശ്യമായിട്ട് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല, എങ്കിലും ആ ഒരു റിലീഫ്, മഴയുടെ ആ ഒരു റിലീഫ് കിട്ടിയ സമയത്ത് കണ്ടവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീ അതൊന്ന് മെസ്സേജ് അയക്കും കേട്ടോ. എന്തായാലും നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ മലയോര മേഖലകളിൽ ഈ സമയത്ത് കാണുന്ന എന്താ പറയുക, ഈ ഒരു ക്ലൗഡ്സ്, ഈ മഴമേഘങ്ങളൊക്കെ ഇല്ലേ, അതായത് അതിൻ്റെ ഒരു രൂപീകരണം കാരണമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് മഴയും കാറ്റുമൊക്കെ ഉണ്ടായത്. അപ്പോൾ മസാഫിക്ക് പുറമെ മറ്റു ചില ഈസ്റ്റേൺ റീജ്യൻസിലും അന്തരീക്ഷ മേഘാവൃതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വെതർ ചേഞ്ച് വരുന്ന ദിവസങ്ങളിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നുണ്ട്. അതാണ് ഈ വെതർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ചൂടിൽ വെന്തരുന്ന നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു കൂളിംഗ് എഫക്ട് കിട്ടുന്നുണ്ട്. അപ്പം എന്നാലും ഇതിനോടൊപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആ ഒരു ഒഫീഷ്യൽ അലർട്ടും കൂടി ഉണ്ട് കേട്ടോ. കനത്ത മഴയും ആലിപ്പഴ വീഴ്ചയൊക്കെ കാരണം ഈ റോഡുകളിൽ വിസിബിലിറ്റി കുറയാനും വണ്ടികൾ സ്ലിപ്പാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മൗണ്ടൻ ഏരിയാസിലേക്കും ഔട്ട്ഡോറിലേക്കൊക്കെ പോകുന്നവർ സ്പീഡ് കുറച്ച് വളരെ സേഫായിട്ട് മാത്രം ഡ്രൈവ് ചെയ്യണം. അതോടൊപ്പം അതോറിറ്റീസ് നൽകുന്ന സേഫ് ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മളിൽ പലരും ഈ ചൂടുകാലത്ത് മഴയും തണുപ്പും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം ഇന്നത്തെ ഈ ഒരു കൂൾ ന്യൂസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ദുബായിൽ ഇതുപോലെ മഴ പെയ്തിരുന്നെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അവസ്ഥ നോക്കിക്കൊണ്ട്, ഞാൻ എവിടെ പോയാലും വേറെ സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആലിപ്പഴം കണ്ടിട്ടേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താമസിക്കുന്ന വാസൽ വില്ലേജിലാണ്, സോ ഞാനിവിടെ വന്നപ്പോൾ അവിടെ ആലിപ്പഴം വന്നു എന്ന്, ഞങ്ങളുടെ ബാൽക്കണിയിലെല്ലാം നിറയെ ആലിപ്പഴ വർഷമായിരുന്നു. അവിടുന്ന് എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ അവിടെ ആലിപ്പഴം വീഴുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി ഇത് കാണാതെ ആയിരിക്കും വന്നിരിക്കുന്നത്. അയ്യോ വയസ്സായിട്ട് പോകുന്ന കാര്യമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആലിപ്പഴമെങ്കിലും എനിക്ക് കാണാൻ കഴിയണം, അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആലിപ്പഴം വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് അതിനൊരു ഐസ് കട്ട കാണുന്നത് പോലെയൊക്കെ ഉള്ളൂ, എങ്കിലും അതൊരു ഒരു ഒരു നൊസ്റ്റു അല്ലേ. യെസ്, നമുക്കൊരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്തി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Trending song of the hour.

ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നുവോ?

ഗ്രാമിന്റെ അറയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്റെ വണ്ടിയുടെ
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ മനസ്സിന് കുളിരി മാത്രമല്ല, നമുക്ക് വയറ് വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയും കൂടെ വേണം അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിലൊരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഈ രാജ്യത്ത് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ ഇഷ്ടംമാതിരി കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. യെസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറയ്ക്കണമല്ലോ ആ കാര്യം. എന്തായാലും സംഭവം മറ്റൊന്നുമല്ല, ദുബായിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡേറ്റ് ഫെസ്റ്റിവലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എന്താ ഇപ്പോൾ ആ ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കായിട്ട് ഒരു ബിഗ് സർപ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് ഹംദാൻ 10 ലക്ഷം ദിർഹമാണ് ദുബായ് ഡേറ്റ് ഫെസ്റ്റിവലിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് കൃത്യം 1 മില്യൺ ദിർഹംസ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ടൊന്നും അല്ല, അത്രയും വലിയൊരു എമൗണ്ടാണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തുക നമ്മുടെ ഫാമേഴ്സിനും ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനും ഫെസ്റ്റിവലിലെ വിന്നേഴ്സിനും ഒക്കെ വലിയൊരു സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഈന്തപ്പഴ മധുരത്തിനൊപ്പം തന്നെ വമ്പൻ പ്രൈസ് മണിയും ഗിഫ്റ്റുമാണ് കർഷകരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. വെറും കൈ വരേണ്ട, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായിട്ട് നല്ലൊരു എമൗണ്ടാണ് എന്താ പറയുക ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോണത്. അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് ഈന്തപ്പഴം വിളയിച്ചെടുക്കുന്ന ഫാമേഴ്സിൻ്റെ ഹാർഡ് വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഇവിടുത്തെ കൾച്ചറും ട്രഡീഷണലും ഒക്കെ ആയിട്ടുള്ള വാല്യൂസ് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വെറും ഒരു ഫെസ്റ്റിവൽ എന്നതിനേക്കാളൊക്കെ ഉപരി ലേറ്റസ്റ്റ് ഫാമിംഗ് ടെക്നിക്സും അതുപോലെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ഗോള് കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഫെസ്റ്റിവലിൽ എത്തുന്ന ഓരോ ഐറ്റമും അത്രയും ടോപ്പ് ക്വാളിറ്റി ആയിരിക്കണം, ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. സോ നിങ്ങൾ ഇതുവരെ ഈ ഫെസ്റ്റിവൽ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണിത്. വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി ഡേറ്റ്സിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനും വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്ട്സ് എക്സ്പ്ലോർ ചെയ്യാനും ഇതൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും കേട്ടോ, ഒരു സംശയം വേണ്ട. അപ്പോൾ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫാമിലി ഇവൻ്റ് കൂടിയായിട്ട് നമുക്കതിനെ എടുക്കാം. അപ്പം നമ്മുടെ യു എയിലെ ഈന്തപ്പഴത്തിന് എപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിൽ ആ തണുത്ത ഫ്രഷ് ഡേറ്റ്സ് കഴിക്കുമ്പോഴുള്ള എനർജി അതൊന്നും വേറെ ലെവൽ തന്നെയാണ്. ഓരോ ചൂടുകാലവും ഏറ്റവും ഹയസ്റ്റിലെത്തുമ്പോൾ ഇവിടുത്തെ ഡേറ്റ്സിന് അത്രത്തോളം മാധുര്യം കൂടുമെന്നിങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞു കേട്ടോ. വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്ത് ഈ ഡേറ്റ്സ് നന്നായിട്ട് പഴുക്കുന്ന സമയമാണ്, അത് വിളവെടുപ്പ് കാലമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണോന്നറിയില്ല, അറിയാവുന്നൊരു പറഞ്ഞുതരും കേട്ടോ, ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. എനിവേ എന്തായാലും ഈ സമ്മർ ടൈമിൽ ഈ സംഭവം കഴിക്കുമ്പോൾ ഒരു ഒരു എനർജിയൊക്കെ കിട്ടും, തീർച്ചയായിട്ടും ഒത്തിരി പോഷക അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് വെറൈറ്റി ഡേറ്റ് ഏതാണ്? അജ്വയാണോ അല്ലെങ്കിൽ മെച്ചൂലാണോ അതോ നല്ല മധുരമുള്ള ഖലാസാണോ? അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈന്തപ്പഴം ഏതാണെന്ന് എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചേ. വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാതെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ കേൾക്കുന്നുണ്ട്, തൊട്ടടുത്ത ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഏത് ഇഷ്ടപ്പെട്ട ഡേറ്റ്സ്. എനിക്ക് അജ്വയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ ചോദിക്കും ഇതിലിപ്പോൾ ഷുഗർ സിറപ്പ് ഒന്നും ആഡ് ചെയ്യാത്ത ഡേറ്റ്സ് ആണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഡേറ്റ്സ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് പല്ലിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ മധുരം ഇങ്ങനെ ഡയറക്റ്റ് എത്തുമ്പോൾ ഒരു പുളിപ്പും ഒരു അസ്വസ്ഥതയും ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വേറെ ഡേറ്റ്സിലേക്കൊന്നും പോകാതെ എനിക്ക് അജ്വ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. യെസ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഇനി തമിഴ് ഹിറ്റിലേക്ക് പോകാനുള്ള സമയമാണ്. വേഗം തിരികെ എത്താം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS അഗതീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.
2: നീ ഇപ്പടി മുഖമെല്ലാം വേസ്റ്റ് കൊട്ടരുത്.
3: നെക്ക് തെരിയില്ല.
2: അച്ചച്ചോ, നീ ഇപ്പടി കയ്യെല്ലാം പടപടാൻ നടുങ്ങരുത്.
3: നെക്ക് തെരിയില്ല.
2: ഉക്കാരോ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, നമുക്കൊരു ട്രാവൽ ക്വിക്ക് അപ്ഡേറ്റിലേക്ക് ഇന്ന് കിടക്കാം. ഇപ്പോൾ സമയം എത്ര മണിയായി? 12:38 ആയിരുന്നു. നമ്മുടെ സിറ്റിയിലെ പ്രധാന ചില റൂട്ടുകളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ബേ ഏരിയയിലൂടെയും അതുപോലെ ജുമൈറ ഫസ്റ്റ് വഴിയും ഒക്കെ പോകുന്നവർക്ക് അത്യാവശ്യം ഒരു ഡിലേ പ്രതീക്ഷിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ അൽസറ്റുവ റോഡുകളിലും നിലവിൽ ട്രാഫിക് കൺജഷൻ ആണ് കാണുന്നത്. ഇനി ഷെയ്ഖ് സായദ് സർവീസ് റോഡ് വഴി പോവുകയാണെങ്കിൽ അൽസഫർ റൂട്ടിലേക്ക് പോകുന്ന ഡ്രൈവേഴ്സും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അവിടെയും അത്യാവശ്യം വെഹിക്കിൾസൊക്കെ വെരി സ്ലോ മൂവിംഗ് ആണ്. സോ ഈ വഴികളിലൂടെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തെങ്കിലും ആവശ്യത്തിന് എക്സ്ട്രാ ടൈം കരുതി ഇറങ്ങുക, അല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ മറ്റ് ആൾട്ടർനേറ്റ് റൂട്ട്സ് നിങ്ങൾ ട്രൈ ചെയ്യാം. എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് അല്പം പേഷ്യൻസോട് മാത്രം ഡ്രൈവ് ചെയ്യുക. സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ട്രാവൽ അപ്ഡേറ്റ്സ് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. ടിഎൻസി അപ്ലൈ.
4: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

0: You're listening to Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ കെട്ടിപ്പടുക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട, എന്നാൽ സ്വന്തം സന്തോഷങ്ങൾ തന്നെ മാറ്റിവെച്ച ഒരു പ്രവാസി സുഹൃത്തിനെ നിങ്ങൾക്കറിയാമോ? ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കണം, കാരണം എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. വർഷങ്ങളായിട്ട് മോർ ദാൻ 30 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഇവിടെ ജീവിക്കുന്ന ഈ UAE കെട്ടിപ്പടുക്കുന്ന ിൽ ഒരു തുള്ളിയെങ്കിലും വിയർപ്പൊഴുക്കിയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ അറിയുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓണസദ്യ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. യെസ്, അവർക്ക് വേണ്ടി ഹോം 92.2 FM കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറയും ചേർന്ന് ഒരുക്കുന്ന ഒരു വമ്പൻ കോൺടെസ്റ്റ് ആണ് ഈ സ്നേഹ സദ്യ എന്ന് പറയുന്നത്. അപ്പൊ വർഷങ്ങളായിട്ട് ആ അർഹിക്കുന്ന ഓണാഘോഷം, സ്നേഹം, സന്തോഷം, ചേർത്ത് പിടിക്കൽ, ഇതൊക്കെ ലഭിക്കാത്ത നിങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ടോട്ടൽ 10 സിംഗിൾ വിന്നേഴ്സിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു സ്നേഹ വിരുന്നിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹോം സ്പേസ് ഓണസദ്യ സ്പേസ് യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. നോമിനേറ്റഡ് ഫ്രണ്ട്സ് നെയിം ആൻഡ് കോൺടാക്ട് നമ്പർ. നിങ്ങൾക്കൊരാളെ നോമിനേറ്റ് ചെയ്യാം, ആ ആള് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കിയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയധികം വർഷങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഇവിടെ ജീവിതവും ജോലിയും ഒക്കെ ഇവിടെ തന്നെ എന്താ പറയുക, മീൻസ് ഒരിക്കലും നാട്ടിൽ പോകാത്തതെന്നല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ഇത്രയും വർഷം എഴുതുന്നുള്ളത് ആ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് തന്നാൽ മാത്രം മതി. എന്നിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ ഹോം ഓണസദ്യ, നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യേണ്ട ആ ഫ്രണ്ടിന്റെ പേര്, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള മെസ്സേജ് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. അടുത്ത വിശേഷം എന്ന് പറയുന്നത് ഗൈസ്, ഇന്ന് എന്താ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഏവിയേഷൻ വണ്ടറിനെ കുറിച്ചുള്ള അമേസിംഗ് ന്യൂസുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഒരു എന്താ പറയുക, ഒരു കൊച്ചു രാജ്യത്തേക്കാൾ വലിപ്പമുള്ള ഒരു എയർപോർട്ടിനെ കുറിച്ച്, ആ രാജ്യത്തിൻ്റെ എയർപോർട്ട് ആ രാജ്യത്തിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഒരു രാജ്യത്തേക്കാൾ വലിപ്പമുള്ള എയർപോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കോ? സംഭവം സത്യമാണ്. നമ്മളെല്ലാവരും പലപ്പോഴും ഈ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏതാന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പല രാജ്യങ്ങളിലെ എയർപോർട്ട്സ് ആവാം എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ. സോ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയിലാണ്. അത് എത്ര പേർക്ക് അറിയായിരുന്നു? യെസ്, സൗദി അറേബ്യയിലെ ദമാമിലുള്ള കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഈ വമ്പൻ ലോക റെക്കോർഡ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ എയർപോർട്ടിന്റെ വലിപ്പം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. ഏതാണ്ട് 780 സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തൃതിയിലാണ് ഈ ഒരു ജെയിന്റ് എയർപോർട്ട് ഇങ്ങനെ പരന്നു കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ വലിപ്പം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ പറഞ്ഞാൽ, നമ്മുടെ അയൽരാജ്യമായ ബഹ്റിൻ എന്ന കംപ്ലീറ്റ് ആ ഒരു പൂർണ്ണമായിട്ടുള്ള രാജ്യത്തിന്റെ ആകെ വിസ്തൃതി 760 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമാണ്. അതായത് ബഹ്റിൻ എന്നൊരു രാജ്യത്തെക്കാൾ വലിയൊരു ഏരിയയിലാണ് ഈ ഒരു ഒറ്റ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് സാരം. അപ്പൊ ആലോചിച്ചോക്ക്, ഈ രാജ്യം മുഴുവൻ, ഒരു രാജ്യം മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റുന്നത്ര മാസീവ് സ്പേസ് ആണ് ഒരു എയർപോർട്ടിന് വേണ്ടി മാത്രം ഇവിടെ ഒരു മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി എയർപോർട്ടിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 1999 ഇത് ഒഫീഷ്യലി ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സൗദി അറേബ്യയിലെ നേരത്തെയുള്ള ഭരണാധികാരിയായിട്ടുള്ള കിങ് ഫഹദിന്റെ പേരിലാണ് ഈ എയർപോർട്ട്, ഈ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സാധാരണ എയർപോർട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയുടെ ഒരു വശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഇതൊരു വലിയ മിനി സിറ്റി പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ യാത്രക്കാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ് കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു. ഈ എയർപോർട്ട് കോംപ്ലക്സിനുള്ളിൽ പ്രെയറിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന മോസ്ക് പോലും വളരെ പ്രശസ്തമാണ്. ഒരേ സമയം more than 2,000 പീപ്പിൾസിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്ര ഹ്യൂജ് റെസിഡൻഷ്യൽ സ്പേസ് ഉള്ളൊരു മോസ്ക് കൂടിയാണിത്. അതോടൊപ്പം തന്നെ സൗദി റോയൽ ഫാമിലിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റോയൽ ടെർമിനലും ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെയുള്ള ഒരു വലിയ ഗ്രീനറി പ്ലാൻ നഴ്സറിയാണ്. എനിക്ക് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളത് സിംഗപ്പൂർ എയർപോർട്ടാണ്. നല്ല രസമാണ്, ഭയങ്കര ഗ്രീനറിയാണ് അവിടെ. അതുപോലെ തന്നെ അതിനേക്കാൾ ഭംഗിയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു എയർപോർട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഇവിടെ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഏരിയാസ് ആയിക്കോട്ടെ, ലക്ഷൂറിയസ് ലോഞ്ചസ് ആയിക്കോട്ടെ, 5-star ഹോട്ടൽ ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് അവരവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ സിറ്റിയിൽ നമ്മൾ കാണുന്ന എല്ലാ മോഡേൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഈ ഒരൊറ്റ എയർപോർട്ട് ബൗണ്ടറിക്കുള്ളിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സാരം. അപ്പം ഇത്രയും വലിയൊരു ഏവിയേഷൻ ഹബ്ബ് നമ്മൾ ജീവിക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും അറിയുന്ന നിമിഷം മുതൽ നമ്മൾ എന്താ പറയുക, ബിഗ് പ്രൈഡ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ട്രാവൽ ലവേഴ്സിനായിട്ടുള്ള നമ്മുടെ ലിസണേഴ്സ്, ട്രാവൽ ലവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കിംഗ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, അവിടെ ബോട്ടിലവർക്ക് തീർച്ചയായിട്ടും അതൊരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് എയർപോർട്ട് മെമ്മറീസോ അല്ലെങ്കിൽ വമ്പൻ എയർപോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്കറിയാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് തിരക്കായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നോ ഇഷ്യൂസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ അയച്ചാൽ മതി. നമുക്കടുത്ത എവർഗ്രീൻ പാട്ടൊക്കെ കേട്ടതിന് ശേഷം തുടർന്ന് നല്ല നല്ല പാട്ടുകൾ കേട്ട് മുന്നോട്ട് പോകാം. ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പം മെസ്സേജസ് അയക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. നമ്മുടെ യു എ കെട്ടിപ്പടുക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട, എന്നാൽ സ്വന്തം സന്തോഷങ്ങൾ മാറ്റിവെച്ചൊരു പ്രവാസി സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ആ പ്രവാസി സുഹൃത്ത് അല്ല പ്രവാസി എങ്കിൽ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാം. കടക് റെസ്റ്റോറൻറ്റും ഹോം 92.2 FM ചേർന്നാണ് ഈ ഓണസദ്യ, ഈ സ്നേഹസദ്യ ഒരുക്കുന്നത്. അതിൽ 10 സിംഗിൾ വിന്നേഴ്സിനെയാണ് ഞങ്ങൾ എടുക്കുന്നത്, നോട്ട് കപ്ലൻട്രി. ഇത് 10 സിംഗിൾ വിന്നേഴ്സാണ്. അവർക്ക് ഈ രാജ്യത്ത് ഏറെ വർഷങ്ങൾ പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ജീവിച്ചവരോ ഈ യു എ എന്ന രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ അവരെന്തെങ്കിലും വിയർപ്പൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ അധ്വാനം, അവരുടെ കഠിനാധ്വാനം, അവരുടെ കണ്ണുനീര്, അവരുടെ വിയർപ്പ് അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഹോം, ഓണസദ്യ, ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുടെ പേര്, കോൺടാക്ട് നമ്പർ സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചോളൂ. ചിങ്ങിച്ചക്കിടി ചിങ്ങിച്ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ങിച്ചക്കിടി ചിങ്ങി

0: ജേതമടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് കോലാലമ്പോ നോട്ടിക്കറ്റുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാളെ ഞെട്ടിച്ച് ചീരിപ്പായണം ലാവിഷായി
1: ജോക്കി എങ്ക ജോക്കി നമ്മ ടയർ കണ്ടീഷനാ പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് പോട്ടിടുങ്ക് ചെറിയ പഞ്ചർ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: പൊതുപരീക്ഷാ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. പരാജയ കാരണങ്ങൾ നിരത്തി സിപിഎം. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഇന്ന്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെയാണ് പരിഗണിച്ചത്.

നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. ഡിജിറ്റൽ തെളിവുകളെല്ലാം സംരക്ഷിക്കാനും കോടതിയുടെ നിർദ്ദേശം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമെന്ന് സുപ്രീംകോടതി. രാജ്യത്തൊട്ടാകെ നടന്ന അക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തും. സമിതിയുടെ രൂപീകരണം സംബന്ധിച്ച് പിന്നീട് അറിയിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. നീറ്റ് ക്രമക്കേടിനെതിരായ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത ജയിലിലായ മുഴുവൻ വിദ്യാർത്ഥികളെയും ജയിൽ മോചിതരാക്കാനുള്ള സുപ്രധാന ഉത്തരവാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിദ്യാർത്ഥി സമരത്തിനെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കാനും സുപ്രീംകോടതിയുടെ തീരുമാനം. പോലീസ് അതിക്രമം നടന്ന കേരളം, ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം ഇതിനകം മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും മേധാവികളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ബില്ലിന്റെ ഉള്ളടക്കം ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുകയാണ്. 10 മണിക്കൂറോളം ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം ഇപ്പോൾ ലോക്സഭയിൽ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്താണ് പാർലമെന്റിൽ എത്താത്തതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഏറ്റവും സുപ്രധാനമായുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. പൊതുപരീക്ഷാ ഭേദഗതി

ബില്ലിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. 6 മണിക്കൂറാണ് ചർച്ചയ്ക്ക് നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ 10 മണിക്കൂറിലധികം ചർച്ചയ്ക്കിരിക്കാമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഇല്ല. ലോക്സഭയിൽ നേരത്തെ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത്. CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമരക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയിലും അറിയിച്ചു. അതിനിടെ CJPയുടെ സമരവേദിയിലെത്തിയ ക്രിമിനലുകളെക്കുറിച്ച് ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 20-നും 25-നും ഇടയിൽ 2873 കുറ്റവാളികൾ ജന്തർ മന്ദറിൽ എത്തിയെന്നാണ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ വഴി പോലീസ് കണ്ടെത്തിയത്. കൊലപാതകം, ലൈംഗിക അതിക്രമം, പോക്സോ തുടങ്ങിയ കൊടും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവുമായി CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ, വിമർശനങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ലെന്നും പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും ജയരാജൻ. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി M. ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെന്ന് കേസിണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി M. ലിജു. ശബരിമലയിലേക്കുള്ള നെയ് മറിച്ചുവിറ്റെന്ന മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന ക്ഷീരവകുപ്പ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. നെയ് വിൽപ്പനയിൽ വൻ ആസൂത്രണത്തോടെ ക്രമക്കേട് നടന്നുവെന്നാണ് വിലയിരുത്തൽ. അഭിനേതാക്കളുടെ സംഘടന AMMA വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് വിമർശനം. എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്നും രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയെ അറിയിച്ചു. CJPയുടെ പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ നേരത്തെ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. കൊല്ലംകുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ച ആരോപണം തള്ളി പോലീസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി ഊരാളുങ്കലിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് രമേശൻ. അഖിൽ മാരാർ T20 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്നും മുന്നോട്ട് സഹകരിച്ചു പോകാനാകുന്നില്ലെന്ന് ആരോപിച്ചാണ് രാജി. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ T20യിലെത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ വിമർശിച്ചു. RSS നേതാവ് TG മോഹൻദാസിന്റെ വിവാദ പരാമർശത്തിൽ നടപടി. സൈബർ സെൽ IGP പ്രകാശ് അന്വേഷിക്കും. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ മോഹൻദാസിനെ തള്ളി RSS രംഗത്ത്. പ്രസ്താവനയെ അപലപിച്ച് RSS. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ അനിൽ മേനോൻ. August 6 നാസയിലെ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ 6.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പേസ് വാക്ക് നടത്തുക.
ഇറാനുമായി യുഎസ് ചർച്ചകൾ നടത്തുന്നു. സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ യുഎസുമായി നിലവിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇറാൻ അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ട്രംപിന്റെ കൂടിക്കാഴ്ച ഇന്ന്. ഇറാഖിലെ യുഎസ് കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം, ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ ഖോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് യുഎസിലെ കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകാൻ പാടില്ലെന്ന് നിർദ്ദേശം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരെ. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. അടുത്ത വാർത്ത 2 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
4: Kili polna suma va, suma va, suma va.

0: You are listening to Mid Mornings with Nitya.
1: Nitya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പൊതുപരീക്ഷാ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും മേധാവികളെ ബന്ധപ്പെട്ടു. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ 10 മണിക്കൂറിലധികം ചർച്ചയ്ക്കൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതിഷേധം അറിയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടായിരുന്നു നേരത്തെ പ്രതിപക്ഷം ബഹളം വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും EP ജയരാജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ച

0: എന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. ബിജെപി നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി M. ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന AMMA വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു MJക്കൊപ്പം ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്ന ആക്ഷേപം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി US പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. യുവയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രം കുറിച്ച് ഷർമിള. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോർട്ട് പുട്ട് ഫൈനലിലാണ് ഇന്ത്യ സ്വർണം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Udmeta Dubai. Right Way, always your right choice. powered by Ames International Logistics Dubai, your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: ഇറ്റ്സ് എ ഫീലിംഗ്.
1: എനിക്ക് മടുത്തേ കോട്ട ജീവിതം.
2: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
3: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
2: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം.
3: നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
2: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita!
10: Kerala, Kerala! Kerala!
11: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

தக்கட்டதும் தக்கட்டதும்

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് CPM റിപ്പോർട്ട്. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി. പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ. തെറ്റു മനസ്സിലായി, ഇനി തിരുത്തുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
3: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
12: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
12: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
13: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. കോൾ 050-860-9611.
14: കേറി വേണോ മക്കളെ, കേറി വേണോ?

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് CPM റിപ്പോർട്ട്. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി. പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ. തെറ്റു മനസ്സിലായി, ഇനി തിരുത്തുമോ?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പൊതുപരീക്ഷ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും മേധാവികളെ ബന്ധപ്പെട്ടു. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ 10 മണിക്കൂറിലധികം ചർച്ചയ്ക്കൊരുക്കമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതിഷേധം അറിയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടായിരുന്നു നേരത്തെ പ്രതിപക്ഷം ബഹളം വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും EP ജയരാജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. 1 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി.

0: രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി എം ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന AMMA വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്ന ആക്ഷേപം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി US പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ US കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് US കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനമോടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരെ. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രം കുറിച്ച് ഷർമ്മിള. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോർട്ട് പുട്ട് ഫൈനലിലാണ് ഇന്ത്യ സ്വർണം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

0: You are listening to Malayalida with Sheba.
1: പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് CPM റിപ്പോർട്ട്. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി. പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ. തെറ്റു മനസ്സിലായി, ഇനി തിരുത്തുമോ?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800 9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling. Malayalita!
9: Malayalita! Kerala, Kerala! Kerala!
10: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് CPM റിപ്പോർട്ട്. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി. പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ. തെറ്റു മനസ്സിലായി, ഇനി തിരുത്തുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Malayalita with Sheba.
2: പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണമുണ്ടായില്ലെന്ന് CPM റിപ്പോർട്ട്. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി. പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ. തെറ്റു മനസ്സിലായി, ഇനി തിരുത്തുമോ?
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: പൊതുപരീക്ഷാ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം മെറ്റയുടെയും ഇൻസ്റ്റഗ്രാമിന്റെയും മേധാവികളെ ബന്ധപ്പെട്ടു. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച. 6 മണിക്കൂറാണ് ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ 10 മണിക്കൂറിലധികം ചർച്ചയ്ക്കൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ തങ്ങളുടെ ഈ വിഷയത്തിലെ പ്രതിഷേധം അറിയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടായിരുന്നു നേരത്തെ പ്രതിപക്ഷം ബഹളം വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും EP ജയരാജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി M ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന AMMA വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചു.

0: ഉപയോഗിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്ന ആക്ഷേപം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്. ഇറാനുമായി യു എസ് ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം യു എസുമായി നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി യു എസ് പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ യു എസ് കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം, ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് യു എസിലെ കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരെ. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രം കുറിച്ച് ഷർമിള. പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറി. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോർട്ട് പുട്ട് ഫൈനലിലാണ് ഇന്ത്യ സ്വർണം നേടിയത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
2: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices.

0: കഥ നോക്കടാ.
1: എന്തോർക്കടാ, നട്ടുച്ചേ എഴുന്നേക്ക്.
2: അച്ഛനാ, അപ്പൊ യക്ഷിയുടെ ഞാൻ ചത്തില്ലേ?
1: പിച്ചും പേയും പറയേണ്ട വേ മോൻ കഴുകി താഴെ ഇല്ലേ. നിന്നെ കാണാൻ സരളയുടെ ബോൾ വന്നിട്ടുണ്ട്.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എങ്ങനെ ഉദയനിധി സ്റ്റാലിനും നയൻതാരയും മനോഹരമായിട്ടുള്ള ട്രാക്കിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ചൂടുപിടിപ്പിക്കുന്ന വാർത്തകളിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220. ഇന്നത്തെ വിഷയം എന്താണ്? പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന് CPMന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കുറ്റസമ്മത റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാർട്ടി പിണറായി വിജയനെ വിമർശിക്കാറുണ്ടെന്ന് EP ജയരാജൻ പറയുന്നു. തെറ്റ് തിരുത്തി അല്ലെങ്കിൽ തെറ്റ് മനസ്സിലായി, ഇനി തിരുത്തുമോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. അതിനിടയിൽ MB ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തനിക്ക് വ്യക്തിപരമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിന് ഒന്നാകുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കമ്മിറ്റിയിലോ നിലവിൽ ഒരഴിച്ചുപണിയും ഉണ്ടാകില്ല. സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസുമാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തയ്യാറാക്കിയതാണ്. അതിൽ തെറ്റായ കാര്യങ്ങളെന്ന് തെറ്റ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് പാർട്ടി ആലോചിക്കുമെന്നും ഇതിൽ തനിക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്നെ പറയുന്നു, ഇത് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുന്നില്ല. പാർട്ടിക്ക് ഒന്നാകെ ഒരു തോൽവി വരുമ്പോൾ എങ്ങനെയാണത് പാർട്ടി സെക്രട്ടറിയുടേത് മാത്രമായിട്ട് മാറുന്നത്? അത് ആ പാർട്ടിയുടെ അടിമുതൽ മുടിവരെ അല്ലെങ്കിൽ താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഉള്ളതായിട്ടല്ലേ മാറേണ്ടത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും പാർട്ടിയുടെ വീഴ്ചകളെക്കുറിച്ച് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ആ ഒരു പരാമർശങ്ങളടങ്ങിയ രേഖ അവർ കൊടുത്തിരിക്കുന്നു എന്നത് ഒരു ഉൾപാർട്ടി ജനാധിപത്യത്തിനപ്പുറത്ത് അത് തെറ്റെന്തു സംഭവിച്ചു എന്ന് പൊതുജനങ്ങൾക്ക് കൂടി അറിയാനുള്ള ഒരു അവസരത്തിലേക്ക്. മലയാള മാധ്യമങ്ങൾക്ക് വലതുപക്ഷ നിലപാടാണെന്ന രൂക്ഷമായിട്ടുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ സമരത്തിന്റെ ആത്മാവ് എന്നാണ് CJP വിശേഷിപ്പിച്ചതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ സാന്നിധ്യത്തെ പൂർണ്ണമായും തമസ്കരിച്ചു എന്നതുൾപ്പെടെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പം നമ്മുടെ വിഷയം ഇന്നത്തത് ഇങ്ങനെയാണ്, തെറ്റ് മനസ്സിലായി അതിനെ തിരുത്തുമോ എന്നതാണ്. വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. ആരാണിത്? സുധീർ, സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു നാട്ടിലും മറ്റോ പോയൊന്ന്.
2: ഞാൻ നാട്ടിലായിരുന്നു.
1: ആഹാ, പോയിട്ട് വന്നു അല്ലേ?
2: അതെ അതെ.
1: അപ്പൊ മഴയൊക്കെ കണ്ടു, സുഖമായിട്ട് എത്തി.
2: അതെ അതെ അതെ.
1: പറയൂ, തെറ്റ് മനസ്സിലായി, തിരുത്തോ ഇനി പാർട്ടി?
2: തെറ്റ് തിരുത്തുമെന്ന് ഉണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ തെറ്റ് തിരുത്തുന്നു? മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറി അവര് അവരുടെ വീഴ്ചയാണെന്ന് പാർട്ടി തന്നെ അംഗീകരിച്ചിരിക്കുന്നു.
1: അപ്പൊ അദ്ദേഹം
2: അധികാരവും ദാഷ്ട്യവുമായി മതി.
1: ഈ പാർട്ടിക്ക് ഒരു പിന്നെ നയമുണ്ട് അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ട്, ഒരു സംഘടനാ ഘടനയുണ്ട്. അത് പാർട്ടി സമ്മേളനങ്ങൾ വരുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി മാറുന്നത്, അല്ലെങ്കിൽ ഒരു മരണമൊക്കെ സംഭവിക്കണം അല്ലേ?
2: അല്ല, അങ്ങനെയെങ്കിൽ തെറ്റ് തിരുത്താൻ പറ്റില്ലല്ലോ. ഇനി അടുത്ത പാർട്ടി സമ്മേളനം വരെ നിൽക്കണേ എത്ര വർഷം കഴിയണം?
1: കാത്തിരിക്കേണ്ടി വരും അല്ലേ?
2: പാർട്ടി അടിയന്തര ഘട്ടങ്ങളിൽ പാർട്ടി സമ്മേളനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവരിപ്പോ ഏതെല്ലാം പാർട്ടിയുടെ AK ആന്റണിയൊക്കെ പോകുന്ന ഉത്തരവാദിത്തം എടുത്ത് ഏറ്റെടുത്ത് രാജിവെച്ച് മാറിയെന്ന ചരിത്രം നമ്മളെ മുന്നിലില്ലേ? പരാജയം ഏറ്റുവാങ്ങിയപ്പോ.
1: അപ്പൊ പിണറായി വിജയനും അല്ലെങ്കിൽ MB ഗോവിന്ദൻ മാസ്റ്റർക്കും മാത്രമാണ് ഈ പരാജയത്തിന്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം താങ്കൾ കരുതുന്നത്?
2: പൂർണ്ണമായി ഇവർ രണ്ടുപേരാണ് ഈ പാർട്ടി ഇത്രയും രീതി തകർത്തത്. ഈ പാർട്ടി ഇവരുടെ ധിക്കാരവും ദാഷ്ട്യവും പാർട്ടി സെക്രട്ടറിയൊക്കെ കോടിയേരിയൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, VS പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, നയനാട്ടിൽ ഇരുന്നിട്ടുണ്ട്, ഇവരൊക്കെ ഇരുന്നതൊക്കെയാണ് അദ്ദേഹം ഇരുന്നത്.
1: പ്രത്യേകിച്ച് എനിക്കൊന്ന് കണ്ണൂര്, തളിപ്പറമ്പും അതുപോലെ പിന്നെ പയ്യന്നൂരും അടക്കമുള്ള ആ സ്ഥലങ്ങളെ വിമതർ അല്ലെങ്കിൽ CPMനോട് വിട്ടുപോയ ആൾക്കാരൊക്കെ കൂടെ നിർത്താമായിരുന്നു ഇവർക്ക്.
2: കൂടെ നിർത്തണ്ട, സ്വന്തം ഭാര്യയെ മാറ്റി നിർത്താൻ ഒരു യഥാർത്ഥ പാർട്ടി സ്നേഹിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി മാറി നിൽക്കാൻ പറയേണ്ടത് അവിടെയായിരുന്നു ആദ്യം.
1: ശരിക്കും
2: ഇതത്രയും തെറ്റും തെറ്റ് ആവർത്തിച്ചിട്ട് പറയുന്നത് തെറ്റ് തിരുത്ത സുധാകരനെ പോലെ ഉള്ളവരെ വെല്ലുവിളിക്കണം. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് എന്താണ്? ഗോവിന്ദനും കഞ്ഞികൃഷ്ണനും ഒക്കെ വർഗ വഞ്ചകരാണെന്നാ പറയുന്നത്. ഈ വർഗ വഞ്ചകരെയാണ് ഇത്രയും ലക്ഷം വോട്ടിന് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇപ്പൊ യാഥാർത്ഥ്യ ഇപ്പൊ താഴെ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞു, കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്ത് പൊട്ടിത്തെറി എന്നോ പറയാണ്. ഇനി ഇവരെ രണ്ടുപേരും ഉദ്ദേശിച്ചുള്ള ചർച്ച വേണ്ടത്, പിന്നെ എങ്ങനെ തെറ്റിയിരുത്തും? പിണറായി വിജയനെയും ഗോവിന്ദനെയും ഉദ്ദേശിച്ചുള്ള ചർച്ച വേണ്ട, ബാക്കി കാര്യങ്ങൾ ബാക്കി കാര്യം അവിടെ ഇല്ലല്ലോ. പാർട്ടിയിൽ
1: യഥാർത്ഥത്തിൽ ഇതൊരു മുഖ്യമന്ത്രിയുടെ പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ അതോ പാർട്ടി സെക്രട്ടറിയുടെ പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ?
2: രണ്ടുപേരും പാർട്ടി സെക്രട്ടറി ശരിയല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ രീതി. പാർട്ടി പാർട്ടിക്ക് ഇടപെടാനുള്ള സമയങ്ങളിലൊന്നും പാർട്ടി ഇടപെട്ടില്ല ഗവൺമെന്റിൽ.
1: പാർട്ടിക്ക് തിരുത്താമായിരുന്ന ഒരു ഘട്ടത്തിലും പാർട്ടി തിരുത്തിയിട്ടില്ല അല്ലേ?
2: പാർട്ടി തിരുത്തിയിട്ടില്ല. മറ്റേ എങ്ങനെയായിരുന്നു പാർട്ടി പാർട്ടി സെക്രട്ടറിയേറ്റ് പാർട്ടി AK ജയചന്ദ്രൻ തീരുമാനിക്കും എങ്ങനെ ഭരണത്തിൽ ഇടപെടണമെന്ന്? ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് അങ്ങനെ ഉണ്ടോ? പിണറായി വിജയൻ തീരുമാനിക്കുന്നു, അവിടെ നടപ്പിലാക്കുന്നു, പാർട്ടി റെപ്രസെന്റേറ്റീവ് അവിടെ ഇരിക്കുന്നു. അപ്പൊ പാർട്ടിക്കല്ലേ ഉത്തരവാദിത്തം?
1: അപ്പൊ രണ്ടുപേരും അങ്ങ് മാറി നിന്നിട്ട് ഒരു പുതിയ
2: ഈ പ്രസ്ഥാനം എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇനി ഉണ്ടാവണമെങ്കിൽ ഇവർ രണ്ട് മാറി നിന്നാൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ 35 സീറ്റിൽ നിന്ന് 5 വർഷം കഴിയുമ്പോൾ 5 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം ആ രീതിയിലേക്ക് പോകും.
1: സുധീറിന്റെ അഭിപ്രായമാണ് പറഞ്ഞ. അടുത്ത കോൾ എടുക്കാം. വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടാവും, സമാന അഭിപ്രായം ഉണ്ടാവും, തോറ്റാലും പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരുണ്ടാവും. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ മാത്രം എടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന. നമസ്കാരം.
3: നമസ്കാരം.
1: ആരാണ്?
3: ബഷീർ പൊന്നാനി.
1: ബഷീർ പൊന്നാനി പറയൂ, താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ടുപേരും ആണോ?
3: അല്ല, ഞാൻ ആക്ച്വലി റിങ് ചെയ്യുമ്പം ആ സുഹൃത്ത് പറഞ്ഞ ഏറെക്കുറെ സമാന അഭിപ്രായമാണ്. അത് പിന്നെ ആ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. നേതൃത്വം മാറണം, കാരണം പാർട്ടിനെ അംഗീകരിച്ചു രീതികളിലും പാർട്ടി ഇടപെടാത്തതും, പാർട്ടി ഇടപെടാത്തത് ഒരു പ്രശ്നമാണ്. സർക്കാരിൽ ഇടപെടേണ്ട സമയങ്ങൾ വരുമ്പോൾ ഇടപെടണം. ഇപ്പോ പിന്നെ വലിയ അഴിമതികളോ വലിയ സംഗതികളോ ഒന്നുമല്ല, പക്ഷെ ജനങ്ങളിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട്, ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ സർക്കാരിനെ കുറിച്ച്, സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന.
1: ജനങ്ങളെക്കാളും അവർ പാർട്ടി അണികളെയോ പാർട്ടി പ്രവർത്തകരെയോ മുഖവിലേക്ക് എടുത്താൽ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല.
3: കറക്റ്റ്. അപ്പോ ഈ മുഖ്യമന്ത്രിയുടെ ഈ രീതികളോടും മാനറിസത്തിനോടൊക്കെ നമ്മൾ പൊതുവെ വന്ന വിമർശനങ്ങളെ ഒന്നും തീരെ അഡ്രസ് ചെയ്തില്ല. പിന്നെ ഇപ്പം പിന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിന് പകരം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കെ എൻ ബാലഗോപാലോ അതിലും നല്ല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നിർഭാഗ്യവശമുള്ളവരെല്ലാം ആരും വിജയിച്ചു വന്നില്ല. എം പി രാജേഷോ അല്ലെങ്കിൽ സ്വരാജ് അങ്ങനെ മത്സരിച്ചില്ല. അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ടോട്ടൽ ഫേസ് മാറ്റണം. ഇപ്പോ ഈ രണ്ടു തവണ പിന്നെ തുടർ ഭരണം കിട്ടി അപ്പുറത്ത് പ്രതിപക്ഷമായി ഇരിക്കേണ്ടി വന്ന യു ഡി എഫ് തിരിച്ചു വന്ന എങ്ങനെയാണ്? പുതിയൊരു മുഖമായിരുന്നു കംപ്ലീറ്റ് വി ഡി സതീശൻ എന്ന്
1: പറയുന്നത്.
3: അതെ, കാലം പിന്നെ ആ പാർട്ടിയിൽ ടെക്നിക്കലി പോലും വി ഡി സതീശൻ വരാതിരിക്കാൻ എല്ലാ സാധ്യതകളും ഒരുങ്ങിയപ്പോഴും ജനങ്ങളും പൊതുജനങ്ങളും വോട്ട് ചെയ്തവരും അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളും പൊതു മൊത്തത്തിൽ വി ഡി സതീശനോട് വാദിക്കുകയായിരുന്നു. അതാണ് ഒരു ഒരു പവർ ഓഫ് എന്താ നമ്മുടെ ജനാധിപത്യത്തിന്റെ. അത് ഇവര് തിരിച്ചറിയാതെ, ഇപ്പോഴും തിരിച്ചറിയാതെ പോയാൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഒരു തുടർ ഭരണം ഇപ്പുറത്തുണ്ടാവാനുള്ള സാധ്യതകളേ ഉള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പാർട്ടി ഇപ്പോ പിന്നെ ഇവര് നമ്മുടെ വയനാട്ടിലെ പുനരധിവാസ പദ്ധതി ഒരു സെലിബ്രിറ്റി ലെവലൊരാൾ കാണാൻ വേണ്ടി വന്ന ഒരു പക്ഷേ പി ആർ ഏജൻസിയുടെ ഒരു ഒരു അജണ്ട ആയിട്ട് തന്നെ വന്നതായിരിക്കും ശ്രീ മമ്മൂട്ടിയോട് പിന്നെ സന്ദർശിച്ചത്. പക്ഷെ അതിനു മുമ്പ് കയറുന്ന ഒരു പാവം സഖാവിന്റെ ഒരു ചെറിയ കാര്യത്തിന് വെച്ചിട്ട് വിമർശനത്തിനൊക്കെ വന്ന് രണ്ടു ദിവസം, ചെറിയ കാര്യമാണെങ്കിലും രണ്ടോ മൂന്നോ ദിവസം വലിയ വാർത്തകളിലൊക്കെ നിന്നിട്ട് മുഖ്യമന്ത്രി
1: ചെയ്തതെന്താണ്? മമ്മൂട്ടിയെ
3: വിളിക്കുക, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ സഖാവിനെ വിളിക്കട്ടെ, എങ്ങനെയുണ്ടാവും, എന്ത് ബ്യൂട്ടി ആയിരിക്കും. എന്നാലും മമ്മൂട്ടിയെ പിന്നെ കണ്ടോട്ടെ, അവര് പേഴ്സണലി അടുപ്പുള്ളവരാണ്, വലിയ ആളുകളാണ്, അതവിടെ വേറെ സെറ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ വിളി പോണ്ടത് ഇപ്പുറത്തേക്കായിരുന്നു. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതാണ് കാലം ആഗ്രഹിക്കുന്ന പിന്നെ ഡൽഹിയിലൊക്കെ കാണുന്ന ഈ ഒരു ട്രെൻഡ്, ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യം പോക്കാണ് പാർട്ടിയുടെ.
1: അങ്ങനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെയും പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കാണുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്ത മട്ടിലാണ്.
3: അതെ, അതുപോലെ കുറെ ഉണ്ട്, നമ്മള് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, ബാക്കി പ്രേക്ഷകർ പറയും.
1: ആയിക്കോട്ടെ, താങ്ക്
3: യു. പൊതുവെ ഈ മാനറിസത്തിലും ഇതിലും ഉള്ളൊരു വ്യത്യാസം വേണം, കാരണം കാലം ആഗ്രഹിക്കുന്ന അതാണ്. ഒരു കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോ ഏറ്റവും വലിയ മറ്റൊരു വിമർശനമായിരുന്നു ഈ പിന്നെ കേന്ദ്രമന്ത്രിസഭയെ, അതല്ലെങ്കിൽ ശ്രീ മോദിയെ പേരെടുത്ത് പറഞ്ഞ്, അതല്ലെങ്കിൽ ആർ എസ് എസിനെ പേരെടുത്ത് വിമർശിക്കുന്നില്ല എന്ന് എപ്പോഴും പിണറായി വിജയനെതിരെയുള്ളൊരു ഇതായിരുന്നു. അദ്ദേഹം കാര്യമായിട്ട് അങ്ങനെ പറയാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ കാലം കഴിച്ചു. എന്നിട്ട് ഇപ്പൊ ഇന്നലത്തെ പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ പിന്നെ എന്തായാലും നമ്മുടെ ഈ സമരങ്ങൾക്കെതിരെ എടുത്ത നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് എടുത്ത കേസുകൾ പിൻവലിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആർ എസ് എസ് കൃത്യമായി എഴുതുന്നു.
1: അത് എഴുതുമ്പോഴും ഇപ്പോഴത്തെ സർക്കാർ പ്രതിപക്ഷ നേതാവിന്റെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് ആ കേസ് പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശവും നൽകുന്നു. അതൊരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടിയായിട്ട് കാണാം നമുക്ക്.
3: അതെ, കറക്റ്റ്.
1: പക്ഷെ പണ്ട് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്.
3: അതെ, അതായത് വിരോധാഭാസം നോക്കും, ഉത്തരകാലം അത് ചെയ്യാത്ത ആള് തിരിച്ചിപ്പുറത്തേക്ക് പറയാണ് നിങ്ങളെന്താ പിന്നെ കൃത്യമായിട്ടും വളരെ പിന്നെ സ്ട്രോങ് ആയ നിലപാട് എടുക്കാത്തത് എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത്രകാലം 10 വർഷം ഇത് അവസാനം കണ്ടില്ല.
1: അത് മാത്രമല്ല ബഷീർ, ഇപ്പൊ ടി ജി മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യം ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്തായാലും ബഷീർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താങ്കളുടെ അഭിപ്രായം. വിയോജിക്കാം. നമസ്കാരം, ഗുഡ്
4: ഈവനിങ്.
1: അബ്ദുറഹ്മാൻ റാഷിദിയ, താങ്കളുടെ പാർട്ടിയെ കുറിച്ച് പറയുമ്പോ താങ്കൾ വരണ്ട, എന്താണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്? അവർക്കൊന്നും തെറ്റുപറ്റിയിട്ടില്ല എന്നാണല്ലോ.
4: ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇവരിപ്പോ ഇങ്ങനെ തിരിച്ചു വരേണ്ടതായിരുന്നു എന്നല്ല, ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ വെച്ച്
1: എപ്പോ ആർക്ക് തോന്നി? ഇപ്പൊ വിളിച്ച ആർക്കും തോന്നിയിട്ടില്ലല്ലോ അങ്ങനെ ഇരിക്കട്ടെ പ്രതിപക്ഷത്തെ ഒരു 5 കൊല്ലം.
4: നിങ്ങൾക്ക് തോന്നി, അതുകൊണ്ടാവല്ലോ ഈ ചർച്ച എടുത്ത്. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ്?
1: എന്താണ് നടക്കുന്നത്?
4: അതുപോലെ വർഗീയതയും ഇതൊക്കെ ഒരു കേസ് എടുക്കാതെ പിണറായി കേസെടുത്തില്ല.
1: എന്നിട്ടാണോ മോശം പരാമർശം നടത്തിയതിന് ടി ജി മോഹൻദാസിനെതിരെ ഇപ്പൊ ഉപ്പ പിടിച്ച് അകത്തിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്?
4: അത് നമ്മൾക്ക് കാണാം. ഇവിടം വരെ പോകുന്നുള്ളത് സതീശനാണ് ഭരിക്കുന്നത്, ബി ജെ പിയുടെ ബിനാമിയാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട.
1: അയ്യോ, ഒരു ബി ജെ പിയുടെ ബിനാമിയാണ്. എന്നിട്ടാണോ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? നമ്മളെന്തിനാണ് മുൻധാരണയോട് കൂടി പോകുന്നത്?
4: ഏതായാലും ഒരു കാര്യം പറയാം, ഗോവിന്ദൻ മാഷ് നിൽക്കേണ്ടതായിരുന്നു, തളിപ്പറമ്പിലൊക്കെ ഭാര്യനെ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. ഇതൊക്കെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് കണ്ടത് എന്ന് പറഞ്ഞാൽ ഗൗരി അമ്മയും അതുപോലെ തന്നെ
1: മാറ്റം വരുത്തേണ്ടതായിരുന്നു.
4: അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കല്ല ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടി തോൽക്കുന്നതും ജയിക്കുന്നതും അതാണ്. കാരണം ജനങ്ങൾ മൊത്തം കുറച്ച് കോൺഗ്രസ്സുകാരും കുറച്ച് ബി ജെ പിയുടെ അനുഭാവികളായ ലീഗുകാരും അംഗീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ മുഖ്യമന്ത്രിയെ. പക്ഷേ എന്ന് പറഞ്ഞാൽ ബാക്കി 90% ജനങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട് പിണറായി ആയിരുന്നു ശരിയെന്ന് എല്ലാവരും പറയുന്നുമുണ്ട്.
1: എന്നിട്ട് പിന്നെ എന്ത് പറ്റി? അങ്ങനെ ശരിയായ പിണറായിക്ക് എന്തുകൊണ്ട് പിന്നെ ഒരു അവസരം കൊടുത്തില്ല?
4: അല്ല, കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, വർഗീയത മുന്നിട്ട് നിന്നു, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. അതുപോലെ തന്നെ ഞാൻ ഇനി വന്നു കഴിഞ്ഞാൽ ഇനി കടമെടുക്കില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ 2 മാസം കൊണ്ട് എത്ര കോടികൾ കടമെടുക്കും?
1: കടമെടുക്കാതെ ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ?
4: അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കാരണം തന്നെ ജനങ്ങളെ എന്താണ് ആ സ്ഥാപനം തന്നെ ഇല്ലാത്ത വിധത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുക. കേരളത്തിലെ GCPM LDF കൊണ്ടുവന്ന വികസനവും പുരോഗതിയും ഇതൊക്കെ എന്ന് പറഞ്ഞതാ ഓരോന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വിറ്റുകൊണ്ടിരിക്കുന്നമാതിരി തന്നെ കേരളത്തെയും സതീശനും ലീഗുകാരും കൂടിയിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നുണപ്രചരണത്തിലൂടെ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പാടിലാണ്. സാധനത്തിന്റെ ദിവസേനയാണ് വില കൂടുന്നത്. 2 വർഷം കൊണ്ട് പിണറായി ഭരിക്കുന്ന സമയത്ത് വന്ന വിലക്കയറ്റം 2 വർഷം കൊണ്ട് ഉണ്ടായത് 2 മാസം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞു. ഇതൊന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാതെ
1: അതൊക്കെ അംഗീകരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ വിഷയം പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായിട്ടില്ലെന്ന CPM റിപ്പോർട്ടിനെ കുറിച്ചാണ്.
4: അല്ല, നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ. കാരണം തന്നെ പാർട്ടി സെക്രട്ടറിയാണ് ഭരിക്കുന്നത്, കേരളം AKG സെന്ററിനാണ് ഭരിക്കുന്നു പറഞ്ഞാ
1: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഭരണത്തിൽ ഒരിക്കലും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇത്തവണ ഭരണവും പാർട്ടിയും എല്ലാം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് വിമർശനം.
4: ഭരണത്തിന്റെ വഴിക്ക് തന്നെയാണ് പോയത്. കാരണം രാജിവെക്കേണ്ടത്.
1: ശരി, ഭരണം ഭരണത്തിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും, പക്ഷെ പാർട്ടിയുടെ വഴിക്ക് പോയില്ല.
4: പോയതുകൊണ്ടാണല്ലോ ജനങ്ങൾ അംഗീകരിച്ചത്. ആ ജനങ്ങൾ ഇന്നും
1: അല്ല, അത് ആദ്യത്തെ അഞ്ചു വർഷം അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ 5 വർഷം എന്ത് പറ്റി?
4: ഈ 5 വർഷത്തിനും ഈ 5 വർഷം വിജയിച്ചെന്ന് പറഞ്ഞ വർഗീയത ചൂണ്ടിക്കാണിച്ചും കൊണ്ട്
1: വേറെ ഒന്നും പറയാനില്ല. അല്ലെ, ഈ വർഗീയതയിൽ മാത്രം ഊന്നിയിട്ടാണ് ഈ ഒരു സർക്കാരിനെതിരെ ജനം വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അല്ലാതെ പയ്യന്നൂരിലെ വിഷയോ തളിപ്പറമ്പിലെ വിഷയോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ വിഷയോ അതൊന്നും അല്ല എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത് അല്ലേ? അബ്ദുറഹ്മാൻ റാഷിദി കേൾക്കുന്നില്ലല്ലോ. കട്ടായി പോയോ കട്ട് ചെയ്തിട്ട് പോയതാണോ എന്നറിയില്ല. എന്തായാലും കട്ട് ചെയ്തിട്ട് അധികം പോവാറില്ല. എന്തെങ്കിലും ലൈനിൽ പ്രശ്നമുള്ളതുകൊണ്ട് കട്ടായതായിരിക്കും കേട്ടോ. നമസ്കാരം. ആരാണിത്? ദാസൻ എവിടുന്നാ വിളിക്കുന്നത്? ഒന്നും നന്നായിട്ട് കേൾക്കുന്നില്ല കേട്ടോ. എനിക്ക് ഫോണൊക്കെ ഒന്ന് നേരെ വെച്ചിട്ട് സംസാരിച്ചാലോ. അതാണ് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഡ്രൈവ് ചെയ്യാണോ അതോ? സേഫ് ആയിട്ടിരിക്കും. പറഞ്ഞോളൂ.
5: ദുഃഖകരമായൊരു കാര്യം, ഈ വിളിക്കുന്ന എല്ലാവരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അത് പാർട്ടിനെ ഒരുപാട് ഇകഴ്ത്തി പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഗോവിന്ദൻ മാഷ് അദ്ദേഹം ചെയ്ത ഒരു സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം, നമുക്ക് കുറെ പണുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്, കാര്യമില്ല, ഒരു റിലാക്സേഷൻ ഉണ്ട്. നമ്മൾ ഇത്ര അധികം ചിരിപ്പിച്ച ഒരാളുണ്ടായിരുന്നു ഈ അടുത്ത. അതിനുവേണ്ടിയിട്ടാണ് ഗോവിന്ദൻ മാഷ് മാറ്റണം എന്ന് പറയുന്നത്. നടന്നുറപ്പം
1: തിരുവനന്തപുരത്തേക്ക്.
5: നമ്മൾക്കൊരു ഡിപ്രസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലും ഏറ്റവും വിഷമമുള്ള അവസ്ഥയിലും മാഷ്ടൊരു പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു റിലാക്സ്ഡ് ആണ്, അറിയോ? അത് ഇത്രയും നല്ല മനുഷ്യനെയൊക്കെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
1: ശരി. ശ്രീദാസ്, ശരി ശരി, താങ്ക് യു സോ മച്ച്. എന്തായാലും സത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെയാണല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
6: എന്റെ പേര് അനൂപ് എന്നാണ്.
1: അനൂപ് പറയൂ.
6: ഓക്കെ, ഇപ്പം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തോൽവിയിലേക്കാണ് സി പി എം ഇപ്രാവശ്യം പോയത്.
1: അതെ,
6: അത്രയും വലിയൊരു തോൽവി ഏറ്റുവാങ്ങുമ്പോൾ എന്റെ മുഖം എന്റെ ഫിഗർ എന്ന് പറഞ്ഞ് നടന്ന പിണറായി ആയിരുന്നു ഇതുവരെ എല്ലാരും. പിന്നെ പിണറായിക്ക് അതിന്റെ ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കാം തോൽവിയുടെ.
1: അതെ, അതാണ് അതിന്റെ രാഷ്ട്രീയ മര്യാദ അല്ലെ? പാർട്ടി സെക്രട്ടറി ഏറ്റെടുക്കണം, പാർട്ടി സെക്രട്ടറി ഏറ്റെടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പ്, പയ്യന്നൂർ, ആ തോൽവിക്ക് ഏക
6: മുപ്പത്തഞ്ച്
1: എന്നുള്ളത് അഞ്ചിലേക്ക് ചുരുങ്ങും എന്നാണ് നേരത്തെ വിളിച്ചൊരു ശ്രോതാവ് പറഞ്ഞത്. അത് അത് പിന്നെ എന്താ അതിശയോക്തി തോന്നുന്നുണ്ട്.
6: ഇലക്ഷന് മുമ്പ് ഒരു 60 സീറ്റ് ഉറപ്പ് പുസ്തക വാർഡുകൾ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞതാണ്. അതിന്ന് ഒരു 35 ആയെങ്കിൽ പിന്നെ അഞ്ചിലോട്ടൊക്കെ പോകാൻ വലിയ താമസമൊന്നും വേണ്ട.
1: ശരിക്കും,
6: പക്ഷെ അവരത് മുൻകൂട്ടി കണ്ടു ചെയ്ത് ഒരു പുതിയ തലമുറ വാർത്തെടുത്തില്ല, ഒരു പുതിയ യുവ
1: ആ പുതിയ തലമുറയിലേക്ക് പോകട്ടെ. നമ്മുടെ ജൻസികൾക്കൊന്നും രാഷ്ട്രീയവാദമൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നിടത്താണ് നമ്മൾ ഡൽഹിയിലൊക്കെ ഒരു വലിയ സമരത്തിന്റെ മുന്നണി പോരാളികളായിട്ട് അവർ വരുന്നത്. ആ രീതിയിൽ പാർട്ടിക്കകത്തും ഒരു പുതിയ തലമുറ ഉയർന്നു വരട്ടെ അല്ലേ?
6: കേരളത്തിൽ അങ്ങനെ സി പി എം ചെറുത് കാണിക്കാൻ നേതാവില്ല, ഉണ്ടായിരുന്നെങ്കിലും ധൈര്യമായിട്ട് ഒരു സ്ഥാനം കൊടുത്തേനെ. പക്ഷെ അങ്ങനെ ഒരാളില്ലാതായി പോയി.
1: പക്ഷെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒരാളില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എം സ്വരാജ് ഏറ്റവും ശക്തനായിട്ടുള്ള അവരുടെ നേതാവല്ലേ? പാർട്ടി സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കാൻ പറ്റിയ, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റിയ ഒരു നേതാവല്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മാറി നിന്നതാണ്. എനിക്കൊന്ന് ഇത്ര ചരിത്രപരമായ വലിയ തോൽവി ചിലപ്പോ ഒരുപക്ഷെ സ്വരാജ് മുന്നിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതെ, എന്തായാലും വരട്ടെ, ഒരു വലിയ തലമുറ മാറ്റം പാർട്ടിക്കകത്തും സർക്കാരിനകത്തും വരട്ടെ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹായ്, നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്? ഇബ്രാഹിം, സുഖായിരിക്കുന്നോ?
7: ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, നമ്മുടെ ഈ പ്രവാസി പെൻഷന്റെ ചർച്ച നടന്നായിരുന്നോ?
1: ഇല്ല, നടന്നിട്ടില്ലല്ലോ, വെക്കാലോ കേട്ടോ. നമുക്ക് ഇത്രയും നാള് ഫുട്ബോളായിരുന്നു. ആ ഫുട്ബോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ കുട്ടികളുടെ സമരം ഉണ്ടായിരുന്നു, ജനിച്ച കുട്ടികളുടെ സമരം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ? അപ്പൊ
7: അല്ല, അതിനേക്കാളൊക്കെ പ്രധാനമായി പ്രവാസികളുടെ വിഷയം. നമ്മള് പ്രവാസ ലോകത്ത് നിൽക്കുമ്പോ
1: ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അത് എടുക്കാലോ കേട്ടോ.
7: ഒരു ചാനലുകളും എടുത്താൽ ചർച്ച ചെയ്തില്ല, നാട്ടിലെ ചാനലും ചർച്ച ചെയ്തില്ല. എന്താണ് പ്രവാസികളുടെ ഇത്ര
1: വിദ്വേഷമുള്ളതുണ്ടല്ല? തീർച്ചയായിട്ടും വിദ്വേഷമുള്ളതുണ്ടല്ലോ. നമുക്ക് ഒരു ദിവസം എടുക്കാം തീർച്ചയായിട്ടും കേട്ടോ.
7: നിങ്ങൾ അത് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം.
1: തീർച്ചയായിട്ടും അത് അറിയിക്കണം. നമുക്ക് തന്നെ പല പല മാർഗങ്ങളുണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ മാർഗത്തിലൂടെയൊക്കെ അവർ അറിയുന്നുണ്ട്. എന്തായാലും ചർച്ചയായിട്ട് നമുക്ക് വയ്ക്കാം കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം. അതെ, ഉന്നയിച്ച വിഷയം ഒരു കാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് അടുത്ത ദിവസം എടുത്താലോ. ആരാണിത്? ഹായ് മിഥുൻ, സുഖായിരിക്കുന്നോ? മിഥുനെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ഫിഫയുടെ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ റേഡിയോയുടെ, അതിന്റെ ഭാഗമായിട്ട് ഞാൻ മിഥുനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് മിഥുന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ല, ഈ പരിസരത്തെ ഇല്ലാന്ന് മനസ്സിലാക്കിയത്. ആ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഹായ് പറഞ്ഞിട്ട് ഇട്ടിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വന്നില്ല.
8: അല്ലേ,
1: അതെല്ലേ. എന്തായാലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചിടണം കേട്ടോ. ശരി, ഇനി ചർച്ച ചെയ്യാലോ.
8: ഞാൻ സ്വരാജിന്റെ കാര്യം കേട്ടു. സ്വരാജ്, ഞാൻ പറയാം, സ്വരാജ് ഒരു ഈ ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ആവുക ലീഡേഴ്സ് എന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ അങ്ങനെ പറയല്ലോ, ഇപ്പൊ എം സ്വരാജ്, ഇന്ദീഷ്, അങ്ങനെ കുറെ ലോട്ട് ഓഫ് ആൾക്കാരെ എനിക്ക് അറിയാം, നേരിട്ട് അറിയുന്ന ആൾക്കാരെ ഞാൻ പറയാം. അപ്പൊ സ്വരാജ് എന്താ പറയുക, ഈ പാർട്ടി ക്ലാസ് നല്ലതാ. ഈ പാർട്ടി ക്ലാസ് ഓവറായിട്ട് ആകുമ്പോ ഈ ശ്രദ്ധിച്ചുണ്ടോ, സ്വരാജ് ജയിക്ക് ഇവരൊക്കെ സംസാരം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വന്നത് പക്ഷെ ആ ഒരു ഒരു എന്താ പറയാ, പാർട്ടി ക്ലാസ്സിനെ അഡിക്ഷൻ കൊണ്ടുള്ള സംസാരമാണ്.
1: പാർട്ടി ലൈനിലുള്ള സംസാരം മാത്രമാണ് അവർക്കല്ലേ?
8: അവര് സംസാരിച്ചതിലെന്നെ നാച്ചുറൽ അല്ല, ഞാൻ കുറ്റം പറയല്ല. അപ്പൊ വെച്ചാൽ അവര് ആ ചെറുപ്പം മുതലേ അവർ ഇപ്പൊ അവരോട് ജീവൻ വേണോ പാർട്ടി വേണോ വെച്ചാൽ പാർട്ടി വേണമെന്നേ പറയുള്ളൂ.
1: അതെ,
8: അത് മാത്രം പ്രാക്ടിക്കലി ഇപ്പൊ പാർട്ടിയെ തീരുമാനമാണോ വലുത്, ആൾക്കാരെ നന്മയാണെന്ന്
1: അല്ല, അങ്ങനെ കുറെ പേര് ഉള്ളതുകൊണ്ടാണ് ആ പാർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. പാർട്ടിയോട് വലിയ വലിയ ആത്മാഭിമാനവും ഉൾക്കൂറുള്ള ഒരു കൂട്ടം വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് അതിന്റെ രീതിയാണ്.
8: ഞാനും പറഞ്ഞത്, ഞാൻ മുഴുവനായിട്ട് കമ്മ്യൂണിസ്റ്റ് മുഴുവനായിട്ട് കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, ഞാൻ കുറ്റം പറയല്ല. അപ്പൊ അങ്ങനത്തെ ഒരാളാകുമ്പോ ഈ പാർട്ടിയിൽ എപ്പോഴും പാർട്ടി തലപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മീഡിയേഷനും എടുക്കാതിരിക്കണം. കാരണം ഒരു പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സംസാരിച്ച് സോൾവ് ചെയ്യാൻ സ്കിൽ ഉണ്ടാവും. ചിലപ്പോ ഈ കോടിയേരി ബാലകൃഷ്ണനെ എല്ലാവരും പറയുന്നുണ്ട് പല തരത്തിലും. അതേപോലത്തെ ഒരു വി കെ നായനാരെ ഓർമ്മ ഉണ്ടാവും. വി കെ നായനാർ ശരിക്കും പ്രാക്ടിക്കലി ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ അൺപൊളിറ്റിക്കലും അൺപാർലമെന്ററി മാത്രമേ സംസാരിക്കുള്ളൂ. പക്ഷെ ഒരാളെ അയാളെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക,
9: നായനാര് പറഞ്ഞോണ്ടാണ് പെണ്ണിലോട്ട് വാണിപ ഉണ്ടാവും എന്നൊക്കെ നായനാര് പറഞ്ഞു. അതൊന്നും ജേർണലിസം ജേർണലിസ്റ്റ് ഒരു പ്രശ്നമാക്കിയില്ല. കാരണം എന്താ അറിയോ, അപ്പൊ നാല് ചീത്തയാൾ പറഞ്ഞാലും ആ മീറ്റിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അയാൾ ആ ജേർണലിസ്റ്റിന്റെ തോളിൽ കൈയിട്ട് അവരെ കംഫർട്ടബിൾ ആക്കി വീട്ടിലൊരാൾ സംസാരിച്ചോളെ നമുക്ക് തോന്നും, വീട്ടിലൊരാൾക്ക് ഫ്രണ്ട്ലി ആയി സംസാരിച്ചോളെ.
1: നമ്മളിൽ ഒരാളായിട്ട് നമുക്ക് തോന്നിപ്പോവും, അതാണ് താങ്കൾ
9: അങ്ങനെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് എല്ലാവരെയും പഠിക്കുന്ന സമയത്ത് പാർട്ടി ക്ലാസ്സുകളും മറന്നു പോകുന്ന കാര്യമാണ്. ഒരൊപ്പം നൃത്തം എന്ന് പറഞ്ഞാലും ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, എപ്പാർട്ട് ഫ്രം ദ പാർട്ടി, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഞാൻ ഓപ്പൺലി പറയാം, മുകേഷ് എം എൽ എയുടെ ഒരു കാര്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. മുന്നേ എം എൽ എ ആകുമ്പോ പുള്ളിക്ക് എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആൾ പറഞ്ഞു, പുള്ളിക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു കത്ത് ഇല്ലാണ്ട് പുള്ളി ഒരു കാര്യം ടേക്കപ്പ് ചെയ്യില്ല. ഞാൻ പേര് പറഞ്ഞാ പറയുന്നത്, കാരണം എന്താ അറിയോ, അതെന്താ വെച്ചാൽ അങ്ങനെയല്ല ലീഡർഷിപ്പ് വേണ്ട. അപ്പൊ എ കെ നായനായാലും കരുണാകരനായാലും അല്ലെ പാർട്ടി മറന്നവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. മീഡിയേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്നത് മീഡിയേഷൻ സ്കില്ലാണ് ഏറ്റവും നമ്പർ വൺ സ്കില്ല്. ഇപ്പൊ നമ്മുടെ മാനേജറെ നോക്കുകയാണെങ്കിലും മാനേജ്മെന്റ് സ്കിൽസ് ഇമ്പോർട്ടന്റ് അല്ലേ. അതില്ലാത്തതുകൊണ്ടാണ് ബി തവണ ഇലക്ഷനിലും ഞാൻ മനസ്സിലാക്കിയത് പോയവരൊക്കെ വിക്രം ആൾക്കാർ പോയില്ലേ, ഞാൻ പോയവരും നല്ലവരും എടുക്കണമെന്നാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരിൽ ഒരു അഞ്ചാളെങ്കിലും ഒപ്പം നിർത്താൻ പറ്റുന്നായിരുന്നു, പത്താള് പോയിട്ട്. അത് ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ
1: വിചാരിക്കണായിരുന്നു.
9: പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരിലുപരി അയാൾക്ക് എല്ലാ ആൾക്കാരെയും മനസ്സിലാക്കി പെരുമാറാനുള്ള വലിയ സ്കില്ല് വേണം.
1: തീർച്ചയായിട്ടും അങ്ങനെ സ്കില്ലുള്ള ഒരു തലമുറ വരട്ടെ അല്ലേ സി പി എമ്മിനകത്ത്, ഇടതുപക്ഷത്തിനകത്ത് പൊതുവായിട്ട്.
9: സി പി എമ്മിലുണ്ട്, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ട്രോളായിട്ട് പറയുന്ന ജയിക്കായാലും അല്ലെങ്കിൽ ചിന്താചേർമാക്കും, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ നമ്പർ വളരെ കൂടുതലാണ്.
1: എനിക്കൊന്ന് പുതിയ തലമുറയിൽ ശിവപ്രസാദ് ഒക്കെ കുറെ കൂടി പ്രോമിസിങ് ആണ് തോന്നുന്നത്. സംസാരിക്കുന്ന ഒരു നേതാവിനെ പോലെ, ഒരു വിദ്യാർത്ഥി നേതാവിനെ പോലെ നമുക്ക് തോന്നാറുണ്ട്.
9: ശ്രദ്ധിച്ചോ, ശിവപ്രസാദ് സംസാരിക്കുമ്പോ ആ പാർട്ടി ക്ലാസിന്റെ അഡിക്ഷൻ ഇല്ല.
1: ഇല്ല തീർച്ചയായിട്ടും, അതെ, അത് കുറെ കൂടി ജനങ്ങൾക്ക് അവരിൽ ഒരാളായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും,
9: അതെ അതെ അതെ, പുള്ളി പറയുന്നതും പ്രാക്ടിക്കലാണ് കാര്യങ്ങൾ. എന്ന് ശ്രദ്ധിച്ചോ, ഞാൻ അത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ ചിന്താചാരമും സ്വരാജ് ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് അവരുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് കാരണമാണ് അവര് ആൾക്കാര് ലോഫിംഗ് ഷോക്കൊക്കെ മാറ്റുന്നത്. അതല്ലെങ്കിൽ അവര് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്വരാജ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വെച്ചു പൊതിച്ചോട് ഞങ്ങൾ നിർത്താം, നിർത്തണമെങ്കിൽ ഞങ്ങൾ രക്തദാന ക്യാമ്പ് ചെയ്യുന്നു, ഞങ്ങൾ നിർത്തട്ടെ എന്നാ തിരിച്ചു വെച്ചു. അതൊക്കെ ഇവര് ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ അല്ല, നമ്മൾ ആലോചിച്ചൊക്കെ പൊതിച്ചോട് പോലത്തെ ഒരു വിഷയം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഒരു ദിവസം ചെയ്യും, പത്ത് ദിവസം ചെയ്യും, 20 ദിവസം ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓർഗനൈസേഷൻ അണ്ടറിൽ വന്നാൽ മാത്രമാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം
1: വളർന്നു. ആ
9: അതെ, നമുക്ക് നമ്മൾ ചെയ്യില്ല, ഒരു ടീമും ചെയ്യില്ല ലൈഫ് ലോങ്.
1: എന്തായാലും സന്തോഷമുണ്ട് മിഥുൻ, വളരെ വിശദമായിട്ട് വേറൊരു ടേക്കിലേക്ക് ചർച്ച കൊണ്ടുപോയത് എന്തായാലും നന്നായി. നേതാക്കളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് അടക്കം മാറേണ്ടത് പുതിയ കാലത്തിന് ആവശ്യമാണ്. മിഥുനെ താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത കോളിലേക്ക് പോയാലോ, വിളിക്കാം 800-9220. ആരാണിത്?
10: നമസ്കാരം
1: ശ്രീ ജോസഫ്. ഇപ്പൊ മിഥുൻ വിളിച്ചപ്പോ നമ്മുടെ നേതാക്കളുടെ ഒരു ശരീരഭാഷ അല്ലെങ്കിൽ സംസാര രീതി ഇതൊക്കെ പുതിയ കാലത്തിന്റെ പൊളിറ്റിക്സിൽ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഒരു വലിയ ഘടകമായിട്ട് തോന്നിയിട്ടില്ലേ താങ്കൾക്ക്?
10: എനിക്ക്, ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം രാഷ്ട്രീയമൊക്കെ പകരം പറഞ്ഞു
1: കഴിഞ്ഞു,
10: നമുക്ക് മനസ്സിലാവേണ്ട ഒരു കേസ്, കേരള സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് തികച്ചും വ്യത്യസ്തമാണ്. ഒന്ന് ലിറ്ററേറ്റ് നേച്ചർ ഇതിലും കാര്യത്തിലും പത്ര വായനയുടെ കേസിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സ്വഭാവം എടുത്താൽ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കേണ്ട, അവരുടെ അണികളും അല്ലെങ്കിൽ അവർക്ക് അനുഭാവം പുലർത്തുന്ന ആൾക്കാരും കൂടെ മാത്രം വോട്ട് ചെയ്താൽ ഇവിടെ ഭരണം പിടിക്കാൻ ഉള്ളത്. ഇവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം കാണുന്നത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കാരണങ്ങൾ കാണും. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് പൊതുജനങ്ങളാണ്. ആ ഗവൺമെന്റ് എന്ന് പൊതുജനങ്ങൾ ഞങ്ങളുടെ അടിമയാണെന്ന് ചിന്തിക്കുന്നു, അവിടുന്ന് മുതൽ ഭരണത്തിന്റെ വീഴ്ച തുടങ്ങും. അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് പറയാന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് നാടുനീളെ സെക്യൂരിറ്റി വണ്ടികളും എസ്കോർട്ട് വണ്ടികളുമായിട്ടുള്ള ഒരു കാര്യം, അതിന് വേണ്ടിയിട്ട് സ്കൂളിന്റെ മതിൽ പോലും പൊളിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ബസ്സിൽ ലിഫ്റ്റ് പിടിപ്പിച്ചു. ആ വ്യക്തിക്ക് ഇപ്പിതൊന്നും വേണ്ട. അതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ്, ഒരു നേതാവും പാർട്ടിനേക്കാളും മുകളിൽ വളരാൻ പാടില്ല. അത് പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്, സഖാവ് തന്നെയാണ്. അതെന്താ പറഞ്ഞത്, നമുക്കറിയാം പ്രസിദ്ധമായ കടലിലെ തെരയും ബക്കറ്റിലെ
1: വെള്ളമൊക്കെ.
10: അതെ അതെ, സ്വന്തം കാര്യം വന്നപ്പോ ഇതൊന്നും ബാധകമായിരുന്നില്ല. എന്താ കാരണം, തിരുത്തേണ്ടത് എവിടുന്ന് മുതലായിരുന്നു? ആദ്യം വന്ന സ്തുതി പാട്ട്, രണ്ടാമത്തെ കേസ് വന്ന മെഗാ തിരുവാതിര. നമുക്കറിയാം കണ്ണൂരിലെ പി ജയരാജന് വാഴ്ത്തുപാട്ട് വന്നു എന്ന്
1: പറഞ്ഞിട്ട് പ്രശ്നമായിരുന്നു അല്ലേ?
10: തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ ആളാരാ? ഇതേ സഖാവാണ്, സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് പാലിക്കപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിന്റെ വിശ്വാസ്യത നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് കേരളം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു മരിച്ചത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി വിജയനെതിരെ വെക്കാൻ ഒരാൾ പണ്ടും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവും എനിക്ക്
1: തോന്നുന്നു.
10: സംഭവിച്ചത് എന്താണ്? അതെ, അപ്പൊ എന്ത് പറ്റി? ആ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് മാറി ഭരണത്തിലേക്ക് വന്നപ്പോ പാർട്ടിനെ ഹൈജാക്ക് ചെയ്ത പോലെ. കാരണം ആ പാർട്ടി സെക്രട്ടറിയായിട്ട് ഇരുന്ന സമയത്ത് പാർട്ടിക്കകത്ത് കൊണ്ടുവന്ന എല്ലാ നേതാക്കന്മാരും പിണറായി വിജയന് സ്തുതി പീടുന്ന ആൾക്കാർ മാത്രമായിരുന്നു. അത് വെട്ടി നിരത്തി എതിർ ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കി. അപ്പൊ വന്ന സംഭവം എന്താണ്? ആരും തെറ്റ് ചൂണ്ടിക്കാണിക്കാണ്ടായി പാർട്ടിയുടെ അകത്ത്. പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മാത്രമാണ് സ്നേഹപൂർവ്വമെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി
1: കൊടുത്തിറങ്ങി.
10: ഉള്ളതുകൊണ്ടാണ്, നേരെ മറിച്ച് എം വി ഗോവിന്ദ വന്ന സമയത്ത് എം വി ഗോവിന്ദ പിണറായി വിജയൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പറയില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഭരണപരമായ കാര്യങ്ങൾ പറയാം, പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി പറയുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ സമയത്ത് പാർട്ടി നിലപാടും ഭരണ നിലപാടും പിണറായി വിജയനാണ് പറയാ. അവിടെയാണ് വീഴ്ച വന്നത്.
1: ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കും നമ്മൾ ഈ ഫാസിസം എന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു
10: വശം. എന്താ അത്? പക്ഷെ നമുക്ക് പറയാം കേഡർ പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇതേ പ്രശ്നം നമുക്ക് കോൺഗ്രസിലും കാണാൻ പറ്റും, ബി ജെ പിയിലും കാണാൻ പറ്റും. ബി ജെ പിയിൽ അമിത്ഷായും മോദിനും എഗൈൻസ്റ്റ് ആയിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച് ഇവര് പാർട്ടിയിൽ ആരെങ്കിലാണോ? അവിടെ പാർട്ടി പ്രസിഡന്റ് വേറെ ഇല്ലേ?
1: അതെ.
10: നേരെ മറിച്ച് കോൺഗ്രസിന്റെ അകത്തും അതുപോലെയുണ്ട്. പക്ഷെ കോൺഗ്രസിൽ ഇവരെ രണ്ടാളെ വെച്ചൊരു പ്രത്യേകം എന്താ വെച്ചാല് അവിടെ ആരും അച്ചടക്കമുള്ള ആൾക്കാരല്ല. നേതാക്കൾ എതിർശബ്ദം ഉണ്ടെങ്കിൽ പാർട്ടി പാർട്ടിക്കെതിരായിട്ട്, അതായത് നേതാക്കൾക്കെതിരെ പാർട്ടി നിലപാടെടുത്താൽ ഈ നേതാക്കൾ പരസ്യമായിട്ട് വന്നിട്ട് പറയും. നമുക്ക് ശശി തരൂരും അതുപോലെ തന്നെ ബാക്കിയുള്ള നേതാക്കളൊക്കെ അവസ്ഥ
1: നമുക്കറിയാം.
10: എല്ലാവരും പറയും, അതായത് ഈവൻ ജിൻഡോ പോലും പറഞ്ഞിട്ടുണ്ട് സതീശനെതിരെ. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ളത് പുറത്തു വരും, ഇവിടെ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസം പുറത്തു വരില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് പൊതുജനങ്ങൾ വിചാരിക്കുക ഈ പാർട്ടിയും അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാണ്.
1: ശരിക്കും
10: അതുകൊണ്ടാണ് ആ വോട്ടിനെയൊക്കെ, അതെ അതാണ് ആ വോട്ടിനും ബാക്കി എല്ലാത്തിനും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പാർട്ടി തിരുത്തുമെന്ന് പറഞ്ഞാലും പ്രത്യക്ഷമായിട്ട് ഒരു തിരുത്തൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാരെ പോലെ എന്ത് നടപടി അവർക്ക് എടുക്കാൻ പറ്റാം? ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി സെക്രട്ടറിനെ കണ്ടെത്തണം. ആ പാർട്ടി സെക്രട്ടറി ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു മുഖം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യുവാക്കളെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും.
1: അതെ, ഉറപ്പായി.
10: അല്ലാണ്ട് വയസ്സുള്ള ആരും ഏൽപ്പിക്കാൻ പറ്റില്ല.
1: അതെ, ഒരു തലമുറ
10: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതെ, അത് മാത്രമല്ല അധിക പ്രശ്നം പറയാൻ പാടില്ല, വളരെ മെച്ചുവർ ആയിട്ട് പക്വതയോടെ എല്ലാ കാര്യത്തിലും നിലപാട് പറയുന്ന ഒരാളായിരിക്കണം, അന്നാ മാത്രം നടക്കുള്ളൂ. ഇനി തോറ്റേന്റെ കാരണം നോക്കിയിട്ട് വേറെ എവിടെയും പോകണ്ട. പലരും പറഞ്ഞു അഴിമതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആരോപണം ഉള്ള സമയത്ത് നമ്മളെ പാർട്ടി അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ വേണ്ട. നമുക്കറിയാം ശബരിമലയുടെ പ്രശ്നം വന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പാർട്ടി നിയോഗിച്ച പലരും ഇപ്പൊ അഴിക്കുള്ളിലായിട്ടുണ്ട്.
1: പത്മകുമാർ അടക്കം.
10: അത് കൂടാണ്ട് പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർ എന്തൊക്കെ കഷ്ടപ്പാട് അവർ സഹിച്ചിട്ടുണ്ടായിരുന്നു സെക്രട്ടറിന്റെ മുന്നിൽ, അവരെ നോക്കുകൂത്തിയാക്കിയിട്ട് പിൻവാതിൽ നിയമനം നടത്താം, ഇതൊക്കെ ഇവർ കാണുന്നില്ലേ? ഇതൊക്കെയല്ലേ വോട്ടെടുപ്പിൽ ബാധിക്കുക? അത് ചിന്തിക്കാനുള്ള ബോധം പോലും പാർട്ടിക്കും ഉണ്ടായിട്ടില്ല, പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് തോറ്റതും. ഇനി ഇത് തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരാനും പോകുന്നില്ല. തിരുത്തുന്നുണ്ടോ? ശക്തമായ പ്രതിപക്ഷമായിട്ട് മാറ ക്രിയാത്മകമായ പ്രതിപക്ഷം, അല്ലാണ്ട് ആക്രമിക്കുക, ഹർത്താൽ നടത്തുക, അടിച്ചു പൊട്ടിക്കുക, ഇതൊന്നല്ല വേണ്ടത്. നല്ല പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ കാണിക്കുക. അടുത്ത തവണ ഇവർക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടാവും, കാരണം കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ട്. ഇനി അങ്ങനെയല്ല, സതീശനും ബാക്കി ടീമും വളരെ മെച്ചോർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കണക്കുകൂട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭരണവും നല്ലൊരു പ്രതിഘോഷവും കേരളത്തിന് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവട്ടെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. തെറ്റ് തിരുത്തിയിട്ട് എന്തായാലും CPM ഇടതുപക്ഷം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ടെങ്കിലും അവരവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് വരാൻ പോകുന്നത് വേറൊരു ശക്തി ആയിരിക്കുമെന്ന് ആ രണ്ടു കൂട്ടർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയ്ക്ക് അവർ നിന്ന് കൊടുക്കുമോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
11: ഹലോ, മിനി പത്മ, ആഷ്കർ ഭട്ടാമ്പിയാണ്.
1: ആഷ്കർ ഭട്ടാമ്പി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു?
11: സുഖായിരിക്കുന്നു.
1: വളരെ പെട്ടെന്ന് പറഞ്ഞോളൂ, തെറ്റ് അവർക്ക് മനസ്സിലായി, ഇനി തിരുത്താൻ വേണ്ടിയിട്ട് ഇവർ ഒരുക്കമാകുമോ എന്നതാണ് നമ്മുടെ ചോദ്യം.
11: ഒരു നല്ല നേതാവിനെ CPM സത്യത്തിൽ മഷിയിട്ട് തന്നെ പോലും കാണാനില്ല. പുതിയ തലമുറയൊന്നും ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായിട്ട്. പുതിയ തലമുറയിൽ ആരൊക്കെ ഈ ജയ്ക്ക്, ഈ ഡബിൾ റഹീം, അങ്ങനെ ചിന്തോ ജയറാം, അങ്ങനെ കുറെ പേര്, അവരൊന്നും വിശ്വാസം ഇല്ലാതായി. എന്താണ് അവരൊക്കെ പറയുന്നത്? അങ്ങനെ കുറെ നാടകങ്ങൾ കളിക്കുന്ന ആളുകൾ അല്ലാതെ ഒന്നും ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നല്ല നേതാവ്, ഒരു ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു നല്ല നേതാവ് സി പി എമ്മിൽ മഷിയിട്ട് തെരഞ്ഞാൽ,
1: അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന സമയത്ത് ഒരു എ ടീം അവിടെ ശക്തമായിട്ടുള്ള സമയത്ത് ഒരു ബിയും സിയും ടീമും ഒക്കെ വളരെ ശക്തമായിട്ട് ഉണ്ടാക്കാമായിരുന്നു സി പി എമ്മിന്, പ്രത്യേകിച്ച് ഇടത് പക്ഷത്തിന് അല്ലേ?
11: തീർച്ചയായിട്ടും ഉണ്ടാക്കായിരുന്നു, അതിനുള്ള എല്ലാ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സ്വന്തം കയ്യിലെല്ലാം ഒതുക്കിയത് കാരണം നല്ല നല്ല നേതാക്കളെയൊക്കെ വെട്ടി ഒതുക്കി. അത് കാരണം ഇപ്പോൾ ആരും ഇല്ലാതായി സത്യത്തില്. നല്ലൊരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കാരണം നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നല്ലൊരു ഭരണം ഉണ്ടാവുള്ളൂ. അത് ഇപ്പൊ ആരും ഇല്ലാതായിപ്പോയി.
1: ശരിക്കും തെറ്റ് മനസ്സിലായി. തിരുത്താൻ വേണ്ടിട്ട് ആരാണ് ഇവരെ തിരുത്തിക്കാൻ വരിക എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം.
11: ഇവരിങ്ങി എല്ലാ വിഷയത്തിലും സമരം ചെയ്യും. ഇവരുടെ സമരം പോലും സത്യത്തിൽ കോമഡി ആയിപ്പോയി ആളുകൾക്ക്. കാരണം ഇവര് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പൊ പി എം ശ്രീലിക്കെതിരെ ഇവര് സമരം ചെയ്യുന്നു. ആളുകൾ ആരെങ്കിലും ആ സമരത്തിന് കൂട്ടു നിൽക്കും. കാരണം ഇവരൊപ്പിട്ട് എല്ലാത്തിനും അനുകൂലിച്ച സംഭവം ഇവരിപ്പൊ സമരം ചെയ്യുന്ന ആളുകൾക്ക് ആരെങ്കിലും അതുകൊണ്ട് വിശ്വാസം ഉണ്ടാവോ? ആ ഒരു ഭരണത്തിലേറി പിറ്റേ ദിവസം തന്നെ ഒരു കുടിയൊഴിപ്പിക്കലൊരു സമരം ഉണ്ടായിരുന്നു,
1: ഓർമ്മയുണ്ടാകും.
11: അത് ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു. പക്ഷെ ഇവരുണ്ടാവുമ്പോ അതിനെതിരെ ഒരുപാട് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴൊന്നും ഇവരതിൽ ഇടപെട്ടില്ല. ഇവര് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം ഇവരതിനു വേണ്ടി കൊടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമരത്തിന് ആള് ആരെങ്കിലും ഇവരെ വിശ്വസിക്കോ? അപ്പൊ ഇവര് സമരം ചെയ്താൽ ഇവര് വന്ന നേരാവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഇത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം ഇവര് സമരം ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചൊരു പാർട്ടിയാണ്. ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. ഇവര് ഭരിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മോശമാണ് അവസ്ഥ എന്നുള്ളത്. ഇവർ ഏറ്റവും നല്ലത് സമരം ചെയ്യാൻ വിടലാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി.
1: ശരി, അഷ്കർ പട്ടാമ്പിയാണ് സംസാരിച്ച ലാസ്റ്റ് കോളറായിരുന്നു. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം, വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു അഭിപ്രായമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിലുണ്ടായത്. ഇതുപോലെ എല്ലാ ദിവസങ്ങളും നല്ല ക്രിയാത്മകമായിട്ട് നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളതും ആ പാർട്ടിയോട് യോജിച്ച് പോകുന്നതും വിയോജിപ്പൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ചർച്ച ഇനി വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
12: Let's talk with Mini Padma.
13: എനിക്ക് മടുത്തി കോട്ട ജീവിതം.
14: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
15: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ?
14: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
15: നോക്കി. നീ ഇനി ഇതിനെയൊന്നും പുറകെ പോകാതിരിക്കുന്നേ നല്ലത്.
14: ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
15: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു?

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പൊതുവിദ്യാഭ്യാസ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.
2: Brought to you by ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ്, genuine parts center for Japanese cars.
3: പൊതുവിദ്യാഭ്യാസ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച.

പറയുന്നതിനേക്കാൾ വലിയൊരു നീചത്വം വേറെ ഇല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡൽഹി AKG ഭവനിൽ പോലീസ് സംഘമെത്തി. SFI ഡൽഹി സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് സംഘം എത്തിയത്. CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് കേസെന്ന് സൂചന. ഐഷി ഘോഷ് AKG ഭവനിലാണുള്ളത്. ഡൽഹി പോലീസ് നേതാക്കളുമായി സംസാരിച്ചു. CJPയുടെ ആദ്യഘട്ട പ്രതിഷേധത്തിലും തുടർ പ്രതിഷേധങ്ങളിലും ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. ഐഷി അറസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് തന്നെയാണ് പോലീസ് AKG ഭവനിൽ എത്തിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ട്. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ കത്ത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം നൽകി. ഡൽഹി സമരം പുതിയൊരു അധ്യായമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോദിക്കും അമിത്ഷായ്ക്കും മുട്ടുമടക്കേണ്ടി വന്ന ഐതിഹാസിക സമരമായി ഇത് മാറി. സുപ്രീംകോടതി ഇടപെടലും ജനാധിപത്യ വിശ്വാസികൾക്ക് കരുത്തേകുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ലോക്സഭയിൽ പൊതുപരീക്ഷ നിയമ ഭേദഗതി ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? ലാത്തികൊണ്ട് തലക്കടിക്കാൻ പറഞ്ഞതാര്? അമിത്ഷാ മറുപടി പറയണം. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ വെറും പ്രഹസനം മാത്രമെന്ന് ഗൊഗോയ്. July 20 കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയെക്കുറിച്ച് സർക്കാർ മറുപടി നൽകണമെന്നും MP ആവശ്യപ്പെട്ടു. ലോക്സഭയിൽ നേരത്തെ പ്രതിപക്ഷ ബഹളമുണ്ടായി. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഭയിൽ ഹാജരാകാത്തതിൽ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സ് കാരന് കാഴ്ച നഷ്ടമായതും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെയാണ് പരിഗണിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും എ അജികുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഒരു ദിവസത്തേക്ക് ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവുമായി CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി M. ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെന്ന് കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചെന്ന ആരോപണം തള്ളി പോലീസ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ സിയാദിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ നിലവിൽ യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ US ആരും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും ട്രംപിന്റെ കൂടിക്കാഴ്ച ഇന്ന്. 6 മണിക്ക്

0: होम एफएम न्यूज़ वाज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजा दुबई अबू धाबी एंड अलेन सिंस 1982
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
1: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
0: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
4: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 64%.
5: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റ്സ് ദ 28th of July 2026. യെസ്, 7ാമത്തെ മാസമാണ്. അടുത്ത മാസം ഓണമാണ്. ഓണത്തിൻ്റെതായിട്ടുള്ള ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, സോഷ്യൽ മീഡിയ ഫീഡുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ടി വിയിലെ ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ഓണം ആദ്യം എത്തുന്നത് ഇവിടങ്ങളിലൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പ്രത്യേകിച്ചും ഓണത്തിന് മുൻപായി തന്നെ ഓണത്തിൻ്റെ പ്രത്യേക ഷൂട്ടുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് ഈ ഡ്രസ്സിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുട്ടീക്കുകളും ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് സെല്ലേഴ്സും ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണല്ലോ. അവരൊക്കെ ഇങ്ങനെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കസവ് സാരികൾ, കസവ് മുണ്ടുകൾ ആൻഡ് ട്രഡീഷണൽ കുർത്താസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ റീൽസ് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഓണം എത്തിയിരിക്കുകയാണ്. ആൻഡ് നാട്ടിലേക്കുള്ള, നാട്ടിൽ നിന്നുള്ള വലിയ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ഇങ്ങനെ ടി വിയിലൊക്കെ നിറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓണത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് ഇനി ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു മാസത്തിനപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു ഓണക്കാലത്തേക്ക് കംപ്ലീറ്റ്ലി ചെല്ലുകയാണ്, ചെന്നെത്തി ചേരുകയാണ് അല്ലേ. ഇനി എന്തായാലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടുത്തെ ചൂടിന് യാതൊരു കുറവും ഈ ദിവസങ്ങളിലൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ, ചൂട് കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. യുവയുടെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ തുടരുമെന്നുകൂടി എൻസിഎം അറിയിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ നല്ല മഴ കിട്ടിയതായിട്ട് പലരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ മഴയുള്ളടുത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വിഷ്വൽസ് ഒക്കെ നമുക്കൊന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തരണേ. ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ നല്ല മഴയുടെ വിഷ്വൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചായ കുടിക്കാൻ നിർത്തുന്ന സമയത്തോ ഒക്കെ ഒന്ന് അയച്ചിരുന്നാൽ മതി. നല്ല സമ്മാനങ്ങളൊക്കെ തരാം. നല്ല വിഷ്വൽസ് ഒക്കെ അയച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പല കോൺടസ്റ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും യുഎയിലെ ചൂടിന് ആശ്വാസമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ എൻസിഎം അറിയിച്ചിട്ടുള്ളത്. കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ളത്. പൊതുവേ തെളിഞ്ഞതോ അല്ലെങ്കിൽ ഭാഗികമായിട്ടൊരു ക്ലൗഡിയൊക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഈ ദിവസങ്ങൾ അനുഭവപ്പെടുക അത്രേ. പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കണ്ണാടി വെച്ചിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഞാൻ കണ്ണാടി വെച്ചിട്ടുള്ള ഒരാളാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ബിൽഡിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, മൊത്തം ആ മൂടൽ മഞ്ഞ് ഫോഗ് ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ മൂടുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറത്തെയും അകത്തെയും ആ ഒരു ഹ്യൂമിഡിറ്റിക്കുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. എന്തായാലും അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥ തന്നെയായിരിക്കും ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ മഴമേഘങ്ങളിങ്ങനെ രൂപപ്പെട്ട് ആ ഒരു മഴ മുന്നറിയിപ്പൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലകളിൽ റാസൽഖൈമ എമിറേറ്റിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മഴ ചിലയിടങ്ങളിലൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് പ്രെഡിക്ട് ചെയ്യുന്നത്. കിട്ടിയിട്ടുണ്ടെങ്കിൽ വിഷ്വൽസ് അയക്കുന്ന കാര്യം മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്മാനം ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ദ ടിക്കറ്റ്സ് ഫോർ ഉന്മാദം. ഒരുപാട് നല്ല സിനിമകൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ ഹോളിവുഡിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ചിത്രങ്ങളാവട്ടെ, ഈവൻ ദോ മലയാളത്തിൽ നിന്ന് പോലും കിടിലൻ സിനിമകളുടെ ഒരു മെഗാ ലൈനപ്പ് തന്നെയാണ് ഈ രണ്ട് മാസങ്ങളായിട്ട്, അടുത്ത രണ്ട് മാസങ്ങളിലായിട്ട് ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതിൽ അതിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉന്മാദം എന്ന ചിത്രത്തെ കാണാം. ഉന്മാദത്തിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് ഒട്ടും വൈകാണ്ട്, ഡിലേ ഇല്ലാണ്ട്, ലാഗ് ആകാണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ഞാൻ നിങ്ങളിവിടെ തന്നെ ഉണ്ടായിരിക്കണേ. ഒരു ട്രെൻഡിങ് ട്രാക്ക്, ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Amore, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: നമ്മുടെ ഇവിടെ ഒരു 4-4.5 ആയ സമയം മുതൽ ഞാനാണെങ്കിൽ ഇങ്ങനെ ദുൽഖർ സൽമാന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഇങ്ങനെ റീലോഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഐ ആം ഗെയിം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഓണം റിലീസുകളിലൊന്നാണ് ദുൽഖർ സൽമാന്റെ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്കുള്ള ഒരു വലിയ തിരിച്ചുവരവാണ്. അദ്ദേഹത്തിന്റെ അന്യഭാഷാ ചിത്രങ്ങൾ, ഇപ്പോൾ ലക്കി ഭാസ്കർ ഉൾപ്പെടെയുള്ള സിനിമകൾ വലിയ വിജയങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മലയാളത്തിലേക്ക് ഇപ്പോൾ ഡബ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു പ്യുർ ആൻഡ് പ്യുർ ഔട്ട് ആൻഡ് ഔട്ട് മലയാള സിനിമ എന്നുള്ള ആ ഒരു ലേബലിൽ ദുൽഖറിനെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഹാസ് ഹിദായത്ത് എന്ന സംവിധായകൻ RDX പോലെ, അതും അന്ന് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്തയും രാമചന്ദ്ര ബോസാൻകോ നിവിന്റെ പടവും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഓണം ക്ലാഷ് വെച്ച് ഓണം മിന്നറടിച്ച സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പടത്തിൽ ദുൽഖർ വരുന്ന സമയത്ത് എന്തായാലും സംതിങ് എക്സൈറ്റിംഗ് വിൽ ബി ദെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇതുവരെയും ട്രെയിലർ വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഇനി 6 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇടുമെന്നാണ്. ദുൽഖറൊക്കെ ഇവിടെ UAE ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ മമ്മൂക്കൻ്റെ ഒരു സ്റ്റോറിയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് പുള്ളി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 6 മണിക്കായിരിക്കും ഇനി അവർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, എക്സൈറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തെലുങ്ക് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തെലുങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കാൽവെയ്പ്പ്, ഓഫ് കോഴ്സ് അവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര അവിടെ പതിപ്പിച്ച് കഴിഞ്ഞെന്ന് തന്നെ പറയാം. കാരണം ചെയ്യുന്ന ഓരോ പടങ്ങളും അത്രമാത്രം വലിയ വെറൈറ്റി ചിത്രങ്ങൾ, അത്രയും വലിയ ഹിറ്റുകളാവുകയാണ്. സീതാരാമോ ആവട്ടെ, അല്ലെങ്കിൽ ലക്കി ഭാസ്കർ ആവട്ടെ, ആൻഡ് ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക്, ആ നിരയിലേക്ക് ഒരു സിനിമ കൂടി കടന്നു വരികയാണ്. ഒന്നല്ല, 1-2 പടങ്ങൾ വരികയാണ്. ആകാശം ലോക്കത്താര AOT, അപ്പോൾ അതിലെ ഒരു പാട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര രസമുള്ളൊരു ദുൽഖറിനെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. ഈ സെക്കൻഡ് ഷോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ദുൽഖറുണ്ടല്ലോ, അതുപോലൊരു ദുൽഖർ സൽമാൻ്റെ ഒരു ക്യാരക്ടറിനെ നമുക്ക് ആകാശം ലോക്കത്താര പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആകാശത്തിൽ ഒരു നക്ഷത്രം, അത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ AOT, അപ്പോൾ ആ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൂജാ ഹെഗ്ഡേയുമായിട്ടുള്ള പടം ശ്രീശ്രീയുടെ ഒരു പാട്ടും, അതൊക്കെ അത് ഇന്നലെ വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് സെറ്റർ, ഈ ജനറേഷൻ താരങ്ങളിൽ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്ററായിട്ട് മാറിയിട്ടുള്ള താരം അത് നിസ്സംശയം ദുൽഖർ സൽമാനാണെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ അഭിനയത്തിലാവട്ടെ, അഭിനയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചാർലിയിലൂടെ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് നേടി. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടു. പറവയിലാവട്ടെ, അല്ലെങ്കിൽ കമ്മട്ടിപ്പാടത്തിലാവട്ടെ, കലിയിലാവട്ടെ, ആൻഡ് ഇപ്പോൾ തമിഴിൽ വന്നിട്ടുണ്ടായിരുന്ന കാന്ത, മാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഞെട്ടിപ്പോയി. എന്ത് അഭിനയമാണ് ഈ മനുഷ്യൻ കാണിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം അത്രമാത്രം ഡെപ്തിൽ പോയിട്ട് ആ ഒരു കഥാപാത്രം നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ജനറേഷൻ്റെ ഒരു കഥ പറയുന്ന ഒരു ചിത്രം കൂടിയായിരുന്നല്ലോ കാന്ത. അപ്പോൾ ഗംഭീര അഭിനയമാണ് കേട്ടോ അതിൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള തമിഴ് സുഹൃത്തുക്കളൊക്കെ അത് ആ പടം കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. ആൻഡ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ മലയാളത്തിൻ്റെ ആ ഒരു ബാരിയേഴ്സ് എല്ലാം ഭേദിച്ചുകൊണ്ട് ലോകം ഉൾപ്പെടെയുള്ള സിനിമകൾ സമ്മാനിച്ചു. ആസ് എ പ്രൊഡ്യൂസർ വലിയൊരു മൈലേജ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നേടിക്കൊടുത്തു. ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണെങ്കിലും എത്രയോ നല്ല ചിത്രങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് എത്തിച്ചു. ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ അവാർഡിൽ ഉൾപ്പെടെ മെൻഷൻ ചെയ്യപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമ ആ പടം, പിന്നെ സൂ ഫ്രം സോ, പിന്നെ നൻപകൽ നേരത്ത് മയക്കമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ദുൽഖറിൻ്റെ ഇത് തന്നെയായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ദുൽഖർ ആസ് എ സിംഗർ, ദുൽഖർ ആസ് എ ട്രെൻഡ് സെറ്റർ, നമുക്ക് അത്രമാത്രം ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷിംഗ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഇത്രയധികം അപ്ഡേറ്റുകൾ ഇന്നത്തെ ദിവസം വന്നുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ എന്തായാലും യെസ്, ഐ എം ഗെയിമിൻ്റെ ട്രെയിലർ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇപ്പോൾ നമുക്കൊരു തമിഴ് ട്രാക്ക് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട റോഡ്സിൽ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ള ഒരു മേജർ ആക്സിഡന്റിന്റെ അപ്ഡേറ്റ് തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് സംഭവിച്ചിരിക്കുന്നത് ദുബായ് ഹിൽ എസ്റ്റേറ്റിന്റെ ഭാഗത്തായിട്ട് അൽഖേൽ റോഡിലാണ് കേട്ടോ. അൽഖേൽ റോഡിൽ ഈ ഒരു ആക്സിഡന്റ് കാരണം കുറച്ചധികം ട്രാഫിക് കൺജഷൻസ് അവിടെ രൂക്ഷമായി വരുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ വർഷാഭാഗത്ത് നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് നേരെ കയറി വരുന്നവരാണെങ്കിൽ അൽഖേൽ റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് ഹിൽസ് എസ്റ്റേറ്റിന് സമാന്തരമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ മറാബി സ്ട്രീറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ അൽഖൂസ് ഭാഗത്ത് നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്നവർ മറാബി സ്ട്രീറ്റിൽ നിന്നും കണക്ട് ചെയ്ത് അൽഖേൽ റോഡിലേക്ക് കയറുകയാണെങ്കിൽ കുറച്ചധികം സമയത്ത് ഡിലേ അവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഹെസാ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് തന്നെയാണ്. ആൻഡ് ഷെയ്ഖ് സായദ് റോഡിൽ കമ്മിങ് ഫ്രം ആ ഒരു ജബൽ അലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉമ്മു സഖീം സ്ട്രീറ്റിലും യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ്, അതിനെ സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിലുള്ള ഒരു ട്രാഫിക് കണ്ടീഷൻസ് മാത്രമേ യൂഷ്വലി ഉള്ള ട്രാഫിക് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. കമ്മിങ് ഓൺ ടു അതർ റോഡ്സ്, റാസൽഖോർ റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ഭാഗത്തായിട്ട് പ്രത്യേകിച്ചും ആ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ബൂക്കുദ്ര ഇന്റർചേഞ്ചൊക്കെ കഴിഞ്ഞ് പോകുന്നിടത്തായിട്ട് ഒരു ട്രാഫിക് കണ്ടീഷൻസ് ഒരു ആക്സിഡന്റ് മൂലം ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഊതുമേത്ത റോഡ് ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ആൻഡ് ഷെയ്ഖ് റാഷിദ് റോഡ് ഇസ് ഫ്രീ നൗ. ആൻഡ് അൽഖേൽ സ്ട്രീറ്റ് അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. റിബ സ്ട്രീറ്റ് വലിയ കഞ്ചഷൻസോ കാര്യങ്ങളോ ഇവിടെയില്ല. സലാഹുദ്ദീൻ സ്ട്രീറ്റിൽ ഒരു രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ട് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ്ലി ഇപ്പോൾ അൽറിഗ ഭാഗത്തേക്ക് പോകുന്നവർ അല്ലെങ്കിൽ മുത്തീന ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവിടെ കുറേയധികം സമയം നിങ്ങളിങ്ങനെ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായേക്കാം. കാരണം നൈഫ് ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ക് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ യൂഷ്വലി അവിടെ ട്രാഫിക് കഞ്ചഷൻസ് ഉണ്ട്. പക്ഷേ ഈ സലാഹുദ്ദീൻ സ്ട്രീറ്റിലെ രണ്ട് ആക്സിഡൻസ് ആൻഡ് അൽ റാഷിദ് സ്ട്രീറ്റിലെ ഒരു ആക്സിഡന്റ് ഒക്കെ തന്നെ അത് ഭയങ്കരമായിട്ട് അവിടെ ആ ഒരു ഏരിയയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എത്തിഹാദ് ടോൾ റോഡ് ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ടിൽ ഷാർജ ഭാഗം എത്തുന്നവരെയും ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റെവിടെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയിക്കാം. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചൊന്ന് അറിയിച്ചോളൂ. ഇനി ആ വഴി എടുത്ത് വരുന്നവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: വിത്തൗട്ട് എനി ഡിലേ ഞാൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത് ഉന്മാദം എന്ന ചിത്രത്തിന്റെ ടിക്കറ്റുകളാണ്. പേര് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സെലിബ്രേഷൻ മോഡിലുള്ള ഒരു സിനിമയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ സിനിമയിലെ അല്ലെങ്കിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പേര് കേൾക്കുന്ന സമയത്ത് അത് മാറ്റിക്കോളും. കാരണം ഷാഹി ഖബീറിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ അറിയാലോ, കംപ്ലീറ്റ്ലി പോലീസ് സ്റ്റോറീസ് ആണ്. പക്ഷേ പേര് പോലെ തന്നെ അദ്ദേഹം ഒരു ജോണർ ഷിഫ്റ്റ് നടത്തുന്നുണ്ട്. പോലീസ് തന്നെയാണ്, പോലീസ് സ്റ്റേഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട കഥാപരിസരം. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം തന്നെയാണ്. പക്ഷേ കുറച്ചധികം രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയുള്ള കുറച്ചൊരു ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സിനിമ തന്നെയായിരിക്കും. കുറച്ച് ഫൺ എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ബേസിക് പ്ലോട്ട് ഐഡിയ ഉണ്ട്. ഒരു സ്റ്റേഷനിൽ എല്ലാവരും തൊടാൻ ഭയക്കുന്ന പ്രേതബാധ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കേസ് ഫയൽ, അത് അന്വേഷിക്കാൻ നിർബന്ധിതനാവുന്ന ഒരു സാധാരണ കോൺസ്റ്റബിളിന്റെ കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി സംഭവ വികാസങ്ങൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമ കണ്ട് തന്നെ നമുക്ക് എന്തായാലും അറിയാം. കൃഷ്ണദാസ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇഷ്ടംപോലെ സിനിമകൾക്ക് എഡിറ്റർ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഹി ഖബീറിന്റെ തിരക്കഥയിൽ. ആൻഡ് ഓഫ് കോഴ്സ് കുഞ്ചാക്കോ ബോബൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് റോളുകൾ ഏറ്റവും വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കരങ്ങളിലൊന്നായിട്ട് കുഞ്ചാക്കോ ബോബൻ മാറിയിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ടാണ്, അതായത് ഒന്നിന്റെ റെപ്പറ്റീഷൻ ഇല്ലാതെ അത്രമാത്രം പുതുമയുള്ള പോലീസ് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഓരോ സിനിമകളിലും അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം തരുന്നതായിരിക്കും കേട്ടോ. ചോദ്യം വളരെ സിമ്പിളാണ്. മലയാള സിനിമയിൽ ഇതിനു മുൻപ് വന്നിട്ടുള്ള ചില പോലീസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പോലീസ് സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ആഴ്ച മുഴുവൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആൻഡ് മാത്രമല്ല, ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇതിനു മുൻപ് ഷാഹി ഖബീർ കുഞ്ചാക്കോ ബോബൻ കോമ്പിനേഷനിൽ വന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ആ സിനിമയുടെ പ്ലോട്ട് പറയാം. ആ പ്ലോട്ട് കേട്ടിട്ട് ഇതേതാണ് സിനിമയെന്ന് വേണം നിങ്ങൾ ഗസ് ചെയ്യാൻ. ഓൾറെഡി രണ്ട് ക്ലൂ ഞാൻ തന്നിട്ടുണ്ട്. നമുക്ക് ഉന്മാദം പോലെ തന്നെ ഷാഹി കബീർ കുഞ്ചാക്കോ ബോബൻ കോമ്പിനേഷനിൽ വന്ന ഒരു സിനിമയായിരുന്നു ഈ സിനിമ. അതാണ് ആദ്യത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്ലോട്ടിന്റെ വൺലൈനാണ് കേട്ടോ. ഒരു വാഹന അപകടത്തെ തുടർന്ന് രാഷ്ട്രീയ സമ്മർദ്ദവും വ്യാജ ആരോപണങ്ങളും ഭയന്ന് ഒളിവിൽ പോകുന്ന മൂന്ന് പോലീസുകാരുടെ അതിജീവന പോരാട്ടത്തിന്റെ കഥയാണിത്. ഞാൻ എഴുതിയതൊന്നുമല്ല, ചാറ്റ് ജി പി ടി തന്നു കേട്ടോ. അപ്പോൾ ഒരു വാഹനാപകടത്തെ തുടർന്ന് രാഷ്ട്രീയ സമ്മർദ്ദവും വ്യാജ ആരോപണങ്ങളും ഭയന്ന് ഒളിവിൽ പോകുന്ന മൂന്ന് പോലീസുകാരുടെ അതിജീവന പോരാട്ടത്തിന്റെ കഥ. രാഷ്ട്രീയക്കാരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ചതിക്കുഴികളിൽപ്പെട്ട് സത്യം തെളിയിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത്. ഏതാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ക്രിട്ടിക്കലി ഭയങ്കര അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. മൂന്ന് പോലീസുകാർ ഒളിവിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മിക്കവർക്കും ഉത്തരങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായാലും ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HT SPACE THE RIGHT ANSWER SPACE നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. 0585829220 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കാം ഉന്മാദം കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്റെ വണ്ടിയുടെ
2: കാര്യം. ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പൊതുപരീക്ഷ ബില്ലിൽ ലോക്സഭയിൽ ചർച്ച. വിദ്യാർത്ഥി സമരത്തിലെ പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ. CJP സമരം കേരളത്തിലെ സമരകേസുകൾ പിൻവലിച്ചേക്കും. ഡൽഹിയിലെ പോലീസ് അതിക്രമം, സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. പരാജയ കാരണങ്ങൾ നിരത്തി CPM. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? ലാത്തികൊണ്ട് തലയ്ക്കടിക്കാൻ പറഞ്ഞതാര്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങളിൽ മറുപടി പറയണം. ചോദ്യപേപ്പർ ചോർച്ച ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? ലാത്തികൊണ്ട് തലയ്ക്കടിക്കാൻ പറഞ്ഞതാര്?

ഏറ്റവും നീചനായ മനുഷ്യനെന്ന് ജോഷിയെ വിശേഷിപ്പിച്ച രാഹുൽ, ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ മോചിപ്പിച്ച ചരിത്രമുള്ളയാളാണ് അദ്ദേഹമെന്നും കുറ്റപ്പെടുത്തി. ഈ തീരുമാനം കൈക്കൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ വിമർശിച്ചു. നീറ്റ് പരീക്ഷാ വിവാദവും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും കത്തിനിൽക്കെ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധി എംപി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രിയങ്ക. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് പോലീസിന് അനുമതി നൽകിയതെന്ന് പ്രിയങ്കയുടെ ചോദ്യം. ഇതിന് പ്രധാനമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ മറുപടി നൽകുക? ഇത് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യമല്ല, മറിച്ച് രാജ്യം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. വിദ്യാർത്ഥികളെ തീവ്രവാദികളെപ്പോലെയാണോ കണ്ടതെന്നും പ്രിയങ്കയുടെ ചോദ്യം. അതേസമയം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞ് പ്രഹ്ലാദ് ജോഷി രംഗത്ത്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യാജ പ്രസ്താവനകൾ നടത്തിയതിന് പ്രിയങ്ക ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും മാപ്പ് പറയിക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ തിരിച്ചടിച്ചു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19-വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തനിക്ക് വ്യക്തിപരമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിന് ഒന്നാകിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കമ്മിറ്റിയിലോ നിലവിൽ ഒരു അഴിച്ചുപണിയും ഉണ്ടാകില്ലെന്നും സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസുമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായില്ലെന്ന കുറ്റസമ്മതവും CPM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് പാർട്ടി ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ പ്രചരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കാൻ എതിരാളികളെ സഹായിച്ചുവെന്നും KK ശൈലജയുടെ മണ്ഡലം മാറ്റിയത് തെറ്റായ സന്ദേശം നൽകിയെന്നും പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നു. പിണറായി സർക്കാരിന്റെ അവസാന 5 വർഷത്തെ ഭരണത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും വിമർശനങ്ങളും ശരിവയ്ക്കുന്നതാണ് അവലോകന റിപ്പോർട്ട്. ചില നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പാർട്ടിയിൽ വിമർശിക്കാറുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാറില്ല. പറയാനുള്ളത് പാർട്ടിയിലാണ് തങ്ങൾ പറയാറുള്ളതെന്നും EP ജയരാജൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേയില്ല. ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ലെന്നും ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. 20% എഥനോൾ കലർത്തിയ E20 പെട്രോൾ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന എത്ര വാഹനങ്ങൾ രാജ്യത്ത് ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ. അതേസമയം പഴയ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുന്നത് എഞ്ചിൻ തകരാറിന് കാരണമാകില്ലെന്ന് രാജ്യസഭയിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. E20 സുരക്ഷിതമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB

0: ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി എം ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന എംഎംഎയിലെ വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബ് ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്ന ആക്ഷേപം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്. ഇറാനുമായി യുഎസ് ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം യുഎസുമായി നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി യുഎസ് പ്രസിഡന്റ് നേരിൽ കാണുന്നത്. ഇറാഖിലെ യുഎസ് കോൺസുലേറ്റിനടുത്ത് സ്ഫോടനം. ഇറാന്റെ ആക്രമണമെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇറാഖിലെ കോർമോർ ഗ്യാസ് പാടത്തിന് നേരെ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണത്തിൽ കുവൈറ്റും ബഹ്റൈനും പങ്കെടുത്തുവെന്ന വാർത്ത തള്ളി കുവൈറ്റ്. വാൾസ്ട്രീറ്റ് ജേണലിൽ വന്ന റിപ്പോർട്ട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് യുഎസിലെ കുവൈറ്റ് സ്ഥാനപതി പത്രാധിപ സമിതിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. യുഎയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറലായി ഡോക്ടർ ഇ വിഷ്ണു റെഡ്ഡി നിയമിതനായി. നിലവിലെ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് പുതിയ കോൺസുൽ ജനറൽ എത്തിയിരിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.

എല്ലാ മേഖലയിലേക്കും കടന്നു വരുന്ന AI-യോട് മുഖം തിരിച്ചു നിൽക്കുക എന്നുള്ളതല്ല, കൃത്യമായിട്ട് AI-യെ നമുക്ക് ആവശ്യമായിട്ടുള്ള സേവന മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മനുഷ്യരാശിയുടെയും സമൂഹത്തിന്റെയും ഉന്നമനത്തിനും നമ്മുടെ നിത്യജീവിതം ഈസിയാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് AI-യുടെ കാര്യത്തിൽ UAE-യുടെ ഒരു ഐഡിയോളജി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജീസ് പല സർവീസ് സെക്ടറുകളിലേക്കും കൊണ്ടുവന്ന കാര്യത്തിൽ ലോകത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് UAE. ഇപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക്, ആ ഒരു ലൈനിലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പം നമ്മൾ ഈ AI-ന്റെ കാര്യം പറഞ്ഞപ്പോൾ, ലോകത്തിൽ തന്നെ ആദ്യത്തെ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ പ്ലാറ്റ്ഫോം അബുദാബി പുറത്തിറക്കിയിരിക്കുകയാണ് കേട്ടോ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കംപ്ലീറ്റ്ലി സമഗ്രമായിട്ടുള്ളൊരു AI ജുഡീഷ്യൽ പ്ലാറ്റ്ഫോം ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. അബുദാബി ജുഡീഷ്യൽ വകുപ്പാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. സർക്കാരിൻ്റെ എനേബിൾമെന്റ് വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി അവരിപ്പോൾ നടപ്പാക്കുന്നത് കേട്ടോ. ജഡ്ജസിൻ്റെ ഒക്കെ ജഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് റിയാലിറ്റി ഷോസിലുള്ളവരുടെ കാര്യമാണല്ലോ ഓർമ്മ വരുന്നത് അല്ലേ. ജഡ്ജിമാരുടെയൊക്കെ പൂർണ്ണ മേൽനോട്ടത്തിലും ആൻഡ് അന്തിമ അംഗീകാരത്തോടെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു AI സംവിധാനമാണ് നിയമ നീതിന്യായ തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുകയും ആൻഡ് അതിനുള്ള പ്രോസസ്സുകളും നടപടിക്രമങ്ങളും ഒക്കെ കൂടുതൽ വേഗത്തിലും ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു പദ്ധതിയുടെ ആദ്യത്തെ ഒരു ഘട്ടം അത് 2026 സെപ്റ്റംബറിൽ ആരംഭിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. കംപ്ലീറ്റ്ലി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 10-18 മാസത്തിന്റെ കാലതാമസം എടുക്കും. ആ ഒരു 18 മാസത്തിനുള്ളിൽ ഘട്ടമായിട്ട് ഇത് പൂർത്തിയാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ UAE എന്ന രാജ്യത്തിന്റെ ഏറ്റവും വിഷണറി ആയിട്ടുള്ള പ്രസിഡന്റ് ഹിസാനസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നവീകരണ ദർശനത്തിന്റെയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള സംരംഭത്തിലേക്ക് കടക്കുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും, കാരണം ഇപ്പോൾ തന്നെ പല കോർട്ട് പ്രോസസ്സുകളും നമ്മുടെ നാട്ടിൽ നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ കോടതി വിധിന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്രയവിക്രയങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അന്തിമ വിധിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം 5 to 6 to 7 to 8 to 10 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ട സിസ്റ്റം അല്ലെങ്കിൽ ഗതികേട് നമ്മൾ പലപ്പോഴും അനുഭവപ്പെടുന്ന സമയത്ത് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഉപയോഗിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഏറ്റവും കൃത്യതയാർന്ന രീതിയിലേക്കുള്ള നീതി നടപ്പിലാക്കാൻ സാധിക്കുക, ആ ഒരു രീതിയിലേക്കാണ്, ആ ഒരു വിഷനോട് കൂടി തന്നെയാണ് ഇത്തരം ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ UAE കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Ammone, enda idu? ee vandide ac adichu poyalla idakka sradhikkanna paadu
10: sradhikkanna
9: heda mone poyada poi vandide ac adichu poi
11: annam pedikkanna na
12: vandi nere address like vittu ee choodathu nammada budget nadukkana quality parts address le ullu
9: ammane enna vegam po address like ini engil sradhikkanna ammane
10: anna sradhikka
13: ambane pole ningalum sradhichekane ee choodathu best auto ac parts ina Aldras auto ac parts Aldras the best cooling solution for all vehicles visit aldras.me
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഒറ്റപ്പടം ചെയ്തിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തരാതെ പുതിയൊരു സിനിമയെ കുറിച്ചിട്ടുള്ള യാതൊരു ന്യൂസും പുറത്തുവിടാതെ അപ്രത്യക്ഷരായി പോകുന്ന ഒളിച്ചു നടക്കുന്ന ചില സംവിധായകരുണ്ട്. ആ പടം തന്നെ ഭയങ്കര വലിയ ഹിറ്റുകളായി മാറിയിട്ടുണ്ടാവും. ഒറ്റപ്പടം അല്ലെങ്കിൽ തന്നെയും വലിയൊരു ബ്രേക്ക് ഒക്കെ എടുത്ത് മാറി നിൽക്കുന്ന സംവിധായകരൊക്കെ മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്. നമ്മൾ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നിരവധി പേര്. ഉദാഹരണത്തിന് ഇപ്പോൾ സൗബിൻ ഷാഹിന്റെ കാര്യം തന്നെ പറയാം. കാരണം പറവ പോലെ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ട് അദ്ദേഹം പിന്നെ കുറെ കാലമായി അദ്ദേഹം സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഒരു ഓതിരം ഘടകം എന്ന പേരിൽ ദുൽഖർ സൽമാനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ള പ്ലാനൊക്കെ പുള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ദുൽഖറിന്റെ ഈ ഒരു ബർത്ത്ഡേ ദിവസവും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മോസ്റ്റ് പ്രോബബിൾ ഇവരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു സിനിമയുടേതായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നേക്കാം. എനിവേ, എന്തായാലും ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരുകളാണ്. ഇപ്പോൾ അഞ്ജലി മേനോൻ ബാംഗ്ലൂർ ഡേയ്സ് പോലെ ഒരു ഹിറ്റ് ചിത്രം നമുക്ക് സമ്മാനിച്ചു. അതിനുശേഷം കൂടെ എന്ന പടം ചെയ്തു. പിന്നെ പുള്ളിക്കാരുടെ യാതൊരു വിവരവുമില്ല. അതുപോലെ ഒരാളാണ് മധു സി നാരായണൻ. ആ ഒരു പേര് തന്നെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ സംവിധായകനാണ് മധു സി നാരായണൻ. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ചിത്രം മാത്രം മതി മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ആ ഒരു ലിസ്റ്റിൽ എടുത്തു വെക്കുന്ന സിനിമകൾ ഒന്നായിരിക്കും കുമ്പളങ്ങി നൈറ്റ്സ്. അല്ലേ, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള, തനതായിട്ടുള്ള, വളരെ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കഥ പറഞ്ഞൊരു സിനിമ. പക്ഷേ ഏത് കാറ്റഗറി ഓഫ് ഓഡിയൻസിനെയും, ഈവൻ ദോ വളരെ റൂട്ടഡ് ആയിട്ട് കേരളത്തിന്റെ കൾച്ചറിൽ, കുമ്പളങ്ങിയുടെ കൾച്ചറിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ ആയിരുന്നിട്ട് കൂടി അത് കാണുന്ന വിദേശികളായിട്ടുള്ള സിനിമ ആസ്വാദകർക്ക് പോലും ആ ഒരു സിനിമയിലെ ഇമോഷൻ കൺവേ ചെയ്യപ്പെടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ആ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലൊക്കെ വലിയ സ്വീകാരം കിട്ടിയിട്ടുള്ളൊരു ചിത്രമായിരുന്നു. ഇന്നത്തെ ഈ ഒരു ഒ ടി ടി ട്രെൻഡിനൊപ്പം മറ്റോ ആയിരുന്നു ആ സിനിമ റിലീസാവുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുന്ന ഒരു സിനിമയായിട്ട് കുറച്ചുകൂടെ വലിയൊരു റിസപ്ഷൻ കിട്ടുന്ന ഒരു ചിത്രം തന്നെയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അന്ന് കിട്ടിയ റിസപ്ഷൻ മോശമാണ് എന്നുള്ളതല്ല കേട്ടോ, അന്നും വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു. എന്തായാലും 2019 കുമ്പളങ്ങി നൈറ്റ്സ് വന്നതിന് ശേഷം ഏതാണ്ട് ഇപ്പോൾ 6-7 വർഷമായിട്ടുണ്ട്. ഇതുവരെയും മധു സി നാരായണൻ എന്ന സംവിധായകനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പടത്തെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സംവിധായകന്റെ വിഷൻ കൃത്യമായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ കണ്ടെത്തിയ ഒരു ചിത്രമായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പോൾ അതുപോലൊരു സിനിമ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഫൈനലി അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ചിത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്�േറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യെസ്, ഡോക്ടർ അനന്ദു എൻ്റർടൈൻമെൻറ്റ്സ്, സൈലം എഡ്യൂക്കേഷൻ, ആൻഡ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറും കാര്യങ്ങളും ഒക്കെയാണ്. അദ്ദേഹം ഇപ്പോൾ അതിനടി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സിനിമ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. കരിക്കിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ചിത്രം, ഡോക്ടർ അനന്ദു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ നാലാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് മധു സി നാരായണനാണ്. ആൻഡ് അദ്ദേഹത്തോടൊപ്പം നായകനായി ഈ സിനിമയിലേക്ക് എത്തുന്നത് നസ്ലിനാണ്. അങ്ങനെ നസ്ലിൻ, മധു സി നാരായണൻ, ഡോക്ടർ അനന്ദു കോമ്പിനേഷനിൽ ഒരു പടം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളൊന്നുമല്ല അവരത് ഒഫീഷ്യലി അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്നൊരു വീഡിയോ ആയിട്ട് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധു സി നാരായണൻ ഈസ് കമ്മിങ് ബാക്ക് മലയാള സിനിമയിലേക്ക്. അദ്ദേഹം നസ്ലിനോടൊപ്പം ഒരു ഗംഭീര സിനിമയുമായിട്ട് അദ്ദേഹം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്തുകയാണ്. ആ സിനിമയുടെ ഓരോ അപ്ഡേറ്റും തീർച്ചയായിട്ടും സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടോപ്പ് തന്നെയായിരിക്കും.
1: Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു.
1: ആ സ്റ്റേഷനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ.
0: ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: യുവയുടെ പല മേഖലകളിലും ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് സംഭവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പൊടിക്കാറ്റ് അടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഏറ്റവും മാക്സിമം ശ്രദ്ധ റോഡിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാഴ്ചപരിധിയൊക്കെ അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്ട്രപ്റ്റഡ് ആണ്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ല കാറ്റും ഇടിമിന്നലും ആൻഡ് ആലിപ്പഴ വർഷവും കാര്യങ്ങളും ഒക്കെ തന്നെ ഹെയിൽ സ്റ്റോമും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവർ കൃത്യമായിട്ട് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കേട്ടോ. ആൻഡ് യെസ്, അപ്പോൾ ഇനി ഓണത്തിലേക്ക് അധിക ദിവസങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഓളത്തിലേക്ക് വരും ദിവസങ്ങളിലൊക്കെ കടക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ യു എയിലുള്ള പ്രവാസികളുടെ ഓണാഘോഷങ്ങളെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ക്രിസ്മസ് വരെ നീണ്ടു നിൽക്കുന്ന 5-6 മാസം നീണ്ടു നിൽക്കുന്ന പല വിധങ്ങളായിട്ടുള്ള ഓണാഘോഷമായിരിക്കും നമുക്ക് ചുറ്റും എല്ലായിടത്തും നിറയാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എത്ര തന്നെ ആഘോഷങ്ങൾ നമ്മൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഗൃഹാതുരത നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മുടെ കുടുംബത്തോടൊപ്പം നാട്ടിൻപുറത്ത് ഒരു പറമ്പിലേലയൊക്കെ വെട്ടി വീട്ടിലിരുന്ന് ഒരു ആ ഒരു ഇലയിൽ സദ്യയൊക്കെ കഴിച്ച് വീട്ടുകാരോടൊപ്പം കുറേയധികം കളിചിരിയും തമാശകളും ഒക്കെ ആയിട്ട് വീട്ടിൻ്റെ മുറ്റത്തൊരു അത്തപ്പൂക്കളം ഒക്കെ ഒരുക്കിയുള്ള ആ ഒരു ഓണാഘോഷം തന്നെയായിരിക്കും അല്ലേ. ആൻഡ് എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു ഓണം മിസ് ചെയ്യുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരിക്കും. കാരണം പ്രത്യേകിച്ചും ഈ ഒരു ഓണം പോലെയുള്ള ഫെസ്റ്റിവൽ സമയങ്ങളിൽ ഉണ്ടാകുന്ന ടിക്കറ്റ് റേറ്റിൻ്റെ ഹൈക്ക് നമുക്കറിയാം. അത് പരിഗണിച്ചുകൊണ്ട് എന്നാൽ ടിക്കറ്റ് റേറ്റൊക്കെ ഒന്ന് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നാട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെയൊക്കെ മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തന്നെയായിരിക്കും ഓരോ ഓണക്കാലത്തും. അത്തരത്തിൽ ഈ ഒരു രാജ്യത്തെ, യു എ എന്ന രാജ്യത്തെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് എന്നാൽ ഇത്തരം തൻ്റെ സന്തോഷങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച ഒരു പ്രവാസി സുഹൃത്ത് നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഓരോ ഡെയിലി ബേസിസിൽ നമ്മൾ കണ്ടു മറന്നു പോകുന്ന കണ്ടൊരു ഹായ് പറഞ്ഞു പോകുന്ന മുഖങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തേക്കും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ഇപ്പോൾ യു എയിൽ നിന്നൊക്കെ പോയി റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് നാട്ടിൻപുറത്ത് കൊച്ചുമക്കളോട് കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഓണക്കാലം, ഓർമ്മകളിലെ ഒരു ഓണക്കാലം അവർക്ക് സമ്മാനിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹോം 92.2 FM നമ്മുടെ ജുമൈറ അൽവാസൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നുകൊണ്ട് ഒരു ഗംഭീര ഓണം സദ്യയോടുകൂടി തന്നെയുള്ള ഒരു സ്നേഹസദ്യയും ആൻഡ് അതോടൊപ്പം തന്നെ അവർക്ക് ഒരുപാട് കളിയും ചിരിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര ദിവസം നമ്മൾ ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട് അർഹിക്കുന്ന ഒരു ഓണാഘോഷം ലഭിക്കാത്ത ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണെങ്കിൽ, കഴിഞ്ഞ വർഷവും ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റിയില്ല, അതിന് മുന്നത്തെ വർഷവും ഓണത്തിന് നാട്ടിൽ പോകാൻ വേണ്ടി പറ്റിയില്ല, കുറേ വർഷങ്ങളായിട്ട് നാട്ടിലെ ഓണം മിസ്സാകുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മുടെ ഹോമിൻ്റെ കുടുംബത്തോടൊപ്പം ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നമുക്ക് ഓണം ആഘോഷിക്കാം, സദ്യ കഴിക്കാം, കുറച്ച് ഓണക്കളികളും ഓണവിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കാം ആൻഡ് മനോഹരമായിട്ടുള്ള ഒരു ദിവസം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സുഹൃത്തിനെ ഞാൻ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും കോൺടാക്ട് നമ്പറും ടു ദ നമ്പർ 0585829220 അതേസമയത്ത് നിങ്ങൾ അത്തരത്തിൽ വർഷങ്ങളായിട്ട് ഓണം മിസ് ചെയ്യുന്ന ഒരാളാണ്, കുറേ കാലമായി യു എയിലുണ്ട്, അപ്പോൾ ഇത്തവണ ഹോമിൻ്റെ കൂടെ ആകാം ഓണാഘോഷം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് മാത്രം അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്നായിക്കോട്ടെ, ഇനി ഒട്ടും വൈകണ്ട. സുഹൃത്തിനാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ഹോം ഓണ സദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും നമ്പരും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നമുക്കൊന്ന് അയച്ചു തരിക 0585829220
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif. Asif.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
2: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: വിദ്യാർത്ഥി സമരത്തിലെ പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള പൊതു പരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? ലാത്തികൊണ്ട് തലക്കടിക്കാൻ പറഞ്ഞതാര്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങളിൽ മറുപടി പറയണം. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ വെറും പ്രഹസനം മാത്രമെന്ന് ഗൊഗോയ്. ഈ മാസം 20 കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയെക്കുറിച്ച് സർക്കാർ മറുപടി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ പ്രഹ്ലാദ് ജോഷിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും. ഏറ്റവും നീചനായ മനുഷ്യനെന്ന് ജോഷിയെ വിശേഷിപ്പിച്ച രാഹുൽ, ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ മോചിപ്പിച്ച ചരിത്രമുള്ളയാളാണ് അദ്ദേഹമെന്നും കുറ്റപ്പെടുത്തി. ഈ തീരുമാനം കൈക്കൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ വിമർശിച്ചു. ജന്തർമന്ദറിലെ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധി എംപി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രിയങ്ക. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് പോലീസിന് അനുമതി നൽകിയതെന്ന് പ്രിയങ്കയുടെ ചോദ്യം. ഇതിന് പ്രധാനമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ മറുപടി നൽകുക? ഇത് കോൺഗ്രസ് അതിക്രമത്തെ ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധി എംപി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രിയങ്ക. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് പോലീസിന് അനുമതി നൽകിയതെന്ന് പ്രിയങ്കയുടെ ചോദ്യം.

വ്യാജ പ്രസ്താവനകൾ നടത്തിയതിന് പ്രിയങ്കാഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും മാപ്പ് പറയിക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ തിരിച്ചടിച്ചു. എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് എ കെ ജി ഭവനിൽ എത്തി. 2021 രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ എത്തിയത്. ഇതിൽ ഒരു ഉദ്യോഗസ്ഥ യൂണിഫോം ധരിച്ചില്ല. ഇത് ജോൺ ബ്രിട്ടാസ് എംപി ചോദ്യം ചെയ്തു. യൂണിഫോം എവിടെയെന്നും യൂണിഫോം ധരിച്ചു വരാനും ജോൺ ബ്രിട്ടാസ് എംപി. ഇതോടെ പോലീസ് സംഘം മടങ്ങി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. സി ജെ പി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ വഴിയൊരുങ്ങുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ കത്ത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം നൽകി. ഡൽഹി സമരം പുതിയൊരു അധ്യായമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മോദിക്കും അമിത്ഷായ്ക്കും മുട്ടുമടക്കേണ്ടി വന്ന ഐതിഹാസിക സമരമായി ഇത് മാറി. സുപ്രീംകോടതി ഇടപെടലും ജനാധിപത്യ വിശ്വാസികൾക്ക് കരുത്തേകുമെന്ന് എം വി ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തനിക്ക് വ്യക്തിപരമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിന് ഒന്നാകിയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കമ്മിറ്റിയിലോ നിലവിൽ ഒരു അഴിച്ചുപണിയും ഉണ്ടാകില്ലെന്നും സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസുമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും എസ്ഐടിയുടെ കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. എഡിജിപി എം ആർ അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേ ഇല്ല. ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. അജിത് കുമാർ ഡിജിപി ആകാൻ യോഗ്യനല്ലെന്നും ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. സി ജെ പി പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. ബിജെപി നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന ടി ജി മോഹൻദാസിന്റെ പരാമർശം തള്ളി ആർഎസ്എസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് ആർഎസ്എസ് ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് കെ ബി ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി എം ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന എ എം എം ഐയിലെ വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്.
ഇറാനുമായി യു എസ് ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും

0: യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം യുഎസുമായി നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ് കുഷാരി. ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. യുവയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറലായി ഡോക്ടർ ഇ വിഷ്ണു റെഡ്ഡി നിയമിതനായി. നിലവിലെ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് പുതിയ കോൺസുൽ ജനറൽ എത്തിയിരിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury inspired perfumes at affordable prices. Time check. Time check.
5: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update. Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 69%.
5: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

എന്തെങ്കിലുമൊക്കെ ചെറിയ പനിയോ അസുഖങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമുക്കിവിടെ യു എയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രിവിലേജുകളിലൊന്ന്, ചെറുതോ വലുതോ നിങ്ങളുടെ ജോലി എങ്ങനെയുള്ളതോ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി എങ്ങനെയുള്ളതോ ആകട്ടെ, കമ്പൽസറി ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ വലിയൊരു ആനുകൂല്യം തന്നെയാണല്ലേ. ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കമ്പനീസിന്റെ ഒക്കെ തന്നെ ഈ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി ആർഒ മേഖലയിലേക്ക് നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ എംപ്ലോയീസ് ആണെങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അതായത് യു എയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യു എയിൽ വർക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. യു എയുടെ മാനവ വിഭവശേഷി എമറൈത്തിയസേഷൻ മന്ത്രാലയം ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് വർക്ക് പെർമിറ്റ് അപേക്ഷകളിൽ ഹെൽത്ത് ഇൻഷുറൻസ് പരിശോധന ഓട്ടോമാറ്റിക്കാക്കി, നിർബന്ധമാക്കി, കർശനമാക്കി, ചെക്കിങ്ങുകൾ കാര്യക്ഷമമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി പുതിയ വർക്ക് പെർമിറ്റിനും അതുപോലെ തന്നെ പെർമിറ്റ് പുതുക്കുന്നതിനുമൊക്കെയുള്ള അപേക്ഷ കൾ കൊടുക്കുന്ന സമയത്ത് എംപ്ലോയിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സാധുത സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി അത് പരിശോധിക്കും. ആൻഡ് ഇൻഷുറൻസ് സാധുവാണ് അല്ലെങ്കിൽ വാലിഡ് ആണ്, ആക്റ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ നടപടികൾ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കലി അത് ചെക്ക് ചെയ്യുകയും സിസ്റ്റം അത് മനസ്സിലാക്കുകയും അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൂടെ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കുകയും ചെയ്യും, ആൻഡ് രേഖകളുടെ മാനുവൽ പരിശോധന കുറയ്ക്കുകയും ആൻഡ് എംപ്ലോയീസിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ അത് ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം. സി, നമ്മൾ ചെയ്യുന്ന തൊഴിൽ എത്ര കണ്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ശമ്പളം എത്ര ചെറുതോ വലുതോ ആണെങ്കിലും ഈ തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാ എംപ്ലോയീസിലേക്കും എത്തിച്ചേർന്നിരിക്കണം എന്നുള്ള ആ ഒരു കണിശത തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതോറിറ്റീസ് അതിൽ വളരെ കർശനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും ഒരു കമ്പനീസിന്റെ ഒക്കെ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പി ആർ ഒ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമേ, ഏതെങ്കിലും തരത്തിൽ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കാതിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കമ്പനീസ് ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പിടി വീഴുന്ന ഒരു സംഗതി തന്നെയാണ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: You are listening to

0: തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ദളപതി വിജയിയുടേതായിട്ടുള്ള തേരോട്ടം ശരിക്കും ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന സൂര്യയുടെ ഏറ്റവും വലിയ റിലീസുകൾ ഒന്നായിരുന്നു കറുപ്പ്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും അധികം കളക്ഷൻ കിട്ടിയ സിനിമകൾ ഒന്ന് തന്നെയായിരുന്നു കറുപ്പ്. ബോക്സ് ഓഫീസിന്റെ നായകനാണ് താനെന്ന് വിജയ് വീണ്ടും അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം സൂര്യയുടെ കറുപ്പിന് 6-ാമത്തെ ദിവസം കളക്ഷൻ റെക്കോർഡിന്റെ കാര്യത്തിൽ വീഴ്ത്തിയിരിക്കുകയാണ് വിജയുടെ ഏറ്റവും പുതിയ ജനനായകൻ എന്ന ചിത്രം കേട്ടോ. അത് ഓഫ്കോഴ്സ് ഈ ഒരു സെൻസർ പ്രിന്റ് ലീക്കായതിന് ശേഷം പല വിധവങ്ങളായിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ ശേഷമാണിത് എന്ന് കൂടി ആലോചിക്കണം. 2026 കേരളത്തിലെ ഏറ്റവും വലിയ തമിഴ് ഹിറ്റ് എന്ന റെക്കോർഡാണ് ജനനായകൻ സ്വന്തമാക്കിയിട്ടുള്ളത്. 6 ദിവസം കൊണ്ട് കളക്ഷൻ ഏതാണ്ട് 15 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് കറുപ്പാണെങ്കിൽ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടിയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് ഏതാണ്ട് 250 കോടി കടന്നിട്ടുണ്ടെന്നാണ് എക്കണോമിക് അനലിസ്റ്റുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ പല വിധങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയ ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ സെൻസർ വിഷയത്തിൽ പ്രധാനമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ രംഗങ്ങൾ എന്താണ് എന്നുള്ളത് UAE നിന്നും പടം കണ്ടവർക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായിരിക്കും. നാട്ടിലാണെങ്കിൽ വിജയിന്റെ ഇൻട്രോ സീക്വൻസിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ടാറ്റു ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് തളപതി എന്നുള്ള ഒരു ടാറ്റു ആണ്. പക്ഷേ ആക്ച്വലി സിനിമയിൽ അവർ ഷൂട്ട് ചെയ്തത് TVK, അതായത് വിജയുടെ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള തളപതി വെട്ടിക്കൊണ്ടാൻ എന്ന കഥാപാത്രത്തിന്റെ പേരായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേരും അത് തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ആ പ്രിന്റാണ്, അതായത് TVK എന്ന കയ്യിൽ പച്ച കുത്തിയിരിക്കുന്ന ടാറ്റു ചെയ്തിരിക്കുന്ന ആ ഒരു വിഷ്വൽസ് അടങ്ങിയിട്ടുള്ള പ്രിന്റാണ് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ബാക്കി എല്ലായിടത്തും, ഇപ്പോൾ UAE-യിലാവട്ടെ അല്ലെങ്കിൽ USA-യിലാവട്ടെ, എല്ലായിടത്തും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പടം കണ്ടവർക്കാണെങ്കിൽ ആ സെൻസർ കട്ട് ഇല്ലാത്ത വേർഷൻ തന്നെ കാണാം. ആൻഡ് മാത്രമല്ല സിനിമയിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഇടങ്ങളിൽ, പ്രത്യേകിച്ചും പുസ്തകങ്ങളിൽ, ഇപ്പോൾ അംബേദ്കറിൻ്റെ ഉൾപ്പെടെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നാട്ടിൽ സെൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ കട്ടൊന്നും ഇല്ലാത്ത വേർഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എന്തായാലും സിനിമയുടെ സംവിധായകനായിട്ടുള്ള H Vinod കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ആക്ഷൻ സീനുകൾ ഉൾപ്പെടെ ഏതാണ്ട് 6 സീനുകൾ അഡീഷണലായിട്ട് ഈ ജനനായകനിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ വിജയ് നായകനായിട്ടുള്ള ഈ ഒരു ജനനായകനിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ് അവർ ചെയ്തു വന്നിട്ടുള്ളത് എന്നാണ്. സെൻസർ നടപടികൾക്കൊക്കെ ശേഷം ചിത്രത്തിൽ അധികമായിട്ടുള്ള 2 ആക്ഷൻ സീനുകൾ ആൻഡ് ആകെ മൊത്തത്തിൽ കോമഡി സീൻസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 പുതിയ സീനുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ. ആൻഡ് അടുത്ത ആഴ്ച മുതൽ ആ പുതിയ രംഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പതിപ്പായിരിക്കും തിയേറ്ററുകളിൽ ഓടുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാസം 23-നായിരുന്നു ചിത്രം റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയൊക്കെ പോയി ഒന്നുകൂടെ റീവാച്ച് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 5-6 സീനുകൾ പുതിയ സീനുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും എന്നാണ് സംവിധായകൻ പ്രോമിസ് ചെയ്തിട്ടുള്ളത്.
1: HOME FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: നമ്മളെ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിശേഷമാണ് ചില ബ്രാൻഡുകളുടെ, നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം ഫെമിലിയർ ആയിട്ടുള്ള ചില ബ്രാൻഡുകളുടെ പേരിന് പിറകിലെ ഒരു കഥയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഡിസ്പെപ്സിയ എന്ന വാക്കിന്റെ അർത്ഥം ദഹനക്കേട് മൂലമുണ്ടാകുന്ന ചില ഇഷ്യൂസ് ആണ്. ആ ദഹനക്കേട് എന്ന വാക്കിൽ നിന്നാണ്, ആ ടേമിൽ നിന്നാണ്, ഡിസ്പെപ്സിയ എന്ന ടേമിൽ നിന്നാണ്, ആക്ച്വലി ദഹനക്കേടിൽ നിന്നാണ് ഇന്ന് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പെപ്സി എന്ന ബ്രാൻഡ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ചില ബ്രാൻഡുകളുടെ പേരിൻ്റെ പിറകിലെ കഥകൾ കൂടി പറയാം കേട്ടോ. ഗൂഗിളിനെ അറിയാത്തവർ ആരുമില്ല. ഗൂഗിൾ എന്ന പേര് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഗണിത പദത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മാത്സിലാണെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ മില്യൺ ബില്യൺ വരെയൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ലാക്സ് ക്രോർസ് ലക്ഷങ്ങളും കോടികളും ഒക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒന്നിന് ശേഷം 100 പൂജ്യങ്ങൾ വരുന്ന അത്രമാത്രം അനന്തമായിട്ടുള്ള ഒരു വലിയ സംഖ്യ അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം അനന്തമായിട്ടുള്ള ഇൻഫർമേഷൻസ്, അത്രമാത്രം ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് അതിന് വിളിക്കുന്ന പേര് ഗൂഗിൾ എന്ന് പറയുന്ന ആ ഒരു പേര് ഈ സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കിയ സമയത്ത് അവർ ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ആ മാത്തമാറ്റിക്സിൽ നിന്നാണ് ആക്ച്വലി ഇന്നത്തെ ഈ ഒരു ടെക് റവല്യൂഷന് ചുക്കാൻ പിടിച്ച് ഗൂഗിളിൻ്റെ പേര് വന്നിട്ടുണ്ടായിരുന്നത് അത്രേ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും അത്രമാത്രം സുപരിചിതമായിട്ടുള്ള രണ്ട് ബ്രാൻഡുകളാണ് പാർലെ ജിയും അമൂലും. അമൂലിൻ്റെ കാര്യമാണെങ്കിൽ ഒരു വൈറ്റ് റവല്യൂഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ധവള വിപ്ലവം സംഭവിച്ചിരുന്നത് ഗുജറാത്തിലെ അമൂൽ ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നടന്നിട്ടുള്ള ഒരു വലിയ റവല്യൂഷൻ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മലയാളിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാപിക്കുന്ന സമയത്ത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേര് ചുരുക്കിയിട്ടാണ്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് അമൂൽ എന്ന പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്, നമ്മളെന്നല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമൂൽ എന്തെങ്കിലും കുട്ടികളുമായി റിലേറ്റ് ചെയ്ത പേരൊക്കെ ആയിരിക്കും എന്ന്, കാരണം അവരുടെ ലോഗോയിൽ എപ്പോഴും ആ ഒരു കൊച്ചു പെൺകുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ ഷോർട്ട് ഫോം ആണ് ആക്ച്വലി അമൂലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അത്രേ. പാർലെ ജി, പാർലെ ജി എന്ന പേര് നമുക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ബിസ്ക്കറ്റും ബിസ്ക്കറ്റിൻ്റെ കവറിലെ ആ ഒരു പെൺകുട്ടിയും ഒക്കെ ആയിരിക്കും. വിലെ പാർലെ എന്ന് പറയുന്ന മുംബൈയിലെ ഒരു സ്ഥലത്താണ്, ഒരു പ്രദേശത്താണ് ആദ്യമായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമാവുന്ന ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും വലിയ എലൈറ്റ് ക്യുസീൻസിൽ മാത്രം വിളമ്പിയിരുന്ന ബിസ്ക്കറ്റ് എന്ന പദാർത്ഥത്തെ അത്രമാത്രം ജനകീയമാക്കിയതും ഇന്ത്യക്കാരുടെ വിശപ്പ് ഒരുപാട് കാലത്തേക്ക് മാറ്റിയ ഒരു ബ്രാൻഡാണ് പാർലെ ജി. അപ്പോൾ വിലെ പാർലെ എന്ന മുംബൈയിലെ സ്ഥലത്ത് തങ്ങളുടെ ഫാക്ടറി ആരംഭിച്ചത് കൊണ്ടാണ് അവർ ആ പ്രൊഡക്റ്റിന് പാർലെ എന്ന പേര് നൽകിയത്. ജി ആദ്യം ഗ്ലൂക്കോസ് എന്നും പിന്നീട് അത് ജീനിയസ് എന്നും അവർ റീബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജി ഫോർ ജീനിയസ് അല്ലെ, ജി മാലെ ജീനിയസ് എന്ന് പറയുന്ന ഹിന്ദി പരസ്യമൊക്കെ പണ്ട് നമ്മൾ ഈ ക്രിക്കറ്റ് കാണുന്നതിനിടയിലൊക്കെ വരാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിലെ പാർലയിൽ ആരംഭിച്ച ആ ഒരു പ്രസ്ഥാനത്തിന് അവർ നൽകിയത് ആ സ്ഥലത്തിൻ്റെ പേര് തന്നെയായിരുന്നു. അതാണ് പിന്നീട് പാർലെ ജി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് അത്രേ. നെസ്ലെ സ്ഥാപകനായിരുന്ന ജൂലിയസ് മാഗി എന്ന വ്യക്തിയുടെ പേരിൽ നിന്നാണ് മാഗി നൂഡിൽസിന് ആ ഒരു പേര് വന്നത്. മാഗി അതായത് അത് കണ്ടെത്തിയ അല്ലെങ്കിൽ നെസ്ലെയുടെ സ്ഥാപകനായിട്ടുള്ള ആ വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമായിരിക്കാം അവർ ജൂലിയസ് മാഗിയുടെ പേരിൽ നിന്ന് തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് അവരത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മാഗി എന്ന പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമുക്ക് സുപരിചിതമായിട്ടുള്ള പല ബ്രാൻഡുകളുടെ പിറകിലും ചെറുതോ വലുതോ രസകരമായിട്ടുള്ള പല കഥകളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Evergreen പാട്ടുകൾ was brought to you by ഭാഷാഭായ് ബിരിയാണി, വാസൽ ഹബ്, ബ്ലോക്ക് 4, കരാമ. For corporate and bulk orders, call 052-803-1100.
1: You are listening to That's Home with Asif. Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിദ്യാർത്ഥി സമരത്തിലെ പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ. ഡൽഹിയിലെ പോലീസ് അതിക്രമം സമിതിയെ നിയോഗിക്കാൻ സുപ്രീംകോടതി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള പൊതു പരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ്. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്? ലാത്തികൊണ്ട് തലക്കടിക്കാൻ പറഞ്ഞതാര്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യങ്ങളിൽ മറുപടി പറയണം. ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ വെറും പ്രഹസനം മാത്രമെന്ന് ഗൊഗോയ്. ഈ മാസം 20 കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ പോലീസ് നടപടിയെക്കുറിച്ച് സർക്കാർ മറുപടി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ പ്രഹ്ലാദ് ജോഷിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളായ രാഹുലും പ്രിയങ്കയും. ഏറ്റവും നീചനായ മനുഷ്യനെന്ന് ജോഷിയെ വിശേഷിപ്പിച്ച രാഹുൽ, ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ മോചിപ്പിച്ച ചരിത്രമുള്ളയാളാണ് അദ്ദേഹമെന്നും കുറ്റപ്പെടുത്തി. ഈ തീരുമാനം കൈക്കൊണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ വിമർശിച്ചു. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്ത് പ്രിയങ്ക ഗാന്ധി എംപി. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന് പ്രിയങ്ക. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരാണ് പോലീസിന് അനുമതി നൽകിയതെന്ന് പ്രിയങ്കയുടെ ചോദ്യം. ഇതിന് പ്രധാനമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയാണോ മറുപടി നൽകുക? ഇത് കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യമല്ല, മറിച്ച് രാജ്യം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്. വിദ്യാർത്ഥികളെ തീവ്രവാദികളെപ്പോലെയാണോ കണ്ടതെന്നും പ്രിയങ്കയുടെ ചോദ്യം. അതേസമയം രാഹുൽഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞ് പ്രഹ്ലാദ് ജോഷി രംഗത്ത്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യാജ പ്രസ്താവനകൾ നടത്തിയതിന് പ്രിയങ്ക ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും മാപ്പു പറയിക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ തിരിച്ചടിച്ചു. എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് അദ്ദേഹം ആവശ്യപ്പെട്ടു. വ്യാജ പ്രസ്താവനകൾ നടത്തിയതിന് പ്രിയങ്ക ഗാന്ധിയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും മാപ്പു പറയിക്കണമെന്നും പ്രഹ്ലാദ് ജോഷി ലോക്സഭയിൽ തിരിച്ചടിച്ചു. എസ്എഫ്ഐ നേതാവ്

അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീംകോടതി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കർശന നടപടിയുമായി സുപ്രീംകോടതി. പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് പോലീസിനെതിരെ ഒട്ടേറെ ഗുരുതര പരാതികൾ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പെല്ലറ്റ് ആക്രമണത്തിൽ 19 വയസ്സുകാരന് കാഴ്ച നഷ്ടമായതായും പോലീസിനെതിരായ ലൈംഗിക അതിക്രമ പരാതികളും കോടതി ഗൌരവത്തോടെ പരിഗണിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ ക്ഷമാപണവുമായി മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്ന് മെറ്റയുടെ വിശദീകരണം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ വഴിയൊരുങ്ങുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ കത്ത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തരവകുപ്പിന് നിർദ്ദേശം നൽകി. ഡൽഹി സമരം പുതിയൊരു അധ്യായമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോദിക്കും അമിത്ഷായ്ക്കും മുട്ടുമടക്കേണ്ടി വന്ന ഐതിഹാസിക സമരമായി ഇത് മാറി. സുപ്രീംകോടതി ഇടപെടലും ജനാധിപത്യ വിശ്വാസികൾക്ക് കരുത്തേകുമെന്ന് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തനിക്ക് വ്യക്തിപരമായ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതൃത്വത്തിന് ഒന്നാകിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കമ്മിറ്റിയിലോ നിലവിൽ ഒരു അഴിച്ചുപണിയും ഉണ്ടാകില്ലെന്നും സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസുമാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ADGP MR അജിത് കുമാറിന് വീണ്ടും തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേയില്ല. ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളി. സർക്കാരിന്റെ വാദം പരിഗണിച്ചാണ് ഇടക്കാല ഉത്തരവ്. അജിത് കുമാർ DGP ആകാൻ യോഗ്യനല്ലെന്നും ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസ്. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR പറയുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുമെന്ന TG മോഹൻദാസിന്റെ പരാമർശം തള്ളി RSS. അദ്ദേഹത്തിന്റെ അഭിപ്രായം അപലപനീയമെന്ന് RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹക് KB ശ്രീകുമാർ. പരാമർശങ്ങൾ വിവാദമാവുകയും ആഭ്യന്തരവകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംഘടന മോഹൻദാസിനെ തള്ളി രംഗത്തെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ മന്ത്രി M ലിജു. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ ചെയ്യുന്ന കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നു. ബാർ ഉടമകൾ തന്നോട് പരാതിയായി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാറുകളിൽ ബട്ടൺ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തോളാൻ താൻ ബാർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി. അഭിനേതാക്കളുടെ സംഘടന AMMA വിവാദത്തിൽ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെ രമേശ് പിഷാരടി. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് രമേശ് പിഷാരടി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടു. പാർട്ടിയിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലെന്നും മുന്നോട്ടും സഹകരിച്ചു പോകാനാകുന്നില്ലെന്നും ആരോപിച്ചാണ് അഖിലിന്റെ പടിയിറക്കം. കൊട്ടാരക്കര സീറ്റ് ഉറപ്പു നൽകിയാണ് തന്നെ 2020 എത്തിച്ചത്. പിന്നീട് തൃപ്പൂണിത്തുറ തരാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു. 2020 സാബുവിന് വ്യക്തിപരമായ നേട്ടത്തിനുവേണ്ടി മാത്രമുള്ള പാർട്ടിയാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു. നിർമ്മാണ സാമഗ്രികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കായി എത്തിക്കുന്നത്. ഇറാനുമായി US ചർച്ചകൾ നടത്തുകയാണെന്നും സംഘർഷങ്ങൾ പരിഹരിച്ച് കരാറിലെത്താൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US നിലവിൽ യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും സമയം തീരുമാനിക്കാൻ അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഇറാൻ. ഇവിടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ശക്തമായ മഴ പെയ്തു. മലയോര മേഖലകളിൽ പെട്ടെന്നുണ്ടാകുന്ന മഴ കണക്കിലെടുത്ത് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി അധികൃതർ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള താഴ്വരകളിലേക്കും ഡാമുകളിലേക്കും പോകരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. വാഹനമോടിക്കുന്നവരും ജാഗ്രത പാലിക്കണം.
കോമൺവെൽത്ത് ഗെയിംസ് പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളി മെഡൽ നേടി സർവേഷ്.

0: തുഷാരെ ഈ ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് 31-കാരനായ സർവേഷ്. യുവയിലെ പുതിയ ഇന്ത്യൻ കോൺസുൽ ജനറലായി ഡോക്ടർ ഇ വിഷ്ണു റെഡ്ഡി നിയമിതനായി. നിലവിലെ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ സ്ഥലം മാറിപ്പോകുന്ന ഒഴിവിലേക്കാണ് പുതിയ കോൺസുൽ ജനറൽ എത്തിയിരിക്കുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ് എം.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.

ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞ ആ ഒരു സമയം മുതൽ ഫ്രാൻസിന്റെ ആരാധകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനം, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയുള്ള ഒരു പ്രഖ്യാപനം ആക്ച്വലി ഇന്ന് ഫ്രഞ്ച് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും, ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇതിഹാസ താരമായിട്ടുള്ള സിനാദെയ്ൻ സിദാൻ ഫ്രാൻസിന്റെ കോച്ചായിട്ട് കടന്നു വരികയാണ് എന്നുള്ളതാണ്. ടീം മാനേജറായിട്ട് അദ്ദേഹം കടന്നു വരുന്നു എന്ന് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ആരാധകർക്ക് മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ ഫുട്ബോളിനെ ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്രമാത്രം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരിക്കും. കാരണം 2006 വേൾഡ് കപ്പിൽ ഇറ്റലിയോടുള്ള ഫൈനലിൽ അദ്ദേഹത്തിന്റെ ആ ഒരു തലകൊണ്ടുള്ള സ്മാഷും ആൻഡ് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും ഒക്കെ തന്നെ എല്ലാവരുടെയും ഓർമ്മകളിൽ കാണും. കാരണം ഫ്രാൻസിന്റെ ഒരു ഫുട്ബോൾ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ഒരു വിജയങ്ങൾ തേരോട്ടം നടത്തിയിട്ടുള്ള കളിക്കാരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇതിഹാസങ്ങൾ ഒരാൾ തന്നെയാണ് സിനാദെയ്ൻ സിദാൻ. ഇപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ഒഫീഷ്യലി ഫ്രഞ്ച് ഫുട്ബോളിന്റെ കോച്ചായിട്ട്, ഹെഡ് കോച്ചായിട്ട് ചുമതല ഏറ്റിരിക്കുകയാണ് കേട്ടോ. ഇന്ന് 2026 July 28 ഈ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 2030 ഫിഫ വേൾഡ് കപ്പ് വരെ നീളുന്ന ഒരു ദീർഘകാല കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതാണ്ട് 14 വർഷക്കാലം, കഴിഞ്ഞ 14 വർഷം, അതിനിടയിൽ ഫ്രാൻസ് ഒരു തവണ ലോക ചാമ്പ്യന്മാരായി, ഫൈനലിൽ കളിച്ചു, ഇത്തവണ സെമി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഞ്ച് ടീമിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്ന ദിദിയർ ദശാംസിന്റെ ഒരു സ്ഥാനം ഒഴിയുന്ന ആ ഒരു ഒഴിവിലേക്കാണ്, അതിനെ തുടർന്നാണ് സിദാന്റെ ഈ ഒരു വലിയ തിരിച്ചൊരു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. കാരണം ദിദിയർ ദശാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുള്ള ഒരു കോച്ചായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. കാരണം അത്രയും വലിയ ഐതിഹാസികമായിട്ടുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ തന്നെ, അത്രമാത്രം വലിയ ഒരു പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഫ്രാൻസിന്റെ ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രഞ്ച് പട കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ചുക്കാൻ പിടിച്ച ആൾ തന്നെയായിരുന്നു കോച്ച് ദിദിയർ ദശാംസ്. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്ന ഒഴിവിലേക്കാണ് സിദാന്റെ കടന്നു വരവ് എന്നുള്ളതാണ്. 2030 വേൾഡ് കപ്പ് വരെ അദ്ദേഹം ആയിരിക്കും ഇനി ഫ്രാൻസിന്റെ കോച്ച്. അപ്പോൾ അതിനിടയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ലീഗ് വരുന്നുണ്ട്, 2028 യൂറോ കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാന ടൂർണമെന്റുകൾ നിരവധി വരുന്നുണ്ട്. അപ്പോൾ സിദാന്തൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് അദ്ദേഹം പല ക്ലബ്ബുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന പല വിധങ്ങളായിട്ടുള്ള ഓഫറുകളെയൊക്കെ നിരസിച്ച് ഈ ഒരു പദവിക്ക് വേണ്ടിയിട്ട്, തന്റെ സ്വപ്നമായിട്ടുള്ള ഫ്രഞ്ച് കോച്ച് എന്ന പദവിക്ക് വേണ്ടിയിട്ട് താൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാത്തിരിപ്പിനാണ് ഫൈനലി ഇപ്പോൾ വിരാമം ഇട്ടിരിക്കുന്നത്. കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഐതിഹാസികമായിട്ടുള്ള പ്രകടനങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ 2006 വേൾഡ് കപ്പ് ആവട്ടെ, അല്ലെങ്കിൽ 98 ഫ്രാൻസിനെ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ആ ഒരു പ്രകടനമാവട്ടെ, ഒക്കെ തന്നെ അദ്ദേഹത്തെ എല്ലാ കാലത്തും ഓർത്തിരിക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്. ഈവൻതോ ഒരു കോച്ചായിട്ട് ഇപ്പോൾ സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന്റെ കോച്ചായിരുന്നു അദ്ദേഹം, ഏതാണ്ട് 3 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്ത ചരിത്രം സൃഷ്ടിച്ച ഒരു കോച്ച് കൂടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടീമിന്റെ ആരാധകരാണ് ഭയപ്പെടേണ്ടത്. ദിദിയർ ദശാംസിന്റെ കീഴിൽ ഫ്രഞ്ച് ടീം എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്ട്രാ നെക്സ്റ്റ് ലെവലിലേക്ക് തന്നെ ആയിരിക്കും ഇനിയിപ്പോ സിദാന്റെ കീഴിൽ ഫ്രഞ്ച് പടം ഒരുങ്ങാൻ വേണ്ടി പോകുന്നുള്ളത് ഏറെക്കുറെ വ്യക്തം തന്നെയാണ്. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു ഈസി എസ്കേപ്പ് ആയിട്ട് നമ്മൾ കണക്കാക്കാറുള്ള കാര്യങ്ങളിലൊന്നാണ് ഒരു സിനിമ കാണുക എന്നുള്ളത്. അല്ലെ, പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഹോളിവുഡ് സിനിമകൾ പ്രൈമറിലി ഒരു 2 മണിക്കൂറിന്റെ ഉള്ളിൽ പരമാവധി സിനിമയെ പിടിച്ചു നിർത്താനാണ് എല്ലായ്പ്പോഴും ശ്രമിക്കാറുള്ളത്. കാരണം ഒരാളുടെ വിലയേറിയ ജീവിതത്തിലെ നിമിഷങ്ങളിൽ നിന്നും ഒരു 2 മണിക്കൂർ മാത്രം കവർന്നെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സിനിമകൾ, പൊതുവേ ഹോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ടുള്ള പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള സിനിമകളും 2 മണിക്കൂറിനൊക്കെ താഴേക്ക് ടൈം സ്പെൻഡ് പിടിച്ചു നിർത്താറാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യൻ സിനിമകളിൽ പൊതുവേ നമ്മൾ കാണാറുള്ളത്, ഇപ്പോൾ ആ ട്രെൻഡിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഒരു ശരാശരി മിക്ക സിനിമകളും ഒരു 2.5 മണിക്കൂറിന്റെയൊക്കെ ഒരു ടൈം സ്പാനിലേക്ക് നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഡ്യൂറേഷനുള്ള സിനിമകളുടെ ഒരു ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിയ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്കൂറിൽ കൂടുതലുള്ള സിനിമകൾ വരെ ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുനിൽ ഷെട്ടി നായകനായിട്ട് വന്ന ലോക് കാർഗിൽ എന്ന സിനിമയാണ് ഇതിൽ റെക്കോർഡ് സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്. 255 മിനിറ്റ്, അതായത് ഏതാണ്ട് 4.25 മണിക്കൂറിലധികമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്നുള്ളതാണ്. ആ സിനിമയാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം റൺ ടൈം ഉള്ള, തിയേറ്ററിക്കൽ റൺ ടൈം ഉള്ള സിനിമ. ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ളത് മേരാനാം ജോക്കർ എന്ന സിനിമയാണ്. 248 മിനിറ്റ് ആണ് മേരാനാം ജോക്കർ ഉള്ളത്. അതും ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള പേരുകളിലൊന്നാണ് മേരാനാം ജോക്കർ അല്ലേ. ആൻഡ് 3rd സ്ഥാനത്ത് സംഘം എന്ന സിനിമയാണ്, 238 മിനിറ്റ്സ് ഉണ്ട്. 4th സ്ഥാനത്തുള്ളത് ഈ അടുത്ത് റിലീസ് ആയിട്ടുണ്ടായിരുന്ന ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ടാണ്. അത്ര 229 മിനിറ്റ് ആണ് ദുരന്തർ പാർട്ട് 2 റൺ ടൈം. ആൻഡ് 5th സ്ഥാനത്ത് ധനവീര ശൂര കർണ എന്ന തെലുങ്ക് പടമാണ് കേട്ടോ. അപ്പോൾ അത് 226 മിനിറ്റ് ആണ് ആ സിനിമയുടെ ദൈർഘ്യം. ആൻഡ് 1, 2, 3, 4, 5 6rd സ്ഥാനത്തുള്ള സിനിമ നമ്മളെല്ലാവരും കണ്ട സിനിമയായിരിക്കും ലഗാനാണ്. 223 മിനിറ്റ് ഉണ്ട്. 223 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 3.25 മണിക്കൂറിലധികമുണ്ട് ലഗാന്റെ റൺ ടൈം എന്നുള്ളതാണ്. അത്രയും സമയം തന്നെയുള്ള ഖത്തർനാക്ക് എന്ന് പറയുന്ന സിനിമയും ഇതേ പൊസിഷനിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ മലയാള സിനിമകൾ ആക്ച്വലി എത്ര സമയം വരെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിലെ ഏറ്റവും റൺ ടൈം കൂടിയ സിനിമ ഏത് എന്നുള്ളതിനെ കുറിച്ച് അല്ലേ. മലയാളത്തിൽ ഏറ്റവും അധികം നീളമുള്ള സിനിമ ദാറ്റ് ഇസ് കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഒഫീഷ്യലി തിയേറ്ററിൽ റൺ ചെയ്തിട്ടുള്ള നമുക്ക് ഈ മുഖ്യധാര സിനിമകളുടെ കണക്കാണ് കേട്ടോ പറയുന്നത്. അതിൽ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് ഏതാണ്ട് 200 മിനിറ്റ് ദൈർഘ്യമുണ്ടെന്നാണ് പറയുന്നത്. 3 മണിക്കൂറും 20 മിനിറ്റുമാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ഒരു ഡ്യൂറേഷൻ പറയുന്നത്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ളത് മമ്മൂക്ക അഭിനയിച്ച, നമ്മുടെ ഇവിടെ ദുബായിൽ ഷൂട്ട് ചെയ്ത ദുബായ് എന്ന് പറയുന്ന സിനിമയാണ്, ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ്. 198 മിനിറ്റ് ആണ് ദുബായ് എന്ന ചിത്രത്തിന്റെ 2001 പുറത്തു വന്ന ദുബായിയുടെ ദൈർഘ്യം. അതായത് 3 മണിക്കൂർ 18 മിനിറ്റ് ഉണ്ട് ദുബായ് എന്ന സിനിമ. തൊട്ടടുത്ത പൊസിഷനിൽ 2001 തന്നെ ജോഷി തന്നെ സംവിധാനം ചെയ്ത ലാലേട്ടൻ സിനിമയായിട്ടുള്ള പ്രജയാണ്, 187 മിനിറ്റ്, ഏതാണ്ട് 3 മണിക്കൂർ 7 മിനിറ്റ് ആണ് പ്രജയുടെ റൺ ടൈം എന്നുള്ളത്. ആൻഡ് 95 പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ കിങ് ആണ് ഈ ഒരു ലിസ്റ്റിൽ 4th മലയാള സിനിമ. 185 മിനിറ്റ് ആണ് ആക്ച്വലി ദ കിങ്ങിന്റെ റൺ ടൈം. ആൻഡ് 5th സ്ഥാനത്തുള്ളത് ലേലമാണ് കേട്ടോ. 180 മിനിറ്റ്, 3 മണിക്കൂർ കൃത്യമായിട്ടുള്ള സിനിമ. എനിക്ക് തോന്നുന്നത് ലേലം മാത്രമല്ല, ഒന്നോ രണ്ടോ സിനിമകൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഒഫീഷ്യലി നമുക്ക് അറിയാൻ സാധിക്കുന്ന ലിസ്റ്റിലുള്ളത് ലേലം തന്നെയാണ്. ആൻഡ് ഈ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്ട് 2-3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ളത് ജോഷിയാണ്. ജോഷി സാറിന്റെ പടങ്ങൾക്ക് പൊതുവേ കുറച്ച് ലെന്ത് കൂടുതലാണ്. ന്യൂഡൽഹിക്കും അത്രമാത്രം റൺ ടൈം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് ന്യൂഡൽഹി സിനിമ കാണുന്ന സമയത്താണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ഏതാണ്ട് 3 മണിക്കൂറോളം തന്നെ റൺ ടൈം ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്കന്ന് ന്യൂഡൽഹിയും തോന്നിയിട്ടുള്ളത്. നോക്കട്ടെ, അതെന്തായാലും ഗൂഗിളിനോട് തന്നെ ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം. ഉണ്ട്, ഇല്ല, 2.5 മണിക്കൂറേ ഉള്ളൂ ന്യൂഡൽഹിയുടെ റൺ ടൈം കേട്ടോ, സോറി. അപ്പം ബാക്കി എല്ലാ സിനിമകളുമാണ് ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റെഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: നമ്മുടെയൊക്കെ വീടുകളിലുള്ള കൊച്ചുകുട്ടികൾ, വീട്ടിലെ കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും വീടുകളിൽ കൊച്ചുകുട്ടികൾ ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ പോകുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ളവരുടെ വീടുകളിൽ പോകുന്ന സമയത്താവട്ടെ, ഒക്കെ ഈ കൊച്ചുകുട്ടികളുടെ ഒരു സ്വഭാവം. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, എല്ലാ കാര്യങ്ങൾക്കും സംശയം ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളതിനെ അവരുടെ കൊച്ചു പിള്ളേരുടെ തലയിൽ ഉദിക്കുന്ന ചെറിയ ചെറിയ സംശയങ്ങളായിട്ട് തള്ളിക്കളയാറാണ് പതിവുള്ളത്. ആൻഡ് ചിലർ വളരെ കാര്യമായിട്ട് അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് അതിന് സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ആൻഡ് ചിലപ്പോൾ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതിൻ്റെ പേരിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയുടെ ഒരു കഥ പറയട്ടെ. അതായത്, ഒരു 3 വയസ്സുകാരിയുടെ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഒരു ക്യാമറ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. 1943 3 വയസ്സുകാരിയായിട്ടുള്ള തൻ്റെ മകൾ ജെന്നിഫർ ഫോട്ടോ ഇപ്പോൾ തന്നെ കാണാൻ പറ്റില്ലേ എന്ന് നിഷ്കളങ്കമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്ന ഇൻവെൻറ്റർ ആയിരുന്ന എഡ്വിൻ ലാൻഡിനെ കൊണ്ട് പുതിയ ഒരു ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. അന്ന് അക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഫിലിം ക്യാമറകളിലായിരിക്കും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നത്. അതിൻ്റെ ഫിലിമിൻ്റെ ഔട്ട് എടുത്ത് അതിൻ്റെ നെഗറ്റീവ് വാഷ് ചെയ്ത് അങ്ങനെ കുറേയധികം പ്രക്രിയകൾക്ക് ശേഷം മാത്രമായിരിക്കും ചിത്രം നമുക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ എടുത്തവരുടെ മുന്നിലേക്ക് എത്താറുള്ളത്. പക്ഷേ ക്യാമറ എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ആ 3 വയസ്സുള്ള കുഞ്ഞ് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, എടുത്ത ഫോട്ടോ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു നിൽക്കുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അങ്ങനൊരു സാങ്കേതിക വിദ്യയെക്കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് എഡ്വിൻ ലാൻഡിൻ ചിന്തിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം അദ്ദേഹം പോളറോയിഡ് ഇൻസ്റ്റന്റ് ക്യാമറകൾ വികസിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ചിത്രമെടുത്ത നിമിഷങ്ങൾക്കകം പ്രിന്റ് ലഭിക്കുന്ന ഈ ഒരു കണ്ടുപിടുത്തം ആക്ച്വലി ഫോട്ടോഗ്രാഫിയിൽ തന്നെ വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡിജിറ്റൽ ക്യാമറകളിലും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകളിലും ഒക്കെ നാം അനുഭവിക്കുന്ന ഇൻസ്റ്റന്റേനിയസ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഉടൻ ചിത്രം കാണുക എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ അടിത്തറ പാകിയതും ആക്ച്വലി ഈ ഒരു കണ്ടുപിടുത്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോക ഫോട്ടോഗ്രാഫിയെ തന്നെ മാറ്റിമറിച്ചത് വെറും കേവലം ഒരു 3 വയസ്സുകാരി പെൺകുട്ടിയുടെ വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇത്തരത്തിൽ ചെറിയ ചെറിയ പോയിന്റുകൾക്ക് നമ്മൾ വില കുറച്ച് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ ഗൗരവത്തോടെ നമ്മൾ കാണാത്ത കണക്കാക്കാത്ത ചിലവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാവട്ടെ ചിലരുടെ പോയിന്റുകളാവട്ടെ ഒക്കെ തന്നെ വലിയ ഇമ്പാക്ട് ഫുള്ളായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു മെസ്സേജോടുകൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരം 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നാളെ ആക്ച്വലി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അതിഥികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് നിലനിർത്തുകയാണ്. നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ നമ്മുടെ പേജിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നാളെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. ആക്ച്വലി മലയാളികളുടെ അഭിമാനമായിട്ടുള്ള 2 പേരാണ് നാളെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സർപ്രൈസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. കാത്തിരിക്കാം. എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കും ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോമിൽ ആസിഫ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
3: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
4: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
5: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
6: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
5: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
7: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
15: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തുരലല നാദ തധോം തദ ധോം തദ ധോബിന യോത്തര നൃത്യരതേ കൃതകു കുധോ കു കുധോ ഗഡ ദാതിക താള കുതൂഹല ഗാനരതേ ധുക്കു കുതു ധുക്കട ധിമി തിമി തത്വനി ധീര മൃദംഗനി നാദരതേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலைஹி வஸல்லம் சல்லல்லாஹு அலைஹி வஸல்லம்.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ciao.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം.

അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുദിനു തരുതല പറയരു കടലിനു മുതിരരുതേ അരിതരി കളയരു തരിതരി കളയരു

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.